ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:23. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 8, കൊല്ലവർഷം 1201, കർക്കടകം 14, 2026 ജൂലൈ 30, വ്യാഴാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. രക്തസമ്മർദ്ദം ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം. കൊട്ടക്കൽ വി പി എസ് വി ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. വള്ളത്തോൾ നാരായണമേനോന്റെ മാപ്പ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ആർദ്ര രവീന്ദ്രൻ. 7:50 സുംനാബം മൾട്ടിറബ് കായികലോകം തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കൊരമേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബി വി സംസാരിക്കുന്നു. 8:10 റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുല ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ഓർമ്മച്ചെപ്പ് എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ എം എസ് വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന കെ വി ശബരിമണി. 8:55 സസ്നേഹം നടൻ മാമുക്കോയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൻ നിസാർ പങ്കുവയ്ക്കുന്നു. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. മഴവില്ല് 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പഴം പച്ചക്കറി വില നിലവാരം ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3 മണിക്ക് ഡയൽ എ സോങ്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: Salman Rushdie, the author who has faced a decades-old death threat over his novel The Satanic Verses. A jury found Hadi Matar guilty of all the charges against him, including engaging in an act of transnational terrorism. India's scripted history in para-athletics at the Commonwealth Games, securing a historic 1-2 finish in the men's 100 meters T47 final as Dilip Mahadu Gavit won the gold and Mohammad Basil claimed the silver. Gavit clocked a games record and season best time of 10.71 seconds to take the top slot, while Basil produced his season best 10.83 seconds to finish second in a closely fought race. England's Kevin Santos completed the podium with 10.85 seconds to win the bronze. These medals were India's third medals of the day. And that is the end of this news bulletin.
1: Akashavani 102.7 Manjeri FM Malayalathinte Hrudaya Thalam. ശുഭചിന്തകളോടെ ആരംഭിക്കാം, കേൾക്കാം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
3: നിരുത്സാഹസ്യദീനസ്യ ശോകപര്യാകുലാത്മനഃ സർവാർത്ഥാഃ വ്യവസീദന്തി വ്യസനം ചാധികച്ചന്തി. ഇന്നത്തെ സുഭാഷിതത്തിലൂടെ പ്രായഭേദമില്ലാതെ എല്ലാവരും ഓർത്തുവെക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. നിരുത്സാഹസ്യ ഉത്സാഹമില്ലാത്തവനും, ദീനസ്യ ദയനീയാവസ്ഥയിലായവനും, ശോകപര്യാകുലാത്മനഃ ദുഃഖം കൊണ്ട് മനസ്സ് അങ്ങേയറ്റം വ്യാകുലപ്പെടുന്നവനുമായ ഒരാളുടെ സർവാർത്ഥാഹ എല്ലാ അർത്ഥവും വ്യവസീതന്തി നശിച്ചുപോകുന്നു, വ്യസനം ച അധികച്ചന്തി ദുഃഖത്തിലും കഷ്ടപ്പാടിലും ചെന്നുപെടുന്നു. ശ്ലോകം വിശദീകരിക്കാം. മനുഷ്യൻ്റെ പ്രവൃത്തികൾ രൂപപ്പെടുന്നത് ചിന്തകളിലൂടെയാണ്. ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്താണ് ചെയ്യുകയെന്നത് അയാൾക്കെന്നല്ല, ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ ചിന്തകൾ രൂപപ്പെടുന്നതാകട്ടെ അവൻ്റെ ജീവിതാവസ്ഥകളുടെ അടിസ്ഥാനത്തിലുമാണ്. നല്ല ചിന്തകളെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഈ ശ്ലോകത്തിൽ വ്യംഗ്യം തരേണ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു പ്രവൃത്തിയും പ്രതീക്ഷിക്കാൻ വയ്യ. അയാൾ ദുഃഖിതനാണെങ്കിൽ കാര്യം പറയാനുമില്ല. ദുഃഖത്തിന് കാരണമുണ്ട്. അത് പ്രിയപ്പെട്ടവരുടെ വിടയാകാം, പരീക്ഷയിലെ പരാജയമാകാം, വഞ്ചനയിൽപ്പെട്ടതാകാം, അമിത പ്രതീക്ഷയാൽ ചെയ്തു കൂട്ടിയതൊക്കെ അബദ്ധത്തിൽ കലാശിച്ചതാകാം. എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്ന് ഉറപ്പ്. അതാകാം അയാളുടെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തിയുടെ എല്ലാ അർത്ഥങ്ങളും നശിച്ചു പോകുന്നു, എല്ലാ സമ്പത്തും നശിച്ചു പോകുന്നു. പറഞ്ഞല്ലോ, ഇത്തരം ഒരവസ്ഥ ഏതു പ്രായത്തിലും വരാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പരീക്ഷ നാളെയാണ്. പരീക്ഷയ്ക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വർഷം നഷ്ടം. കൂട്ടുകാർ വലിയ ക്ലാസ്സിലേക്ക് മാറും. മാത്രമല്ല അച്ഛനമ്മമാരുടെ പ്രതീക്ഷ ആകെ തകരും. അവരോടൊക്കെ എന്തു പറയും? കുട്ടി ചിന്തിച്ച് തല ഉണ്ണാക്കും. അവൻ്റെ തലയിൽ ഒന്നും കയറുകയില്ല. മനസ്സ് അസ്വസ്ഥമാകും. പുസ്തകം അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നും. അവൻ ഉത്സാഹമില്ലാത്തവനും ദുഃഖിതനുമായിരിക്കും. കരകയറാൻ ഒരു മാർഗവുമില്ലാതെ വിഷമിക്കും. ജോലിയൊന്നുമില്ലാത്ത അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരനെ അലസത പിടികൂടിയാലത്തെ കാര്യവും ഇതുതന്നെ. ജോലിയൊന്നും ഇതുവരെ കിട്ടിയില്ല. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ തനിക്കും ഒന്നും ചെയ്യാനില്ലെന്ന ചിന്തയിൽ ഉത്സാഹം വെടിഞ്ഞാൽ അയാളുടെ വഴിയും നാശത്തിലേക്കു തന്നെ. പ്രായമേറുന്തോറും ചിലയാളുകളുടെ ചിന്തയും ഇതുപോലെ തന്നെ. പ്രായം ഇത്രയൊക്കെയായി, ഇനിയുള്ള കാലം വിശ്രമം. ഇന്നല്ലെങ്കിൽ നാളെ മരണം സുനിശ്ചിതം. ഇനി എന്തിന് പഠിക്കണം? ഇനി എന്തിന് മറ്റു വ്യവഹാരങ്ങളിൽ ഇടപെടണം? കുട്ടികൾക്കിടയിൽ താനൊരു തന്തവേയ്ബായല്ലോ എന്നി

0: ഇങ്ങനെ ചിന്തിച്ചാൽ കൂടുതൽ തളരുകയേയുള്ളൂ. ഭയന്നാലും ഇല്ലെങ്കിലും എല്ലാവരും മരിക്കും. അതിനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഓർക്കാതെ നല്ലത് മാത്രം ചിന്തിച്ച് നല്ല കാര്യങ്ങളിൽ മുഴുകി എഴുതിയും വായിച്ചും കഴിയുന്ന ജോലി ചെയ്തും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജം തിരിച്ചു പിടിക്കാം. സ്ഥിരോത്സാഹം മനുഷ്യനെ എപ്പോഴും നവീകരിക്കുന്നു. അത്തരത്തിലുള്ളവർ നാടിനും വീടിനും വഴികാട്ടികളാകും. നിരുത്സാഹസ്യ ദീനസ്യ ശോകപര്യാകുലാത്മന സർവാർത്ഥ വ്യവസീതന്തി വ്യസനം ച അധികച്ചന്തി. വ്യസനത്തെ മറികടക്കാനുള്ള വഴികളാണ് നാം തേടേണ്ടത്.
1: കെ വിഷ്ണുനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846062804.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
3: മലയാള മനോരമ രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്ന ജ്യോതിഷം, സംഖ്യാ ജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
4: രാമായണ പാരായണം 14-ാം ദിവസം.
5: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
4: സീതാപഹരണം, സീതാന്വേഷണം എന്നിവയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 25:12.
3: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ. ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലുമെത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
4: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 12601, ചെന്നൈ സെൻട്രൽ, മംഗലൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ, കൃത്യസമയം പാലിച്ച് 6:28. 12081, കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജൻശതാബ്ദി, കൃത്യസമയം പാലിച്ച് 6:44. 16527, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, 6:48. 16308, കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്, കൃത്യസമയം പാലിച്ച് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607, പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ, 7:50. 5622, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
1: ചരിത്രപഥം.
2: ചരിത്രത്തിൽ ഇന്നാണ് 1800

0: ഈ 71 കർണാടക സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി ഗംഗാധർ ബാലകൃഷ്ണ ദേശ്പാണ്ഡെ ജനിച്ചത്. ഹോം റൂൾ പ്രസ്ഥാനകാലത്ത് ബാലഗംഗാധര തിലകന്റെ അടുത്ത അനുയായിയായിരുന്നു ഗംഗാധർ ദേശ്പാണ്ഡെ. കർണാടകയിലെ ഹുഡ്ലിയിൽ കുമ്രി ആശ്രമം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഖാദി കേന്ദ്രം സ്ഥാപിച്ചതിന്റെ പേരിൽ ഖാദി ഭഗീരഥനെന്നും ഗംഗാധർ ദേശ്പാണ്ഡെയെ വിശേഷിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി അധ്യക്ഷനായി സമ്മേളിച്ച ഏക കോൺഗ്രസ് സമ്മേളനം ബൽഗാമിൽ നടന്നപ്പോൾ ഏകോപന ചുമതല ഗംഗാധർ ബാലകൃഷ്ണ ദേശ്പാണ്ഡെയ്ക്കായിരുന്നു.
1: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ രക്തസമ്മർദ്ദം ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നത് കേൾക്കാം.

7:40-നുള്ള ആയുരാരോഗ്യത്തിൽ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം. കോട്ടക്കൽ VPSB ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ സംസാരിക്കുന്നത് കേൾക്കാം. കാവ്യധാരയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ മാപ്പ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ആർദ്ര രവീന്ദ്രൻ. എട്ട് 30-ന് കേൾക്കാം ഓർമ്മച്ചെപ്പ്, MSV സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണം, രചന KV ശബരിമണി. 8:55-ന് സസ്നേഹം, നടൻ മാമുക്കോയയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൻ നിസാർ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: വെള്ളായണി കാർഷിക കോളേജിലെ വിജ്ഞാന വ്യാപന വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കെ അക്ടെക് ലോഞ്ച് പാഡിന്റെ സഹകരണത്തോടെ സൃഷ്ടി 2026, അതായത് ഷീ ലീഡ്സ് സ്റ്റാർട്ടപ്പ് സമ്മിറ്റ് 2026 അടുത്ത മാസം 6 സംഘടിപ്പിക്കുന്നു. കൃഷി, അനുബന്ധ കാർഷിക മേഖലകൾ, അഗ്രിടെക്, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ നവീന ആശയങ്ങളുള്ള വനിതാ സംരംഭകർക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനും വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും ലഭിക്കാനും ഇൻക്യുബേഷൻ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ പര്യവേഷണം ചെയ്യാനും ഈ ആശയ അവതരണ അവസരം സഹായിക്കും. അതോടൊപ്പം കുടുംബശ്രീ വനിതാ സംരംഭകർക്കായി ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പന മേളയും സംഘടിപ്പിക്കുന്നുണ്ട്. കൃഷി, അനുബന്ധ കാർഷിക മേഖലകൾ, അഗ്രിടെക്, ഗ്രാമീണ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളോ പ്രാരംഭഘട്ട സംരംഭങ്ങളോ ഉള്ള വനിതാ സംരംഭകർ, വിദ്യാർത്ഥിനികൾ, ഗവേഷക വിദ്യാർത്ഥിനികൾ, നവോത്ഥാന പ്രവർത്തകർ, സ്റ്റാർട്ടപ്പ് സ്ഥാപകർ, പ്രൊഫഷണലുകൾ എന്നിവർക്ക് ആശയ അവതരണത്തിന് അപേക്ഷിക്കാം. പങ്കെടുക്കുന്നവർ ഈ മാസം 31 രജിസ്റ്റർ ചെയ്യണം, അതായത് നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ആവർത്തിക്കാം, 9995624888. ഓർക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്.

0: കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് അടുത്ത മാസം 5-ാം തീയതി രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ നെൽകൃഷിയിൽ ഡ്രം സീഡർ സാങ്കേതിക വിദ്യ, വിശകലനം, നവീകരണം, വ്യാപനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി 8281200673 എന്ന ഓഫീസ് മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് വഴി പേരും മൊബൈൽ നമ്പറും അയച്ച് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ആവർത്തിക്കാം, 8281200673. കോഴിക്കോട് ജില്ലയിലെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയും മുക്കം നഗരസഭ കൃഷിഭവനും ചേർന്ന് അടുത്ത മാസം ആദ്യം നടത്തുന്ന 2 ദിവസത്തെ നാളികേരാധിഷ്ഠിത കാർഷിക മുറകൾ, ആഗസ്റ്റ് 2-ാം വാരം നടക്കുന്ന കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നീ പരിശീലന പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് കൃഷിഭവനിലോ 8602608008 എന്ന വാട്സപ്പ് നമ്പറിലോ പേരും വിലാസവും ഈ മാസം 31-നകം രജിസ്റ്റർ ചെയ്യണമെന്ന് മുക്കം നഗരസഭാ കൃഷി ഓഫീസർ അറിയിച്ചു. 8602608008 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നാളെ കൂടി രജിസ്റ്റർ ചെയ്യാം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.

0: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. 11 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
2: ദൃഷ്ടി
3: പ്രയോജകർ
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
4: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
1: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ.
0: നമസ്കാരം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസ്. സ്വപ്ന സുരേഷ് ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. ഹജ്ജ് അപേക്ഷകർ 24,229. നറുക്കെടുപ്പ് ഇന്ന്. ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തേണ്ട, കളക്ടർ. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകൾക്കും നാളെ 5 ജില്ലകൾക്കും ഓറഞ്ച് മുന്നറിയിപ്പ്. DGP ശ്രീജിത്തിന് സാധ്യത. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ സ്ഥിതി ദയനീയം. ഹൈക്കോടതി. വടകര MDMA കേസ്. പണം അയച്ചത് വയനാട് സ്വദേശിക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 2 വയസ്സ്. മിനിമം ബാലൻസ് പിഴ. ബാങ്കുകൾ നേടിയത് 7,117 കോടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജംപ്. എം ശ്രീശങ്കറിന് വെള്ളി. പാരാ അത്ലറ്റിക്സിൽ 100 മീറ്ററിൽ മുഹമ്മദ് ബാസിലിനും വെള്ളി. ബോക്സിംഗിൽ മെഡലുറപ്പിച്ച് 9 താരങ്ങൾ. ഏകദിന ബാറ്റർമാരുടെ റാങ്കിംഗിൽ ശുഭ്മാൻ ഗിൽ 1st. 2020 റാങ്കിംഗിൽ വൈഭവ് സൂര്യവംശി 48th സ്ഥാനത്ത്. ബ്രസീൽ ജേഴ്സിയിൽ ഇനിയില്ല, നെയ്മർ. ലോകകപ്പ് നടത്തിപ്പിന് ഉപകമ്പനി രൂപീകരിക്കാൻ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. എന്നും രാവിലെ

0: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര, ഫോൺ 7555852664.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
3: സ്വർണം പവന് 1,05,240 രൂപ, വെള്ളി കിലോഗ്രാമിന് 2,26,000 രൂപ, തങ്കം 10 ഗ്രാമിന് 1,40,000 രൂപ, വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,600 രൂപ, വടകര 28,230, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തുപടി 15,000, തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,500, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 28,500, പൊന്നാനി 18,500, കോഴിക്കോട് 19,300, ക്വിന്റലിന് മഞ്ചേരി 5,200, മാനന്തവാടി 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,600, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500, പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, ക്വിന്റലിന് കോഴിക്കോട് 7,000, മഞ്ചേരി 7,500, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ശർക്കര ക്വിന്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400, കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 680, മാനന്തവാടി ലഗോൺ 700, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,980, കോഴിക്കോട് 4,800, മാനന്തവാടി 5,000, നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 5,000, മഞ്ചേരി 4,000, അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,800, ബോധന 3,800.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.

0: மணியெடு தகிலொடு குழலெடு தண்டெடு தடையெடு திருபுடல் அழகுடு.
1: താഴ്വാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി

0: ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി ബിജെപി. വെടിവയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മപദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മപദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ 1-ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സെൻസസിന്റെ 1-ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-നാണ് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ 2-ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-2 സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡ്

0: ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആന്റ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് ഐ പി എസ് ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് ഡിഐജി കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 55:25.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.
1: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
2: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.

എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ക്യാറ്റ് നവംബർ 29-ന് 3 സെഷനുകളിലായി നടത്തും. എംബിഎ പ്രവേശനത്തിനും ഐഐഎമ്മുകളിൽ ഉൾപ്പെടെ പിഎച്ച്ഡി പ്രവേശനത്തിനും ക്യാറ്റ് സ്കോർ പരിഗണിക്കും. https://iimcat.ac.in

0: വെബ്സൈറ്റ് വഴി അടുത്ത മാസം 3 മുതൽ സെപ്റ്റംബർ 15 വരെ അപേക്ഷിക്കാം. 2,700 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 1,350 രൂപ. കേരളത്തിൽ 10 നഗരങ്ങളിൽ പരീക്ഷ നടത്തും. അപേക്ഷാ സമയത്ത് 5 നഗരങ്ങൾക്ക് വരെ മുൻഗണന നൽകാം. 2027 ഡിസംബർ 31 വരെയാണ് കാറ്റ് സ്കോറിന്റെ വാലിഡിറ്റി. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി പ്രോഗ്രാമിലെ 2ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. സിസിപി കോഴ്സ് പൂർത്തിയാക്കിയ ബിരുദധാരികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. ശനി ഞായർ പൊതു അവധി ദിവസങ്ങളിലായിരിക്കും സമ്പർക്ക ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. മലപ്പുറം അഫില്ലിലെ ക്യാമ്പ് ഗൈഡൻസ് ആന്റ് കൌൺസിലിംഗ് സെന്ററാണ് ജില്ലയിലെ പ്രധാന പഠന കേന്ദ്രം. താൽപര്യമുള്ള പഠിതാക്കൾക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായി നാളേക്കകം അപേക്ഷകൾ സമർപ്പിക്കാം. ഫോൺ നമ്പറുകൾ 9447808822. മറ്റൊരു നമ്പർ 9946801429. നമ്പറുകൾ വീണ്ടും പറയാം. 9447808822. മറ്റൊരു നമ്പർ 9946801429. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് PGDCA കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 0491-250-4599. മറ്റൊരു നമ്പർ 8590-605273. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
3: ആകാശവാണി
4: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
5: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
6: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
7: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ PR ലളിതമ്മ.
8: അയോധ്യയിലെ രാജാവായിരുന്നു അംബരീഷൻ. ഒരിക്കൽ അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു. രാജാവിന്റെ ദുർനയം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പുരോഹിതൻ കുറ്റപ്പെടുത്തി. യജ്ഞപശുവിനെ വേഗം കണ്ടുപിടിക്കണം, കിട്ടിയില്ലെങ്കിൽ മനുഷ്യനെ ബലിപ്പശുവായി കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. എല്ലായിടത്തും അന്വേഷിച്ചു, പശുവിനെ കിട്ടിയില്ല. രാജാവ് മനുഷ്യ പശുവിനു വേണ്ടി ശ്രമം തുടങ്ങി. 1,000,000 പശുക്കളെ കൊടുത്തിട്ട് വാങ്ങാവുന്ന ഒരു നരനു വേണ്ടി ആവത് ശ്രമിച്ചു. ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഭൃഗുതുംഗത്തിൽ ഭാര്യാപുത്ര സഹിതനായി ഇരിക്കുന്ന ഋജീക മഹർഷിയുടെ അടുത്തെത്തി. മഹർഷിയെ പ്രണമിച്ച് കുശലം ചോദിച്ച് തന്റെ ആഗമനോദ്ദേശം പറഞ്ഞു. അങ്ങേക്ക് 3 ആൺമക്കളുണ്ടല്ലോ, 100,000 പശുക്കളെ തരാം, ഒരു പുത്രനെ യജ്ഞപശുവായി എനിക്ക് തരുമോ? ഇത് കേട്ട ഋജീകൻ ആലോചിച്ചിട്ട് ജ്യേഷ്ഠപുത്രനെ ഞാൻ ഒരു നിലയ്ക്കും വിൽക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്നിരുന്ന ഋഷിപത്നിയാവട്ടെ, ഇളയവനായ ശുനകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അവനെ ഞാൻ തരില്ല എന്ന് തീർത്തു പറഞ്ഞു. അച്ഛന്റെയും അമ്മയുടെയും ഈ വാക്കുകൾ കേട്ട ശുനശേഖൻ സ്വയം പറഞ്ഞു, മധ്യമനായ ഞാൻ വിൽക്കത്തക്കവനാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ധൈര്യത്തോടെ രാജാവിനെ സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു, മധ്യമനായ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് കേട്ടതും രാജാവ് അമൂല്യരത്നങ്ങളും നാണയക്കൂമ്പാരവും 100,000 പശുക്കളും ഒക്കെ കൊടുത്തിട്ട് കുട്ടിയെ വാങ്ങി രഥത്തിലേറി തിരിച്ചുപോയി. മധ്യാഹ്നത്തിൽ രഥം പുഷ്കരതീർത്ഥത്തിൽ നിർത്തി വിശ്രമിക്കാനിറങ്ങി. ആ സമയം ജ്യേഷ്ഠ പുഷ്കരത്തിൽ തപസ്സു ചെയ്തിരുന്ന വിശ്വാമിത്രനെ കുഞ്ഞ് കണ്ടുമുട്ടി.

0: വിശ്വാമിത്ര സഹോദരി സത്യവതിയുടെ മകനാണ് ശൂന്യശേഖൻ. ക്ഷീണിച്ചും ദുഃഖിച്ചും തളർന്ന കുഞ്ഞ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ്, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല, അങ്ങു മാത്രമേ രക്ഷകനായുള്ളൂ, നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ധർമാനുസൃതമായി രക്ഷിക്കണേ, രാജാവിന് ദോഷം വരാതെ ലക്ഷ്യം നിറവേറ്റുകയും വേണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടിയുടെ വാക്കുകേട്ട് സാന്ത്വനം ചെയ്തിട്ട് തന്റെ മക്കളെ വിളിച്ച്, വിശ്വാമിത്ര മഹർഷി, നിങ്ങളിൽ ഒരാൾ കുട്ടിക്കു പകരം യജ്ഞപശുവായി അഗ്നിയെ തൃപ്തിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ മുനിയുടെ വാക്ക് അഹങ്കാരത്തോടെ പുച്ഛത്തോടെ അവരെല്ലാവരും തള്ളിക്കളഞ്ഞു. കോപിഷ്ടനായ മുനി അവരെ നയമാംസം തിന്ന് അലഞ്ഞുതിരിയട്ടെ എന്ന് ശപിച്ചു. എന്നിട്ട് നിരാമയമായ രക്ഷാമന്ത്രങ്ങൾ ശൂന്യശേഖന് ഉപദേശിച്ചു കൊടുത്തു. നിന്നെ രക്തമാല്യം ചാർത്തി രക്താംബരം ധരിപ്പിച്ച് ദർഭക്കയറുകൊണ്ട് വിഷ്ണുവിനെ ആവാഹിച്ച രൂപത്തിൽ ബന്ധിക്കും. ആ സമയം അഗ്നിക്ക് അഭിമുഖമായി നിന്ന് ഭക്തിപൂർവ്വം ഈ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും വിഷ്ണുവിനെയും സ്തുതിക്കുക, അഭീഷ്ടസിദ്ധി ഉണ്ടാവും എന്നനുഗ്രഹിച്ചു. കുഞ്ഞു മന്ത്രങ്ങൾ ഏകാഗ്രതയോടെ ഗ്രഹിച്ചു. രാജാവിന്റെ അടുത്തെത്തി വേഗം യജ്ഞദീക്ഷ കൈക്കൊള്ളാനും യജ്ഞം നടത്താനും ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തി. സദസ്യരുടെ അനുമതിയോടെ പവിത്രക്കയറുകൊണ്ട് കുഞ്ഞിനെ പശുവിന്റെ രൂപത്തിൽ ബന്ധിച്ച് രക്തവസ്ത്രവും ധരിപ്പിച്ചു, ബലിക്ക് തയ്യാറാക്കി. ആ സമയം ശൂന്യശേഖൻ അത്യുത്കൃഷ്ടങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും ഇന്ദ്രാവരജനെയും സ്തുതിച്ചു. സന്തുഷ്ടനായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ദീർഘായുസ് നൽകി. രാജാവിനാകട്ടെ സഹസ്രാക്ഷപ്രീതി മൂലം അനേകമിരട്ടി ഫലവും കിട്ടി. നമ്മുടെ സമൂഹത്തിലും പല കുടുംബങ്ങളിലും ഇത്തരം യജ്ഞപ്പശുക്കൾ ഉണ്ടാവാറുണ്ട്. ചുറ്റും നിരീക്ഷിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. പക്ഷേ അവരായിരിക്കും ധൈര്യശാലികളും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരും. താലോലിക്കപ്പെടുന്നവരെക്കാൾ കർമ്മകുശലരായ അവർ എല്ലായിടത്തും വിജയിക്കുന്നതായും കാണാം. അവരുടെ പ്രതിനിധിയാണ് ശൂന്യശേഖൻ. മഹാഗുരുവും രാജർഷിയും അമ്പുകളുടെ പിതാവുമായ വിശ്വാമിത്രന്റെ ദയാദാക്ഷിണ്യവും ത്യാഗമനോഭാവവും വെളിവാക്കുകൂടി ചെയ്യുന്നതാണ് ഈ കഥ. കാരണം ശൂന്യശേഖനു വേണ്ടി തന്റെ ഒരു മകനെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
5: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:30
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ചിന്താവിഷയം. നമ്മുടെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുന്നതിലാണ്. കൺഫ്യൂഷ്യസ്. കൺഫ്യൂഷ്യസിന്റെ വാക്കുകൾ ആവർത്തിക്കാം. നമ്മുടെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുന്നതിലാണ്.
8: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
8: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി.
8: അലോഹ ഹോസ്പിറ്റൽ.
4: ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്താണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
10: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
11: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
12: പ്രായോജകർ
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്.
2: മായാമയൂര വീണ, പ്രപഞ്ചം, മാസ്മര മഞ്ജു വീണ, കാവാലം ശ്രീകുമാർ ആലപിച്ച ഈ ഗാനത്തിന്റെ രചന കളർ കോഡ് ചന്ദ്രൻ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: കളർക്കോട് ചന്ദ്രന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി കാവാലം ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
7: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
8: ട്രെയിൻ സമയം.
9: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630 8 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 2214 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.

0: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
1: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം, തൃശൂർ. ആരോഗ്യജാലകം.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
4: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
5: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
5: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
5: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: രക്തസമ്മർദ്ദം ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ. സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
7: കോംപ്ലിക്കേഷൻസിന്റെ വ്യാപ്തി പലപ്പോഴും രക്തസമ്മർദ്ദത്തിന്റെ തോതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇത് എപ്പോഴും അങ്ങനെ തന്നെ ആകണം എന്നില്ല. ചില പ്രത്യേക അവസരങ്ങൾ, ഉദാഹരണം പ്രായമായവരിലെ ഹൈപ്പർ ടെൻഷൻ. പ്രായമായവരിൽ ഹൈപ്പർ ടെൻഷന്റെ സങ്കീർണതകൾ കൂടുതൽ ഗുരുതരമാണ്. ശരീരഭാരം കുറയ്ക്കുകയും ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നത് പ്രായമായവരിൽ BP കുറയ്ക്കുന്നതിനും മരുന്നുകളുടെ ആവശ്യകത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. പ്രമേഹം അതുപോലെ മറ്റ് പ്രായം ചെല്ലുന്തോറും ഉണ്ടാകുന്ന അസുഖങ്ങളും ഹൈപ്പർ ടെൻഷന്റെ കോംപ്ലിക്കേഷൻസ് ഈ പ്രായത്തിൽ കൂട്ടുന്നു. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, പെട്ടെന്ന് നിൽക്കുമ്പോൾ BP ഉണ്ടാകുന്ന സാരമായ കുറവിനെയാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. ഇത് തലകറക്കം, കാഴ്ച മങ്ങൽ എന്നീ ലക്ഷണങ്ങളിൽ കലാശിക്കുന്നു. ഇത് ചിലപ്പോൾ മരുന്നുകളുടെ പാർശ്വഫലമായി വരാം. റെസിസ്റ്റന്റ് ഹൈപ്പോടെൻഷൻ, ശരിയായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും BP നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റെസിസ്റ്റന്റ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിലും പുകവലിക്കുന്നവരിലും സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ഉള്ളവരിലും കാണപ്പെടുന്നു. ഇങ്ങനെ ഉള്ളപ്പോൾ ജീവിതശൈലിയിൽ കൃത്യമായി മാറ്റം വരുത്തുകയും BP കൂട്ടാൻ കാരണമായേക്കാവുന്ന മറ്റു മരുന്നുകൾ കഴിക്കുന്നില്ല എന്നുറപ്പുവരുത്തുകയും വേണം. മറ്റുള്ള അവയവങ്ങളുടെ പ്രവർത്തനക്കേട് കൊണ്ടാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എങ്കിൽ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗർഭാവസ്ഥയിലെ ഉയർന്ന BP, ഗർഭിണികളിൽ കാണപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകാരിയാണ്. ഇത് കുഞ്ഞിന്റെ വളർച്ചക്കുറവ്, ഗർഭപാത്രത്തിൽ തന്നെയുള്ള മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം ഗർഭിണികളിൽ പ്രീ എക്ലാംസിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. ഇത് സാധാരണയായി തലവേദന, കാഴ്ചവൈകല്യങ്ങൾ, വയറുവേദന, കുറഞ്ഞ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, മോശമായ കരൾ പ്രവർത്തനം എന്നിവയ്ക്കൊപ്പമാണ് ഉണ്ടാവുക. ഇത്തരം രോഗികളിൽ മറ്റ് കാരണങ്ങൾ കൂടാതെ അപസ്മാരവും കണ്ടുവരുന്നു. അതുകൊണ്ട് ഗർഭകാലത്ത് ഹൈപ്പർ ടെൻഷന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായിരിക്കണം. ഗർഭിണികളിൽ ഉപയോഗിക്കുന്ന ഹൈപ്പർ ടെൻഷന്റെ മരുന്നുകൾ സാധാരണ ആളുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണ്. അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ.
6: രക്തസമ്മർദ്ദം ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: ഫോൺ 0483

0: 800500.
1: എന്താ ചെങ്ങായി എന്റെ കാൽമുറി കെട്ടൊക്കെ?
2: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
3: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
1: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: ഇന്ദുലേഖ.

0: എന്ന് തിരിച്ചറിയണമെങ്കിൽ കൈകൊണ്ട് തൊട്ടു നോക്കണം. ശരീരത്തിൻ്റെ വർണ്ണം പൊൻകസവിൻ്റെ സവർണമാകയാൽ കസവ് എവിടെ അവസാനിച്ചു, ശരീരം എവിടെ തുടങ്ങി എന്ന് കാഴ്ചയിൽ പറവാൻ ഒരുവനും കേവലം സാധിക്കയില്ല. കചങ്ങളുടെ നീലിമയും ദൈർഘ്യവും നിബിഡതയും മാർദ്ദവവും അതിമനോഹരമെന്നേ പറവാനുള്ളൂ. അധരങ്ങൾ ആ വർണ്ണത്തിൽ പക്ഷേ യൂറോപ്യൻ സ്ത്രീകളിലല്ലാതെ കാണുവാൻ കഴിയുമോ എന്ന് സംശയം. നേത്രങ്ങളുടെ ദൈർഘ്യവും ത്രിവർണത്വവും അതുകളുടെ ഒരു ജീവനും അതുകളെക്കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന ഓരോ കടാക്ഷങ്ങളിൽ നിന്ന് യുവാക്കളുടെ നെഞ്ചിൽ വീഴുന്ന വന്യയുടെ തൈക്ഷ്ണ്യവും കണ്ടനുഭവിച്ചവർക്ക് തന്നെ അറിവാൻ പാടുള്ളൂ. ഈ കാലം സ്തനങ്ങൾ കഠിനഭാരങ്ങളാവാൻ സമീപിച്ചിരിക്കുന്നു എന്നു തന്നെ പറയാം. ഈ അതിമനോഹരിയായ ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ വർണ്ണിപ്പാൻ ആരാൽ സാധിക്കും? ഇന്ദുലേഖയുടെ സുവർണ സദൃശമായ വർണ്ണവും കുരുവിന്ദ സമങ്ങളായ രതനങ്ങളും വിദ്രുമം പോലെ ചുവന്ന അധരങ്ങളും കരിങ്കുവലയങ്ങൾക്ക് ദാസ്യം കൊടുത്ത നേത്രങ്ങളും ചെന്താമര പൂവുപോലെ ശോഭയുള്ള ആ മുഖവും നീലകുന്തളങ്ങളും സ്തനഭാരവും അതികൃശമായ മധ്യവും മറ്റും ആകെപ്പാടെ കാണുമ്പോൾ പുരുഷന്മാരുടെ മനസ്സിനുണ്ടായ ആനന്ദവും സന്തോഷവും പരിതാപവും ഭ്രാന്തിയും ആസക്തിയും വ്യഥയും ഇന്ന പ്രകാരമാണെന്ന് പറഞ്ഞറിയിപ്പാൻ എന്നാൽ അസാധ്യമാണെന്ന് ഞാൻ തീർച്ചയായി ഇവിടെ സമ്മതിക്കുന്നു. ഈ രൂപഗുണത്തിന് യോഗ്യമായ പഠിപ്പും സൗശീല്യാദി ഗുണങ്ങളും ഇവൾക്കുണ്ടായിരുന്നു. ഇന്ദുലേഖ കിളിമാനൂർ ഒരു രാജാവവർഗളുടെ മകളായിരുന്നു. ഇന്ദുലേഖയ്ക്ക് രണ്ടര വയസ്സു പ്രായമായപ്പോൾ രാജാവ് സ്വർഗാരോഹണമായി. ഏകദേശം 3 വയസ്സ് പ്രായമായപ്പോൾ തൻ്റെ വലിയച്ഛൻ പഞ്ചുമേനവൻ്റെ ജ്യേഷ്ഠപുത്രനും തൻ്റെ അമ്മാവനും ഇംഗ്ലീഷ്, സംസ്കൃതം, സംഗീതം മുതലായ വിദ്യകളിൽ അതിനിപുണനും ഒരു ദിവാൻ പേഷ്കാർ ഉദ്യോഗത്തിൽ 800 ഉറുപ്പിക ശമ്പളമായിരുന്ന ആളുമായ കൊച്ചു കൃഷ്ണമേനോൻ തൻ്റെ കൂടെ താൻ ഉദ്യോഗം ചെയ്തിരുന്ന ദിക്കിൽ കൊണ്ടുപോയി 16 വയസ്സുവരെ വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചു. ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിപ്പിച്ചു. സംസ്കൃതത്തിൽ നാടക അലങ്കാരങ്ങൾ വരെ പഠിപ്പിച്ചു. സംഗീതത്തിൽ പല്ലവി രാഗവിസ്താരം വരെ പാടാനും പിയാനോ, ഫിഡിൽ, വീണ ഇതുകൾ വിശേഷമായി വായിപ്പാനും ആക്കിവെച്ചു. പിന്നെ ചില്ലറയായി സ്ത്രീകളെ യൂറോപ്പിൽ അഭ്യസിപ്പിക്കുന്ന തുന്നൽ, ചിത്രം മുതലായതുകളിലും തൻ്റെ അതിമനോഹരിയായ മരുമകൾക്ക് പരിചയം വരുത്തി. ബിലാത്തിയിൽ ഒരു ഇംഗ്ലീഷ് സ്ത്രീയെ അഭ്യസിപ്പിക്കുന്ന വിധമുള്ള പഠിപ്പും അറിവുകളും സമ്പ്രദായങ്ങളും ഇന്ദുലേഖയ്ക്ക് ഉണ്ടാക്കി വെക്കണമെന്നുള്ള ആഗ്രഹം മഹാനും അതിബുദ്ധിശാലിയുമായിരുന്ന ആ കൊച്ചു കൃഷ്ണമേനോന് ഇന്ദുലേഖയുടെ 16-ാം വയസ്സിനകത്ത് സാധിപ്പാൻ കഴിയുന്നിടത്തോളം സാധിച്ചു എന്നു തന്നെ പറയാം. എന്നാൽ ഭാഗ്യം കേവലം ഒരിടത്തും സമ്പൂർത്തിയായി എന്ന് പറവാൻ മനുഷ്യന് സാധിക്കേയില്ലല്ലോ.
1: ഇന്ദുലേഖ, ഓ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
12: നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ

0: സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂളിൽ നടക്കും. യോഗ്യത ജനറൽ നഴ്സിംഗ്. നിശ്ചിത യോഗ്യതയുള്ള ANM കോഴ്സ് പാസായ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് പങ്കെടുക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. അരിമ്പ്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള കെമിസ്ട്രി സീനിയർ, സുവോളജി ജൂനിയർ തസ്തികകളിലേക്കുള്ള അതിഥി അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം അടുത്തമാസം 17 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9946429265.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 ആഗസ്റ്റ് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 പത്താം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC യുടെ 10ാം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
1: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
0: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം വലിയമല IISTയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോവാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB യുടെ ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ ആഗസ്റ്റ് 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SMITHY M. പള്ളുരുത്തി.
3: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB യുടെ ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.

0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു.
1: अच्छा हुआ क्योंकि हमारे देश के लिए मेडल आया है, क्योंकि जिस हिसाब से हम प्रैक्टिस कर रहे हैं कोच को खुशी है और जितने भी हमारे जो सपोर्ट कर रहे हैं कॉन्फिडेंस तो ये है, बाहर के जितने एथलीट हैं उनके साथ कंपटीशन कर रहे हैं, हम मेडल जीते किस हिसाब से वो कंपटीशन कर रहे हैं हमारे से.
0: പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: 먼지, 아하, 먼지리의 팬. One more, 2.7.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
2: പ്രേമുള്ളവരെ, FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ,
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
3: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
4: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
3: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
4: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം.
6: ഇന്ന് ജൂലൈ 30 മലയാള ചലച്ചിത്ര ശാഖയിൽ നിന്നും ഭരതൻ ടച്ച് മാഞ്ഞു പോയിട്ട് ഇന്നേക്ക് 28 വർഷം. ഭരതൻ പരമേശ്വര മേനോൻ പാലിശ്ശേരി എന്ന ഭരതൻ വരുത്തിയ മാറ്റങ്ങൾ മലയാള സിനിമാ പാഠപുസ്തകത്തിൽ പുതിയൊരു അധ്യായമായി വിലയിരുത്തപ്പെട്ടു. പിന്നീട് ആ പാത പിന്തുടർന്ന സംവിധായകർ അനേകമാണ്. നായകനെ കണ്ട് സിനിമയെടുക്കുന്ന പരമ്പരാഗത രീതി പൊളിച്ചെഴുതിയ ഭരതൻ എന്ന ചിത്രകാരൻ ഒരു മനോഹര ചിത്രം വരയ്ക്കുന്നത് പോലെ പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ തന്റെ ഫ്രെയിമിൽ പകർത്തി. തകര, രതിനിർവേദം, അമരം, വൈശാലി, ചാമരം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച അദ്ദേഹം മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി 40 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പ്രണയവും രതിയും അശ്ലീലം കൂട്ടിക്കലർത്താതെ അവതരിപ്പിക്കാമെന്ന് തെളിയിച്ച ഭരതൻ സിനിമകൾ നിരൂപക പ്രശംസയും ജനപ്രീതിയും ഒരുപോലെ സ്വന്തമാക്കി. ഭരതൻ സംവിധാനത്തിൽ പിറന്ന കേളി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തന്നെ ഈണം നൽകിയ ഈ ഗാനം കേൾക്കാം. ഇന്നത്തെ ഗാനമായി താരം വാൽക്കണ്ണാടി നോക്കി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വർഷ കെ പി, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇന്ന് ജൂലൈ 30, മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.
4: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
5: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ.
7: കർക്കിടക മാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ആരോഗ്യത്തെപ്പറ്റി ആലോചിക്കുന്നതും സംസാരിക്കുന്നതും. നമ്മുടെ ഏവരുടെയും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും ആനന്ദകരമാക്കുന്നതും ആരോഗ്യം തന്നെ. ആരോഗ്യമില്ലാതെയുള്ള ആയുസ്സിൽ എന്താണ് കാര്യം? അവനവന് അവനവനു തുണയാകുന്നതും ആരോഗ്യമുള്ളപ്പോൾ മാത്രം. ജീവിതത്തിൽ ഏറ്റവും ശ്രേയസ്കരമായ കാര്യം തന്നെ ആരോഗ്യവാനായി ഇരിക്കുക എന്നതാണ്. ആയുരാരോഗ്യ സൗഖ്യം എന്ന പദത്തിന്റെ ആന്തരികാർത്ഥവും ഇതിനെ സാധൂകരിക്കുന്നു. പ്രകൃതിയുടെ

0: ഒരു ചെറിയ ഭാഗം മാത്രമാണ് നാം മനുഷ്യർ. അതിന്റെ താളങ്ങൾക്ക് സമസ്ത ജീവജാലങ്ങളുടെയും ആരോഗ്യവുമായി വലിയ ബന്ധമുണ്ട്. അതിന്റെ ചലനങ്ങൾക്കൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് സഞ്ചരിക്കാനാവശ്യമായ കരുത്ത് നേടുക, ഇതാണ് കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളുടെ അടിസ്ഥാനം. ജീവിതചര്യകളിലൂന്നിയാണ് ഇതിന്റെ ക്രമപ്പെടുത്തൽ. പഴയ കാലം മുതൽ തന്നെ കർക്കിടക മാസത്തിലെ ചര്യകൾക്കും ചികിത്സകൾക്കുമൊക്കെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. നാട്ടറിവുകളും ആരോഗ്യരക്ഷാമാർഗങ്ങളും തലമുറകൾ കൈമാറി വന്നിരുന്നു. ചൊല്ലുകൾക്കും നാടൻപാട്ടുകൾക്കും ഇതിൽ വലിയ സ്ഥാനമുണ്ട്. അധ്വാനത്തിൽ അധിഷ്ഠിതമായി കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം കഴിച്ചു വന്നിരുന്ന ഒരു ജനസമൂഹത്തിന് ആരോഗ്യ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. ഉത്തമം കാർഷികം വൃത്തി, അതായത് കൃഷിയാണ് ഏറ്റവും ഉത്തമമായ ജോലി എന്ന പരാമർശത്തിന്റെ പൊരുൾ ഉൾക്കൊണ്ടു ജീവിച്ചിരുന്ന തലമുറകൾ നമ്മുടെ നാടിനെ പരിപോഷിപ്പിച്ചിരുന്നു. അവിടെ 11 മാസത്തെ അധ്വാനത്തിന് ശേഷം 12 മാസം വിശ്രമത്തോടെയുള്ള ആരോഗ്യരക്ഷാമാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ചിങ്ങത്തിൽ തുടങ്ങുന്ന മലയാള മാസങ്ങളിലെ അവസാന മാസമാണല്ലോ കർക്കിടകം. നമ്മുടെ നാടിന്റെ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും ഒക്കെ അംശങ്ങൾ ഇതിൽ കണ്ടെത്താനാവും. കൃഷിക്ക് പ്രാധാന്യം കുറഞ്ഞ അണുകുടുംബങ്ങൾ നിറഞ്ഞ ഇക്കാലത്തും കർക്കിടക മാസ ചികിത്സകൾക്ക് പ്രാധാന്യമുണ്ട്. ഒരു ചെറിയ സമയം ആരോഗ്യത്തിനായി മാറ്റിവെക്കാനുള്ള താല്പര്യം പുതുതലമുറയും കൈവിട്ടിട്ടില്ല. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനവും മറ്റൊന്നല്ല. ആരോഗ്യമുള്ള വ്യക്തികളും സമൂഹവും തന്നെയാണ് നാടിന്റെ സമ്പത്ത്. ഈ രീതിയിൽ ചിന്തിച്ചാലും ഏതൊരു ആരോഗ്യരക്ഷാമാർഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കർക്കിടക മാസ ചികിത്സകളെയും ഈ പട്ടികയിൽ പെടുത്താവുന്നതാണ്. ഒരു യന്ത്ര സംവിധാനം പോലെ ചേർന്ന് പ്രവർത്തിക്കുന്ന ശരീര മനസ്സുകൾക്ക് പുതുക്കിപ്പണിയലിൻ്റെയോ സർവീസിംഗിൻ്റെയോ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളായും ഇവയെ കാണാവുന്നതാണ്.
1: കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത,
5: ശനിയും ഞായറും രാവിലെ 7:50
4: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: ഐക്യോ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
10: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
11: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30.
8: ബുക്കിംഗിന് 0483280500.
12: കാവ്യധാര,
13: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
14: കാവ്യധാരയിൽ ഇന്ന് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മാപ്പ് എന്ന കവിത കേൾക്കാം. ചൊല്ലുന്നത് ആർദ്ര രവീന്ദ്രൻ.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മാപ്പ് എന്ന കവിത. ചൊല്ലിയത് ആർദ്ര രവീന്ദ്രൻ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
6: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
5: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
6: ഫോൺ 9895357069.
0: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
7: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. കായിക ലോകം.
8: സുപ്നാ ബാം മൾട്ടിറബ് കായിക ലോകം
9: അവതരിപ്പിക്കുന്നു വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാ ബാം.
8: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
9: പിന്നല്ലാതെ, സുപ്നാ ബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
8: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്നാ ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
9: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്നാ ഹെയർ ഓയില്.
10: കായിക ലോകം തയ്യാറാക്കിയത് ഷഹബാസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ശേഷം കോമൺവെൽത്ത് ആവേശത്തിൽ കായിക പ്രേമികൾ. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന ഗെയിംസിൽ മികച്ച മുന്നേറ്റമാണ് ഇന്ത്യൻ സംഘം നടത്തുന്നത്. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടി ഗുൽവീർ സിംഗാണ് ഇന്ത്യയുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്.

0: വനിതകളുടെ 69 കിലോഗ്രാം വിഭാഗത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഗ്രിഷികാന്ത സിംഗും ഇന്ത്യയ്ക്കായി വെള്ളി മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗിൽ പ്രീതി പവാർ, പ്രിയഗംഗാസ്, ലൌലിന ബോർഗോഹെയ്ൻ എന്നിവർ സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ ഇന്ത്യയ്ക്ക് 3 മെഡലുകൾ ഉറപ്പായി. പാര അത്ലറ്റിക്സിൽ വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻഗർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. 2 വയസ്സിൽ പോളിയോ ബാധിച്ച ഷർമിളയ്ക്ക് 26 വയസ്സിൽ ഭർത്താവിന്റെ ക്രൂരപീഡനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങേണ്ടി വന്നിരുന്നു. അരയ്ക്ക് താഴേക്ക് ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ F57 വിഭാഗത്തിൽ ഷർമിള നേടിയ സുവർണ നേട്ടം രാജ്യത്തിന് അഭിമാനമായി. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള 15 അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കുമ്പോൾ KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. സിംബാബ്വെക്കെതിരെയുള്ള 2020 പരമ്പര 3-0 ഇന്ത്യ തൂത്തുവാരി. യുവതാരം വൈഭവ് സൂര്യവംശിയുടെ മികച്ച പ്രകടനത്തിന്റെ കരുത്തിലാണ് ടീം ഇന്ത്യയുടെ ഈ വിജയം. ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകനായിരുന്ന റയാൻ ടെൻ ഡോഷറ്റ് ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. അദ്ദേഹം ഇനി മുതൽ IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്ട്രാറ്റജി ഹെഡായി പ്രവർത്തിക്കും. തുടർച്ചയായ ലോക ഫുട്ബോൾ വേദിയിലേക്ക് അവസരം കിട്ടാതെ നിരാശരായ ഇറ്റലിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ റോബർട്ടോ മാൻസിനി എത്തുന്നു. മുൻപ് ടീമിനെ യൂറോകപ്പ് വിജയത്തിലേക്ക് നയിച്ച റോബർട്ടോ മാൻസിനി വീണ്ടും ഇറ്റാലിയൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി തിരിച്ചെത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഇറ്റലി ആരാധകർ കാണുന്നത്. അതേസമയം ഈ ലോകകപ്പിൽ സ്പെയിനിനോട് സെമിയിൽ തോറ്റ് പുറത്തായ ഫ്രാൻസിനെ ഫ്രാൻസിന്റെ ഇതിഹാസ താരം സിനദിൻ സിദാൻ പരിശീലിപ്പിക്കും. 2030 വരെയാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനുമായി സിദാന് കരാറുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ക്ലബ്ബ് വിൽക്കാനുള്ള ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കായികലോകം തയ്യാറാക്കിയത് ഷഹബാസ്.
1: സുംനാബാം മൾട്ടിറബ് കായികലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
7: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
10: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
11: ആകെ പേടിയാവുന്നു ഡോക്ടർ.
10: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
11: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: ഇന്ന് പാവക്കൂത്ത് കേൾക്കാം. പാവക്കൂത്ത് എന്നാൽ പാവകളെ ഉപയോഗിച്ച് കഥ പറയുന്ന ഒരു പുരാതന കലാരൂപമാണ്. കേരളത്തിൽ ഇത് പ്രധാനമായും തോൽ പാവക്കൂത്ത് എന്ന രൂപത്തിൽ പ്രചാരത്തിലുണ്ട്. ഇതിൽ തോലിൽ നിർമ്മിച്ച പാവകളെ ഒരു തിരശീലയ്ക്ക് പിന്നിൽ വെളിച്ചത്തിന്റെ സഹായത്തോടെ ചലിപ്പിച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. രാമായണവും മഹാഭാരതവുമാണ് പ്രധാന ഇതിവൃത്തങ്ങൾ. ഇന്ന് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് കുന്നത്ത് രാമുണ്ണി നായരും സംഘവും.

ഈ വനമധ്യത്തൂടെ സഞ്ചരിക്കുവതാനകാലത്തിനിടത്തിൽ പാഷാണകണ്ടകങ്ങളും നിന്നൊന്നതപ്രദേശങ്ങളും ജാസ്തിയാകവും കണ്ടുവരകുന്നു. സഞ്ചാരകാലത്തിൽ പാദങ്ങൾക്ക് വന്ന് നേരിടുവതാന വേദനയ്ക്കും യാതൊരു കണക്കും കണ്ടുവരുകയില്ലേ? ഏതു വിധത്തിലെന്തിരുന്നാലും സ്വല്പവും കൂടി സഞ്ചാരം ചെയ്ത് പാർത്തുകൊള്ളുകയും ഊഹൂ പാർക്കുവതാനകാലത്തിൽ എന്നമോ ഭാഗ്യം നിമിത്തമാകെ സമീപത്തിൽ ഒരു വർണ്ണകശാലയും കണ്ടുവരുകയുണ്ട്. ആനാലിന്ത വർണ്ണകശാലയിനുടെ സമീപത്തിനിടത്തിൽ ചെന്തീതിനുടേ മധ്യത്തിനിടത്തിൽ വല്ല പേറുകളും ഉണ്ടെന്തുവരുമായിരുന്നാൽ അവരിടത്തിൽ നിന്റെ ഒരു കപളം മന്നം വാങ്ങി ഭക്ഷണം ചെയ്ത് സങ്കടമായിരുക്കുറദാഹമവും വിശപ്പും തീർത്ത് പോക വേണമെന്ന് ചൊല്ലി വർണ്ണകശാലയ്ക്ക് സമീപം

0: ഋഷിയാകലും എന്റെ തോന്നു വരുവാറുണ്ട്. ഇവിടത്തിൽ വരുവാർക്കൊക്കെ കാരണമെന്നാവിന്റും നിങ്ങളുടെ പരമാർത്ഥം കേട്ടാൽ വിരോധമില്ല വാരായി ഋഷിയെ.
1: അതിശയം അതിശയം ആനതിനാൽ എന്നുടേ പരമാർത്ഥം മുച്ചോടും മുന്നേ ബോധ്യപ്പെടുത്ത വീണും എന്റെ കരുതി വന്നു പോന ഒരുവനാകിൽ.
2: കുന്നത്ത് രാമുണ്ണി നായരും സംഘവും അവതരിപ്പിച്ച തോൽ പാവക്കൂത്താണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 മണി കഴിഞ്ഞ് 1:55.
8: FM പ്രധാന വാർത്തകൾ.
7: നമസ്കാരം. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും PIB വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസ് സഹസ്ഥാപകനും CEOയുമായ പവൻ ചന്ദന പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയം എന്ന് മാറ്റിയ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാ രേഖകളിലും പുതിയ പേര് രേഖപ്പെടുത്തി ബോധവൽക്കരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഭരണപരമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ

0: വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. 16 പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ 100 കൊണ്ട് നടപ്പാക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ ലാഭം മാത്രം ലക്ഷ്യമാക്കാതെ മനുഷ്യത്വത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി എം ലിജു. കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെയും ഇരകളുടെ അവകാശങ്ങൾക്കും അവരുടെ അവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണത്തിനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അംഗണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധനവള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സണിനായി തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. ഇന്നലെ രാവിലെയാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം തിരയിൽപ്പെട്ട് വള്ളം തകർന്ന് മുങ്ങിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
3: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പുർ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260. കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27. 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 12 വൈകി 8:45. 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46. 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ മഞ്ചേരി.
10: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
3: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP വൈകിട്ട് 4 മുതൽ 5 വരെ.
10: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
3: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
10: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: കൊമേഴ്സ് മാനേജ്മെന്റ് മേഖലകളിലെ ഹ്രസ്വകാല കോഴ്സുകളെ കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബി വി.
2: പരമ്പരാഗതമായി ഡിഗ്രി ചെയ്യുക, ജോലി നേടുക, ആ ജോലിയിൽ തന്നെ തുടരുക എന്ന രീതി മാറി ഇന്നത്തെ കുട്ടികൾക്ക് ഷോർട്ട് ടേം കോഴ്സുകളോടാണ് കൂടുതൽ

0: കൂടുതൽ താല്പര്യം. പലരും ഒരു ഡിഗ്രിക്ക് പോലും തയ്യാറാകാതെ ഹ്രസ്വകാല തൊഴിൽ കോഴ്സുകളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഡിഗ്രി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം അവനവന് യോജിച്ച ഇത്തരം ഷോർട്ട് ടേം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു നല്ല ഭാവിക്ക് ഉചിതമാണ്. കോമേഴ്സ് മാനേജ്മെന്റ് മേഖലയിൽ താല്പര്യവും അനുബന്ധ ഡിഗ്രികളും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഷോർട്ട് ടേം കോഴ്സുകളെ ഒന്ന് അടുത്തറിയാം. ഈ മേഖലയിൽ ഫൈനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് വാല്യുവേഷൻ, SAP, ഫിക്കോ, GST സർട്ടിഫിക്കേഷൻ തുടങ്ങിയ ഡിപ്ലോമകളും NISM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നിവ നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഈ മേഖലയിൽ ഉയർന്ന ജോലി സാധ്യതകൾ നൽകുന്നു. മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് മറ്റൊരു പ്രധാന മേഖലയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ക്രിയാത്മകതയും ഉള്ള ഏതു ബിരുദധാരികൾക്കും ഈ മേഖല തിരഞ്ഞെടുക്കാം. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ അനലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റർ, പെർഫോമൻസ് മാർക്കറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കാം. ബിസിനസ് അനലിറ്റിക്സ് എന്നത് മറ്റൊരു ഹ്രസ്വകാല കോഴ്സാണ്. ഡാറ്റ വിശകലനം ചെയ്യാനും അതുവഴി നിലവിലെ ബിസിനസ്സിലേക്ക് ഈ ഡാറ്റകളെ സംയോജിപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുകയും ആണ് ഇവരുടെ ജോലി. SQL, പൈത്തൺ R, പവർ തുടങ്ങിയ ടൂളുകളിലുള്ള പ്രാവീണ്യം ഉപകാരപ്പെടും. ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യത്തിനകത്തും പുറത്തേക്കുമുള്ള വിതരണവും ഒഴുക്കും കാര്യക്ഷമമായി നിയന്ത്രിക്കുകയും ഡോക്യുമെന്റേഷൻ, വെയർഹൌസിംഗ്, ഇൻവെന്ററി നിയന്ത്രണം എന്നീ മേഖലകളും ഇവർ കൈകാര്യം ചെയ്യും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും പ്രായോഗിക പരിശീലനത്തിലൂന്നിയ കോഴ്സുകൾ ലഭ്യമാകും. ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് കാർഗോ മാനേജ്മെന്റ്. എയർലൈൻ സേവനങ്ങൾ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കസ്റ്റമർ സർവീസ്, കാർഗോ മാനേജ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ, ടിക്കറ്റിംഗ് എന്നീ മേഖലയിൽ ഈ കോഴ്സുകൾ ഒരു ബിരുദധാരിക്ക് അവസരം നൽകുന്നു. IATA എന്നറിയപ്പെടുന്ന IATA, FIATA രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളോടുകൂടിയുള്ള കോഴ്സുകൾ ചെയ്യുന്നത് ഏത് രാജ്യത്തും ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. ട്രാവൽ ഏജൻസി പ്രവർത്തനങ്ങൾ, ടൂർ പാക്കേജസ്, ഡെസ്റ്റിനേഷൻ മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ് എന്നീ മേഖലകളിൽ ജോലിയും സംരംഭകത്വവും തുടങ്ങാൻ ഈ കോഴ്സുകൾ സഹായകരമാവും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിറ്റ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഏവിയേഷൻ സ്റ്റഡീസ്, ASAP, NSDC എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം നേടാം. കൊമേഴ്സ് മേഖലയെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡാറ്റ അനലിറ്റിക്സ് ഫോർ ബിസിനസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നീ മേഖലകളിലുള്ള കോഴ്സുകളിൽ പ്രാവീണ്യം നേടുകയും ജോലി തിരഞ്ഞെടുക്കുകയുമാവാം.
1: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
3: മിലിക്സ് ഡിഷ് വാഷ്,
4: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
3: ലോവ വാഷിംഗ് സോപ്പ്,
4: പിങ്ക് വാഷിംഗ് പൗഡർ,
3: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
4: ഫോൺ 8078078540.
3: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
9: സൈബർ ജാലകം.
10: എന്താണ് മോർഫിംഗ്?
11: ഒരാളുടെ ചിത്രത്തിൽ

0: ിലോ വീഡിയോയിലോ കൃത്രിമമായി മാറ്റം വരുത്തുന്നതിനെയാണ് മോർഫിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഇതുപയോഗിച്ച് ഒരാളുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അവർ സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഇടങ്ങളിൽ എത്തിയതായി ചിത്രീകരിക്കുന്ന തരത്തിൽ ഫോട്ടോകളും വീഡിയോകളും പടച്ചുണ്ടാക്കുവാൻ പറ്റും. ആളുകളെ വ്യക്തിഹത്യ ചെയ്യുവാൻ ഇത് ധാരാളമല്ലേ? നിങ്ങളുടെ തല മാത്രം ഒരു ഫോട്ടോയിൽ നിന്ന് വെട്ടിയെടുത്ത് മറ്റൊരു ഫോട്ടോയിലെ വ്യക്തിയുടെ തലയ്ക്ക് പകരം ഇത് ചേർത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു വീഡിയോയിലെ ഒരാളുടെ തല മാറ്റി നിങ്ങളുടെ ഫോട്ടോ വയ്ക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുറ്റവാളികൾക്ക് വ്യക്തികളെ അപഹസിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും പണം തട്ടുവാനും സാധിച്ചേക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, മോർഫിംഗ് എന്നത് ഒരു സൈബർ കുറ്റകൃത്യമാണ്. തമാശയ്ക്ക് പോലും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മോർഫിംഗ് ചെയ്യുവാൻ പാടില്ല. ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും സൈബർ കുറ്റവാളികൾ മോർഫിംഗ് നടത്താറുള്ളത്. ജാഗ്രത അനിവാര്യമാണ്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
4: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
4: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
4: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
1: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു സ്പെഷ്യൽ വിഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്താണെന്നല്ലേ? ചെമ്പരത്തിപ്പൂ സ്വീറ്റ്. ഇത് തയ്യാറാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ചുവന്ന അടുക്കു ചെമ്പരത്തിപ്പൂ, അടർത്തിയത് 5 എണ്ണം. ആട്ട 1/2 കപ്പ്. വറുത്ത റവ 1/2 കപ്പ്. പഞ്ചസാര 2 കപ്പ്. നെയ്യ് 1 കപ്പ്. വെള്ളം 2 കപ്പ്. ഏലക്കപ്പൊടി 2 സ്പൂൺ. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം, കേട്ടോളൂ. ചെമ്പരത്തിപ്പൂ വിതളുകൾ അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിൽ ബാക്കി നമ്മൾ പറഞ്ഞ ചേരുവകളെല്ലാം, അതായത് ആട്ട, വറുത്തറവ, പഞ്ചസാര, നെയ്യ്, വെള്ളം, ഏലക്കാപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് കുറുക്കിയെടുക്കാം. നന്നായി കുറുക്കി വരുമ്പോൾ നെയ്യ് പുരട്ടിയ മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് പാലക്കാട് കല്ലടിക്കോട് നിന്ന് രമ്യയാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം. ചെമ്പരത്തിപ്പൂ വിതളുകൾ അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിൽ ബാക്കി നമ്മൾ പറഞ്ഞ ചേരുവകളെല്ലാം, അതായത് ആട്ട, വറുത്തറവ, പഞ്ചസാര, നെയ്യ്, വെള്ളം, ഏലക്കാപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് കുറുക്കിയെടുക്കാം. നന്നായി കുറുക്കി വരുമ്പോൾ നെയ്യ് പുരട്ടിയ മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. രസമുകുളം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
4: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി

0: എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: പ്രിയമുള്ളവരെ, ഇന്ന് FM ശുഭദിന പരിപാടികൾക്ക് ശേഷം കേൾക്കാം.

ദിനപരിപാടികൾക്ക് ശേഷം കേൾക്കാം ഓർമ്മച്ചെപ്പ്, MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന KV ശബരിമണി. 8:55 സസ്നേഹം. നടൻ മാമുക്കോയയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൻ നിസാർ പങ്കുവയ്ക്കുന്നു.

0: ആയിഷ ഗർഭിണിയാണോലേ?
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വാക്കും പുരുളും.
3: പ്രായോജകർ:
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
3: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
3: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
5: വാക്കും പൊരുളും.
6: നമസ്കാരം.
7: നമസ്കാരം.
6: ഒരു സംശയം ചോദിക്കട്ടെ?
7: ചോദിച്ചോളൂ.
6: നമ്മൾ വേറൊരാളെ ചീത്ത വിളിക്കുന്നത് ശരിയാണോ?
7: അതിലിത്ര സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആരും ആരും ചീത്ത വിളിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലാന്ന് എല്ലാവർക്കും അറിയാലോ.
6: പക്ഷേ നമ്മുടെ ഭാഷയിൽ അങ്ങനെ വിളിക്കാൻ വേണ്ടിയുള്ള ചീത്ത വാക്കുകൾ ധാരാളം ഇല്ലേ?
7: അങ്ങനെ ചോദിച്ചാലുണ്ട്, ലോകത്തുള്ള മറ്റ് ഭാഷകളിലെല്ലാം അത്തരം വാക്കുകൾ ഉണ്ടാവൂലോ?
6: തീർച്ചയായും ഉണ്ടാവുമല്ലോ.
7: പക്ഷെ അത്തരം വാക്കുകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം എടുത്ത് ഇഷ്ടം പോലെ മറ്റുള്ളവരുടെ മേൽ പ്രയോഗിച്ചിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.
6: അതില്ല. എന്തായാലും അങ്ങനെ നമ്മുടെ മലയാളത്തിൽ കുറെ വാക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ.
7: തീർച്ചയായിട്ടും ഇല്ല.
6: എന്നാൽ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ചില വാക്കുകൾ ഒന്ന് നോക്കിയാലോ?
7: അങ്ങനെ എടുത്തു നോക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അത് അസഭ്യമായി പോവാതെ സൂക്ഷിക്കണം എന്നേയുള്ളൂ.
6: ഏയ്, അതൊന്നും പേടിക്കണ്ട. ചീത്ത വാക്കായതുകൊണ്ട് മാത്രം അസഭ്യമാകണമെന്നില്ലല്ലോ. എങ്കിലൊരു കാര്യം ചോദിക്കട്ടെ, അസഭ്യം എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ അസഭ്യം എന്ന വാക്കിന്റെ അർത്ഥം?
7: അസഭ്യം എന്ന് പറഞ്ഞാൽ സഭ്യം എന്ന വാക്കിന്റെ വിപരീതമായിരിക്കല്ലോ, അതായത് സഭ്യമല്ലാത്തത്.
6: ശരി, അപ്പോൾ എന്താണ് ഈ സഭ്യം?
7: സഭ്യം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ചേർന്നത്, ശരിയല്ലേ?
6: ശരിയാണ്. എങ്കിൽ എന്താണ് ഈ സഭ?
7: സഭ എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ സമൂഹം അല്ലേ?
6: അതെ. അപ്പോൾ സഭ്യം എന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിനുള്ളിൽ പറയാവുന്നത് അല്ലെങ്കിൽ മാന്യം എന്നർത്ഥം. അപ്പോൾ അസഭ്യം സഭയ്ക്ക് ചേരാത്തത് അല്ലെങ്കിൽ സഭയിൽ പറയാൻ പാടില്ലാത്തത്.
7: ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ മാന്യം?
6: മാന്യം എന്ന് പറഞ്ഞാൽ മാനിക്കത്തക്കത് ആണ്. എന്തായാലും അസഭ്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്കല്പം മയമുള്ള ചീത്ത വാക്കുകളിലൊന്ന് പരിശോധിച്ചാലോ?
7: ആയിക്കോട്ടെ.
6: അക്ഷരമാലാക്രമത്തിൽ തുടങ്ങിയാലോ?
7: അങ്ങനെയെങ്കിൽ ആയിൽ തുടങ്ങുന്ന ഒരു വാക്കായാലോ?
6: ആകാമല്ലോ. അങ്ങനെയാണെങ്കിൽ അലവലാതി തന്നെ ആയിക്കോട്ടെ. പലപ്പോഴും വേറൊരാളെ ആക്ഷേപിക്കാൻ പലരും ഉപയോഗിച്ച് കേൾക്കാറുള്ള ഒരു വാക്കാണല്ലോ.
7: അതെ അതെ.
6: എങ്കിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ അലവലാതി?
7: കൃത്യമായി പിടിയില്ല.
6: നീ കണ്ടു തന്നെ നോക്കാം.
7: നോക്കാം. അലവല എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കീറിപ്പറഞ്ഞ വസ്ത്രം എന്നാണ്.
6: അപ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചയാളായിരിക്കണമല്ലോ അലവലാതി.
7: അത് ശരി. പക്ഷെ കീറിപ്പറഞ്ഞ തുണി ഉടുക്കുന്നത് ഒരു തെറ്റാണോ?
6: ഒരിക്കലുമല്ലോ. തികച്ചു ന്യായമായ ചോദ്യം.
7: അങ്ങനെയെങ്കിൽ അത് വേറൊരാളെ ആക്ഷേപിക്കാൻ പറ്റിയ ചീത്ത വാക്കാകുന്നത് എങ്ങനെയാ?
6: അക്കാര്യം ഗൗരവമായി വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. തൽക്കാലം നമുക്ക് വേറൊരു വാക്ക് നോക്കാം.
7: എന്നാൽ തെണ്ടി എന്നുള്ള വാക്കായാലോ, ആരാണ് ഈ തെണ്ടി?
6: തെണ്ടി എന്ന് പറഞ്ഞാൽ തെണ്ടുന്നവൻ, അതായത് യാചിക്കുന്നവൻ ആണല്ലോ. ഈ അർത്ഥം തന്നെ വരുന്ന വേറൊരു ആക്ഷേപ വാക്കുണ്ട്, അറിയാമോ?
7: ഏതാത്?
6: ഇരപ്പാളി അല്ലെങ്കിൽ ഇരപ്പാളി എന്നൊക്കെ കേട്ടില്ലേ?
7: കേട്ടിട്ടുണ്ട്.
6: അതായത് ഇരക്കുന്ന, അതായത് യാചിക്കുന്നയാളാണ് ഇരപ്പാളി.
7: ഇത് കേൾക്കുമ്പോ ഒരു സംശയം.
6: എന്താണ്?
7: ഇല്ലായ്മ കൊണ്ടോ മറ്റോ വേറൊരാളിനോട് കൈ നീട്ടിപ്പോയാൽ അത് അത്ര വലിയ ചീത്ത കാര്യമാണോ?
6: ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇക്കാലത്ത് മനുഷ്യർ മാത്രമല്ല, സമൂഹങ്ങളും രാജ്യങ്ങളും ഒക്കെ ഇല്ലായ്മയുടെ പേരിൽ കൈനീട്ടാറുണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തുമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം.

0: മാത്രമല്ല ലോക ജീവിതം തന്നെ മുമ്പോട്ട് പോകുന്നത്. അതിരിക്കട്ടെ, ഇനി ഇതുപോലെ വേറൊരു വാക്കുണ്ട്, പലരും ഇടയ്ക്കിടെ ഉപയോഗിച്ച് കേൾക്കുന്നതാണ്.
1: അതേതാ?
0: ചെറ്റ എന്നൊരു വാക്കില്ലേ, തനിച്ചെറ്റ, ചെറ്റത്തരം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ.
1: എന്താ ഈ വാക്കിന്റെ അർത്ഥം?
0: ചെറ്റ എന്ന് വെച്ചാൽ ഓല കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയ കുടിലാണ്, അതായത് ഏറ്റവും ദരിദ്രരായ ആളുകളുടെ പാർപ്പിടം.
1: അപ്പൊ കുടിലിൽ താമസിക്കുക എന്നതും ഒരു ചീത്ത കാര്യമാണോ?
0: അതെന്തായാലും അല്ലല്ലോ.
1: എന്നിട്ടും അതൊരു ചീത്ത വിളിക്കാനുള്ള വാക്കായി, കൊള്ളാം.
0: ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും, പാവപ്പെട്ടവരും ദരിദ്രരുമായിരിക്കുന്ന അവസ്ഥ എന്തോ ആക്ഷേപിക്കപ്പെടാനോ നിന്ദിക്കപ്പെടാനോ ഒക്കെ വേണ്ടിയുള്ള ഒരു കുറ്റമാണ് എന്ന്.
1: ശരിയാണ്, ഒരാളെ മോഷ്ടാവ് എന്നോ മദ്യപാനി എന്നോ വിളിക്കുമ്പോൾ അയാൾ ഉത്തരവാദിയായ ഒരു തെറ്റായ പ്രവൃത്തിയുടെ പേരിലാണ് അയാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്.
0: അതെ.
1: അതേസമയം കുടിലിൽ താമസിക്കുന്നതോ കീറിയ വസ്ത്രം ധരിക്കുന്നതോ യാചിക്കുന്നതോ ഒന്നും അങ്ങനെയല്ലോ.
0: ഒരിക്കലും അങ്ങനെയല്ല. ഓരോരോ കാലത്ത് പ്രയോഗത്തിൽ വന്ന് പ്രചാരം കിട്ടുന്ന വാക്കുകള് പലതും അതത് കാലത്ത് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും മേൽക്കൈ പുലർത്തുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് രൂപപ്പെടുന്നവയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വീക്ഷണം അതിൽ പ്രതിഫലിക്കുന്നതാണ്.
1: കാലം മാറുമ്പോൾ ആ വാക്കുകളെല്ലാം അതുപോലെ നിലനിൽക്കണമെന്നില്ലല്ലോ.
0: ഒരിക്കലുമില്ല, കാലത്തിനനുസരിച്ച് വാക്കുകൾക്കും മാറിയേ പറ്റൂ.
1: അതെ അതെ, നമ്മുടെ സമയം കഴിയാണ്, ഇന്ന് നിർത്തിയാലോ?
0: അപ്പോൾ തൽക്കാലം നിർത്താം. നമസ്കാരം.
1: നമസ്കാരം.
2: വാക്കും പൊരുളും.
3: രചന ടി കെ മനോജൻ, അവതരണം പി എം ദീപ, ടി കെ മനോജൻ.
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വാക്കും പൊരുളും സമാപിക്കുന്നു.
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
5: അലോഹ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
8: ചേട്ടാ, ഈ ശങ്കരയ റോഡിലേക്ക് ഏത് വഴിയാ പോണ്ടേ?
9: തനിക്ക് കണ്ണ് കണ്ടോടോ, ആ കണ്ണ് ബോർഡ് വായിച്ച പോരെ.
8: അത് ക്ലിയർ ആയി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ചേ.
9: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
1: നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം കേട്ടോളൂ. ഫിന്നി. സാങ്കല്പിക കഥാപാത്രമായ യൂണിക്കോണിനാണ് ഫിന്നി എന്ന് പേരിട്ടിരിക്കുന്നത്. തലയിൽ ട്രാഫിക് കോണുള്ള ഫിന്നി എന്ന ഈ മാന്ത്രിക കുതിരയെ സ്കോട്ടിഷ് പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഈ മാസം 23rd ആരംഭിച്ചു. ഓഗസ്റ്റ് 2 സമാപനം. 2030 വേദിയാകുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്താണ്? ഫിന്നി.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
10: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
11: മീഡിയ വാണി
10: നമ്പർ മറക്കല്ലേ, 90 20 620 630.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
11: എന്നും രാവിലെ 7:00.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
13: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
15: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
14: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
15: അതെങ്ങനെ?
14: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
15: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
1: നിലമ്പൂർ നിയോജകമണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് മിഷൻ 2040 ഭാഗമായി ഗോത്രവർഗ വിഭാഗം ആളുകൾക്കുള്ള മെഗാ അദാലത്ത് അടുത്തമാസം 2 നടക്കും.

0: നടക്കും. റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൌണ്ട്, വോട്ടർ ഐ ഡി തുടങ്ങി 9 സേവനങ്ങൾ പ്രസ്തുത മെഗാ അദാലത്ത് ക്യാമ്പിൽ വെച്ച് നൽകും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ നിന്നും 1 മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി 3000 ആളുകൾ മെഗാ അദാലത്തിൽ പങ്കെടുക്കും. അദാലത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് റിവ്യൂ യോഗങ്ങളുടെ 2 ഘട്ടങ്ങൾ പൂർത്തിയായി. അദാലത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ആര്യാടൻ ഷൌക്കത്ത് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറേറ്റിൽ നടന്നു. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, എഡിഎം, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ ഗവൺമെന്റ് മാനവർദ്ധൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗോത്രവർഗ വിഭാഗം ആളുകൾക്കുമായി ഡോക്യുമെന്റ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് മലപ്പുറം, സംസ്ഥാന വനം വകുപ്പ്, കീ സ്റ്റോൺ ഫൌണ്ടേഷൻ, മഹിളാ സമഖ്യ സൊസൈറ്റി, കുടുംബശ്രീ ട്രൈബൽ ഇനീഷ്യേറ്റീവ് എന്നിവയുമായി സഹകരിച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. അടുത്തമാസം 2 നടക്കുന്ന അദാലത്ത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി തുളസി ഉദ്ഘാടനം ചെയ്യും. രേഖകളുടെ വിതരണ ഉദ്ഘാടനം മന്ത്രി ശ്രീ എ പി അനിൽകുമാർ നിർവഹിക്കും. നിലമ്പൂർ എംഎൽഎ ആര്യാടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിക്കും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 7000 ഗോത്രവർഗ വിഭാഗത്തിലെ ആളുകളെ നേരിട്ട് കണ്ടാണ് രേഖകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചത്.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
0: പ്രേമുള്ളവരെ, FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ ഷൈലേഷ് മൊറയൂർ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
0: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
0: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി.

0: ആത്മതന്ത്രിമേട്ടി അമര സംഗീത മധുരം ആസ്വാദകർക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ.
1: ശാസ്ത്രീയ സംഗീതത്തിന്റെ ഗാംഭീര്യവും നാടോടി സംഗീതത്തിന്റെ സാരള്യവും ലളിത സുഗമ സംഗീതത്തിന്റെ മനോഹാരിതയും പാശ്ചാത്യ സംഗീതത്തിന്റെ വശ്യതയും ആവാഹിച്ച് ഗാനങ്ങൾ സൃഷ്ടിച്ച് അനുവാചക ഹൃദയങ്ങൾ കീഴടക്കിയ

0: സംഗീത മാന്ത്രികൻ.
1: അന്യാദൃശവും അതുല്യവുമായ ആലാപന ശൈലിയിലൂടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഗായകൻ.
0: ജീവിതത്തിന്റെ ഭാഗമായി മാറി ആത്മസംതൃപ്തി നൽകിയ ഗാനസഹസ്രങ്ങളാൽ തമിഴ് മക്കളെ ആവേശഭരിതരാക്കിയ സംഗീതജ്ഞൻ.
1: പരമ്പരാഗത ശൈലിയിൽ നിന്നു മാറി നൂതന സംഗീത സരണിയൊരുക്കി തമിഴ് ചലച്ചിത്ര രംഗത്ത് ദശാബ്ദങ്ങൾ ഗാനചക്രവർത്തിയായി തലമുറകളെ സ്വാധീനിച്ച ഗാനങ്ങൾ മെനഞ്ഞെടുത്ത മലയാളിയായ സർഗധനൻ.
0: തമിഴിനു പുറമെ മലയാളത്തിലും ഇതര ഭാരതീയ ഭാഷകളിലും തനതു ശൈലിയിൽ ഭാവോജ്വല ഗാനങ്ങൾ സമ്മാനിച്ച അനശ്വര സംഗീത പ്രതിഭ.
1: മനയങ്ങത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ എന്ന MS വിശ്വനാഥൻ.

മെല്ലിസൈ മന്നൻ എന്നും തിരൈ ഇസൈ ചക്രവർത്തി എന്നും തമിഴകം ആരാധനയോടെ വാഴ്ത്തിയ MSV മദ്രാസ് പ്രസിഡൻസിയിലെ മലബാറിൽ ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമത്തിൽ 1928 ജൂൺ 24 ജനിച്ചു.

0: മൂന്ന് മൂന്നര വയസ്സുവരെ അച്ഛൻ പാടിയ പഴയ പാട്ടുകൾ കേട്ടു വളർന്നു.
1: നാലു വയസ്സാകുമ്പോഴേക്ക് അച്ഛനും രണ്ടാഴ്ചക്കുള്ളിൽ സഹോദരിയും ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞതിന്റെ വേദനയും ദുഃഖവും ആ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിലധികമായിരുന്നു.

തന്റെ ഭർത്താവിന്റെയും മകളുടെയും അകാല മരണവും കുടുംബത്തിന്റെ ദാരിദ്ര്യവും അമ്മ നാരായണിക്കുട്ടിയെ തീവ്ര ദുഃഖത്തിലാഴ്ത്തി. മറ്റു മാർഗങ്ങൾ കാണാതെ ആശയറ്റ അവർ കുഞ്ഞു വിശ്വനാഥനോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു.

പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. മുത്തച്ഛന്റെ അവസരോചിതമായ ഇടപെടൽ രണ്ടുപേരെയും തിരികെ ജീവിതത്തിന്റെ പടവുകൾ കയറാൻ സഹായിച്ചു.

0: கருணையை கண்டேன் கொஞ்சும் மழலை மொழியிலே.
1: முத்தச்ഛനായ കൃഷ്ണൻ നായർ അക്കാലത്ത് തൃശ്ശിനാപ്പള്ളിയിൽ ജയിൽ വാർഡനായി ജോലി ചെയ്യുകയായിരുന്നു. കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റമായപ്പോൾ അദ്ദേഹം 6 വയസ്സുള്ള വിശ്വനാഥനെയും അമ്മയെയും ചെറിയമ്മയെയും അവരുടെ സഹോദരനെയും കൂട്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ ക്വാർട്ടേഴ്സിൽ താമസമാക്കി.

പാലക്കാട്ടെ ലോവർ പ്രൈമറി സ്കൂളിലെ പഠനത്തിനു ശേഷം വിശ്വനാഥൻ കണ്ണൂർ ജയിൽ ക്വാർട്ടേഴ്സിനടുത്തുള്ള പള്ളിക്കുന്ന് എഴുത്തുപള്ളിക്കൂടത്തിലും തൊട്ടടുത്ത എൽ പി സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്നു.

എം കെ ത്യാഗരാജ ഭാഗവതർ, ദണ്ഡപാണി ദേശികർ, എം എസ് സുബ്ബലക്ഷ്മി എന്നിവരുടെ പാട്ടുകൾ കേട്ട് പ്രചോദിതരായ എം എസ് വി അതേപോലെ പാടാനും പാട്ട് പഠിക്കാനും ആഗ്രഹിച്ചു. അദമ്യമായ സംഗീതാഭിനിവേശവും അസാമാന്യ പാടവവും ചെറുപ്പത്തിലെ പ്രകടിപ്പിച്ച ആ ദരിദ്ര ബാലകൻ 7-8 വയസ്സുള്ളപ്പോൾ തൊട്ടടുത്ത ടൂറിംഗ് തിയേറ്ററിൽ നിന്നൊഴുകി വന്ന ഗാനങ്ങൾ കേൾക്കാനും ഹൃദിസ്ഥമാക്കാനും സിനിമാ പ്രദർശനത്തിന്റെ ഇടവേളകളിൽ വടയും നിലക്കടലയും വിൽക്കുന്ന പയ്യനായി പ്രേക്ഷകർക്കിടയിൽ പാറി നടന്നു. പൂന്തേൻ തേടുന്ന ചിത്രശലഭം പോലെ

0: പോയി വരുന്ന വഴിക്കും ഇടവേളകളിലും പലപ്പോഴും ഭാഗവതർ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഗീത പാഠങ്ങൾ തിണ്ണയിലിരുന്ന് ആ ബാലൻ കേട്ടുപഠിച്ചു.
1: രണ്ടു വർഷത്തോളം ഈ ഏകലവ്യ വിദ്യാഭ്യാസം തുടർന്നു.
0: 9 വയസ്സുള്ളപ്പോൾ ഒരു വിജയദശമി നാളിലാണ് ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ആ സംഭവം നടന്നത്.
1: മറ്റു വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഭൈരവി രാഗത്തിലുള്ള വിരിബോണി എന്ന അടത്താളവർണ്ണം വിദ്യാരംഭ ദിവസം അതിരാവിലെ ഹാർമോണിയത്തിൽ വിരലമർത്തി വിശ്വനാഥൻ പാടിയത് കേട്ട് ഭാഗവതർ അത്ഭുത സ്തബ്ധനായി. മറ്റുള്ളവരിലൊന്നും കാണാത്ത വൈഭവം

0: MSV യിൽ കണ്ടറിഞ്ഞ അദ്ദേഹം ആ ബാലകനെ സന്തോഷാശ്രുക്കളോടെ ആശ്ലേഷിച്ചു.
1: ഞാൻ കൺമുര പള്ളിക്കുന്നത് സ്കൂളിൽ എന്റെ ബാധ്യത നേരിടാൻ പോകാതെ അതിൽ അന്ന എന്റെ ഗുരുനാഥൻ. പക്ഷെ ഞാൻ ആ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ 5 വയസ്സ് 4 വയസ്സ് കൊണ്ട് ആർമണി പൊടി തുളച്ച് വെക്കുക, സ്കൂളൊക്കെ അടിച്ചു വരിക, ഇതാണ് എന്റെ ഉദ്യോഗം. ഞാൻ ദിവസം പോയി അവിടെ വന്നിട്ട് രാവിലെ അവിടെ പോകും, വൈകുന്നേരം വരും, വീട്ടിലേക്ക് വരില്ല. ഞാൻ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ രാവിലെ 4:30 ആയുധ പൂജ ഉദ്യാരംഭ ദിവസം ആറുമണിയൊക്കെ തുളച്ച് വെച്ചിട്ട് ഞാൻ ആറുമണി പെട്ടി വെച്ചിട്ട് ശ്രുതി വെച്ചിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അടവാളം ഭൈരവിരാഗം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്നു ഗുരുനാഥൻ അമ്പലക്കുളം കുളത്തിലുണ്ട് പഠിക്കുന്നുണ്ടാവും. അത് ആരാണ് പുതുശ്ശാസ് ഒച്ച കയറണം എന്നൊക്കെ വന്ന് നോക്കിയാൽ ഞാൻ ഞാൻ പേടിച്ചു കണ്ടുകൊണ്ട് അടാ നിന്നോട് ആറുമണിപ്പിട്ടി തുടങ്ങാൻ പറഞ്ഞു പറഞ്ഞു. എല്ലാ സ്ഥലവും നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കേട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പാടുന്നു പാടി കാണിച്ചു, പാടി കാണിച്ചുകൊണ്ട് അങ്ങനെ എന്നെ കട്ടി പിടിച്ച് കണ്ണിൽ നീർ വന്നു. എടാ ഞാൻ പൈസ വാങ്ങിയിട്ട് പഠിച്ചു കൊടുക്കുന്ന മക്കളോട് ഇത്ര നന്നായി ആരും പാടിയില്ല, നമുക്ക് ഞാൻ ഇന്നും മുതൽ ഫ്രീയായി പറഞ്ഞു തരാം സംഗീതം.

0: நல்ல உள்ளமெல்லாம்
1: குருவென்ன நிலையில் அபிமானம் கொண்ட பாகவதர் முத்தச்சனை கண்டு ചെറുമകനെ സംഗീത ക്ലാസ്സിൽ ചേർക്കാനും ഫീസില്ലാതെ പഠിപ്പിക്കാമെന്നും പറഞ്ഞു.
2: 3 വർഷത്തെ പഠനം കൊണ്ട് 4 മണിക്കൂർ നേരം കച്ചേരി നടത്താനുള്ള സിദ്ധി MSV ക്ക് ലഭിച്ചു. അന്ന് മനസ്സിൽ പതിഞ്ഞ 7 സ്വരങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹം സൃഷ്ടിച്ച 100 കണക്കിന് ഗാനങ്ങളിൽ ചിറകുവിടർത്തി.

ചുരുങ്ങിയ കാലയളവിൽ വർണ്ണങ്ങളും അനേകം കീർത്തനങ്ങളും സ്വായത്തമാക്കിയ MSV 12 വയസ്സുള്ളപ്പോൾ മറ്റൊരു വിജയദശമി നാളിൽ കണ്ണൂർ ടൗൺ ഹാളിൽ പക്കമേളത്തോടെ മണിക്കൂറുകളോളം സംഗീത കച്ചേരി അവതരിപ്പിച്ച് അരങ്ങേറ്റം നടത്തിയത് മാധ്യമങ്ങളും ആസ്വാദകരും ഏറെ വാഴ്ത്തി.

MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം ആദ്യ ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും

0: ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് കെ വി ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: പോലീസ്?
6: മിസ് സീമ?
5: അതെ.
6: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
5: എന്തിന്? പക്ഷെ ഞാൻ
6: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
5: ഡിജിറ്റൽ അറസ്റ്റ്?
6: 1 lakh തന്നാൽ വിട്ടേക്കാം.
5: ഇത്രയും പൈസയോ?
6: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
5: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
6: അയ്യോ,
5: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
7: ഹലോ മമ്മ.
5: ഹായ്.
7: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
10: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
9: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
12: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
13: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
14: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
13: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744555-0424.
15: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 മണി കഴിഞ്ഞ് 1:39. ഇനി കേൾക്കാം
16: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
17: എടാ, നീ ഇതിൻ്റെ ഉള്ളിലല്ല, ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാണ, തുരപ്പാ. സോറി, നിങ്ങളല്ല ബാറിൽ തുരപ്പൻ്റെ.
0: നർമ്മപ്രധാനമായ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ അസാമാന്യ നടനായിരുന്നു മാമുക്കോയ.
17: ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ഫിഷ് കുലാവി.
18: ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ?
17: ഓംലെറ്റ് എന്ന് വെച്ചാൽ
18: ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്.
17: ആംലെറ്റ്.
0: കോഴിക്കോടിന്റെ ഗ്രാമ്യ ഭാഷയെ തനതു ശൈലിയിൽ അവതരിപ്പിച്ച് കേരളമാകെ ജനപ്രിയമാക്കാൻ മാമുക്കോയ എന്ന നടന് സാധിച്ചു.
19: കുഞ്ഞിക്കാതർ
1: അടുക്കത്തെ തലക്ക് സുഖല്ലേ. എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ, ഈ നാട്ടിനെ പറയിപ്പിക്കരുത്.
0: സസ്നേഹത്തിൽ നടൻ മാമുക്കോയയെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റസയുമായി പങ്കുവെക്കുന്നു മകൻ നിസാർ.
20: 4 പതിറ്റാണ്ടോളം സിനിമയിൽ വളരെ സജീവമായിരുന്ന നടനാണ് മാമുക്കോയ. എന്നാൽ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹം അഭിനയിച്ച കാര്യമായി ഒരു സിനിമ പോലും അദ്ദേഹം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം. അത് നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഒരു കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. മാമുക്കോയ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നുള്ളത് എന്താണ് അതിനുള്ള കാരണം?
21: അത് ജീവിതം

0: സിനിമയായിട്ട് കാണാത്തതുകൊണ്ടാണ്. ജോലി ചെയ്യാന്നുള്ളൊരു ഭാഗം സിനിമനെ കണ്ടിട്ടുള്ളൂ ശരിക്കും. അപ്പൊ അല്ലാതെ സിനിമക്ക് ഒരു സിനിമ നടനെ അതുകൊണ്ട് മേക്കപ്പ് ചെയ്ത് നടക്കുക, അതിന്റെ എല്ലാ ജാടകളും കൊണ്ടെടുക്കുക, എല്ലാ സിനിമകളും കണ്ട് നിറ സിനിമനെ പറ്റി പഠിച്ച് നടന്നെന്ന് പറയാം, അതൊന്നുമില്ല. ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു സീനിയർ ഓഫീസാണെങ്കിലും വീടാണെങ്കിലും പറഞ്ഞാല് അതങ്ങനെ പെരുമാറുക, ഞാനായിട്ട് പെരുമാറില്ല എന്നപ്പൊ പറയല്. ഒരു ജോലിയായിട്ട് സ്വീകരിക്കും, അതങ്ങോട്ട് പെരുമാറും.
1: പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയ്ക്കുള്ളവർക്ക് അത് കണ്ട് പിന്നീട് ഒന്നുകൂടി പരിശോധിച്ച് എന്തെങ്കിലും നന്നാക്കാനുണ്ടോ, അങ്ങനെയൊന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടോ?
0: അങ്ങനെയൊന്നും നമ്മളോടൊന്നും അങ്ങനെ വിട്ടിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ സിനിമന്റെ ഒരു ഷോട്ട് തുടങ്ങുമ്പോ ഒരു വേജാറ്, പെട്ടെന്നൊരു ടെൻഷൻ വരാം, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഗുരുവായൂരിന്ന് ഒരു സ്ഥലത്ത് വലിയൊരു ഫംഗ്ഷനിൽ കണ്ടിരിക്കുന്നു ഒരുപാട് ജനങ്ങൾ. അപ്പൊ അവരുടെ ഇടയിൽ നിന്നിട്ട് ഒരു ആഡ് ദുബായ് പരിപാടിക്ക് ഒരു ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞു. ആക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ പൊട്ടിച്ചിരിക്കും, പിന്നെ കട്ട് ചെയ്തപ്പോ നിർത്തും. ഒരു സെക്കൻഡിൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്യാം, പറയുമ്പോ കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാം. അതങ്ങനെ ചെയ്യാന്ന് അറിയാം. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരു ജോലിയായിട്ട് സ്വീകരിച്ചാണ്. നിങ്ങളിവിടെ ജോലിക്ക് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടിട്ടല്ലേ രാവിലെ കയറുന്നത്, പിന്നെ 10:00 ശരിയായി വരാനൊന്നുമില്ലല്ലോ. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയല്ലേ അത്. എപ്പോ തുടങ്ങിയാലും എപ്പോ അവസാനിച്ചാലും അത് സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടെടുക്കുന്ന ആളപ്പ. ഒരു മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വില കൂടിയ ഷർട്ട് ഇട്ട് വില കൂടിയ ഭക്ഷണം കഴിച്ച് അങ്ങനൊന്നുമില്ല. അപ്പൊ അത് ഒരു സാധാ മനുഷ്യനെ തന്നെ സാധാരണക്കാരെ കൂടെ തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനങ്ങനെ കരുതലുള്ളൂ. ഇപ്പൊ എനിക്ക് 50 വയസ്സായി. എന്റെ ഒരു 4 വയസ്സുള്ളപ്പോൾ 76 or 77 കണ്ട ഒരു സിനിമ അഭിനയിച്ചു, അന്യരുടെ ഭൂമി എന്നിട്ട്.
1: പിന്നെ
0: ആദ്യത്തെ സിനിമ, പിന്നെ 83 സുറുമേട്ട് ആണുകൾ നെൽമുരു വാലട്ടിനിട്ട് ചെയ്തു, പിന്നെ 87 ദൂരെ ദൂരെ കൊടുകൂട്ട നാടുകൊടുക്കാറ്റ്, അങ്ങനെ കുറെ പടങ്ങൾ വന്ന ശേഷമാണ് റാംജിറാവ് സ്പീക്കിംഗ് വരുന്നത്. ഇപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് നടന്നു പോകുന്ന ചിലപ്പോ പെണ്ണുങ്ങളൊക്കെ പോകുമ്പോ കാണുമോ അടി മാമുക്കായെന്ന് പറയും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി വന്നിട്ടാ പറയാ. അപ്പൊ അവർക്ക് കോമൺ ആയിട്ട് ആദ്യം മനസ്സിലാവില്ല, അവർ സംശയമുള്ള പോലെ പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടാണ് മാമുക്കായാണെന്നൊക്കെ ഇപ്പോഴോട് ചോദിക്കുക. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഒരു പൗഡർ ഇട്ട് നല്ല ഷർട്ട് ഇട്ട് തലേന്നത്തെ ഷർട്ട് ഇട്ട് പോകുമ്പോ അമ്മ പറയൂ ഇന്ന് ഇതായിട്ടുണ്ട്, അതെ ചളിയൊന്നും ആയിട്ടില്ലല്ലോ ഇടാന്ന് പറയപ്പ. അത്ര മതി എന്നുള്ള മൂഡാണ്.
1: താങ്കൾ എങ്ങനെയാണ്, സിനിമകളൊക്കെ കാണാറുള്ള ആളാണോ അതോ പിതാവിനെ പോലെ തന്നെയാണോ?
0: അല്ല, ഞാൻ സിനിമ ഒക്കെ കാണും, എന്റെ മൈൻഡ് പോലല്ല. എന്നെപ്പ കൊറേ ഒരുപാട് സിനിമക്കൊക്കെ ഇപ്പൊ കൊണ്ടിരുന്നു, ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങൾ അന്ന് ഈ ഗൺസ് ഓഫ് നെവറോണ്, ഈ ബൈബിള്, ടെൻ കമാൻഡ്മെന്റ്സ് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണിച്ചു തരാൻ കൊണ്ടുപോകും. ഏറ്റവും അവസാനം എന്നെ മാത്തോട്ടം വിജയത്തിൽ ഒരു ചിന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ് എന്നെ കൊണ്ടത്. പിന്നെ ഞാൻ അത്യാവശ്യം ഒറ്റക്ക് പോകാനൊക്കെ ആയി. ഞാനിപ്പോ സിനിമകൊക്കെ നമ്മളെല്ലാരും പോണതൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മയും കുട്ടികളൊക്കെ പോകുമ്പോ അധികം ഒന്നായിട്ട് പോകുമ്പോ ഇപ്പൊ ഉള്ള പടത്തിനാ പോക്ക്. ഇപ്പൊ കാണലില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ അഭിനയിച്ച കാണാൻ വേണ്ടി പോയിട്ട് ഉണ്ടാവില്ല, അത് കാണാനായിട്ട് പോകും. ഇപ്പൊ അങ്ങനെ 2 മണിക്കൂർ തിയേറ്ററിൽ പോയി സിനിമ ആസ്വദിക്കാനുള്ള പ്രായമല്ലാത്തോണ്ടായിരിക്കും. ഇപ്പൊ എന്റെ ഇവൻ കാണാലോ, ഇപ്പൊ ഡബ് ചെയ്യുമ്പോ തിയേറ്ററിൽ വലിയ സ്ക്രീനിലാണ്, തിരുവനന്തപുരത്ത് മദ്രാസിലൊക്കെ ഡബ് ചെയ്യാം. അപ്പൊ ഇപ്പൊ എന്റെ റോള് ഫുള്ള് കാണാം, അതിന്റെ ചുറ്റുപാടും കാണാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും കാണാൻ പോവാത്തത്.
1: മലയാള സിനിമയിൽ മലബാറിന്റെ ഭാഷ, പ്രത്യേകിച്ചും കോഴിക്കോടൻ നാട്ടുഭാഷയൊക്കെ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയത് രണ്ടുപേരാണ്. ഒന്ന് മാമുക്കോയ, മറ്റൊന്ന് കുതിരവട്ടം പപ്പു. അപ്പോ ഇവര് രണ്ടുപേരും ഒരേ സമയത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാമുക്കോയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഭാഷ മാത്രമല്ല സ്വന്തം ശരീരം ഉൾപ്പെടെ മുഴുവനായിട്ട് സിനിമയിൽ ആ കഥാപാത്രത്തിന് വേണ്ട രീതിയിൽ പ്രത്യേകിച്ചും തമാശ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളുമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഒരു പ്രത്യേകത, ജീവിതത്തിൽ എന്ത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് തന്നെ സിനിമയിലും മുഴുവൻ കാലവും ചെയ്യാൻ അവസരം കിട്ടിയ ഒരു ആളാണ് അദ്ദേഹം. അപ്പൊ ആ ഭാഷയെ അദ്ദേഹം ഏത് രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത് സിനിമയിലെ?
0: ഭാഷ അതിപ്പോ എന്റെ ഒറിജിനൽ ഭാഷ, അത് മലബാറിന്റെ ഒരു ഭാഷ. അത് ശരിക്കും കോയമാരെ ഭാഷയാണ്. ശരിക്കും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഈ ഓന് ഞാനൊരാള് നീ എന്നൊന്നും പറഞ്ഞത് വരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചൊരു ശീലല്ല ഈ എന്ന് പറഞ്ഞിട്ട് തന്നെ വെച്ചാ. പപ്പട്ടൻ പറയുമ്പോ അള്ള പഠിച്ചോനെന്നൊക്കെ പറയും. പിന്നെ പപ്പട്ടിനൊക്കെ ഇത് മലബാറിന്റെ ഭാഗത്തായതുകൊണ്ട് ഇതിങ്ങനെ ശീലായതുകൊണ്ട് പപ്പട്ടിനും കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യല് പടങ്ങളൊക്കെ. അപ്പൊ കോമഡി ആയിട്ട് ഒന്നും ഇപ്പൊ പറയും, കോമഡി ചെയ്യാൻ വേണ്ടിട്ടൊന്നും വിളിച്ചപ്പോ എന്റെ ഒരു പടത്തിലും കോമഡി ആയിട്ട് ചെയ്യണായിട്ട് തോന്നില്ല. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മള് ചിരിച്ചു നോക്കാ. പല പടങ്ങളും എത്രയോ സീനുകളുണ്ട്,
1: റാംചിറാവിലൊക്കെ
0: എ ടു സെറ്റ് ഇപ്പൊ എന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സീനുകളൊക്കെ അതില് പ്രശ്നങ്ങളായിട്ട് ഇപ്പൊ നടക്കണത്. ആ ഒരു പൈസ കിട്ടാനുള്ള പ്രശ്നം കച്ചറായിട്ട് നടക്കണ. അപ്പൊ അതിന്റെ അടുക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയണതൊക്കെ പിന്നെ കോമഡി കോമഡി ചെയ്യാൻ വേണ്ടിട്ട് പറയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആയിരക്കണക്കിന്. ഇപ്പൊ നമ്മള് കണ്ടാൽ എത്രയോ പടം നമ്മള് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പടം ഇപ്പൊ എന്റെ പറയാൻ പറ്റുമോ? ഒരു പടം പറയാൻ കഴിയില്ല. കോമഡി ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഡയലോഗ് ചെയ്തത്.
1: അദ്ദേഹം സീരിയസ് ആയിട്ടാണ് പറയുന്നത്, പക്ഷേ കേൾക്കുന്ന
0: പ്രേക്ഷകരുള്ളൂ. അങ്ങനെ തന്നെ എല്ലാ കോമഡി ഇപ്പൊ എന്റെ
2: മഹർഷേ എന്തേ പോലെ അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ?
3: പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്, അതോ 2-3 ആണോ? 10-40 വണ്ട് കൂടിച്ചാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത്?
2: നശിപ്പിച്ചു
3: നശിപ്പിച്ചു ചോദിക്കാണ്ടോ? 10-40 വണ്ട് കൂടെ നശിക്കൂലേ?
2: എന്റെ അദ്ദേഹം നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ,
4: അല്ലാതെ മുസ്ലിയാരല്ല, മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത്.

0: കേട്ടോ.
1: കുമാര അനക്കേതായത് കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിലേത് മഹർജി എന്നുവെച്ചാൽ ഇങ്ങനെ പറയുള്ളൂ.
2: ഓർത്തുവെക്കാനും ആർത്തുചിരിക്കാനുമായി മാമുക്കോയയുടെ സംഭാഷണങ്ങൾ ആസ്വാദകർ പലയാവർത്തി കണ്ടു. ഗഫൂർക്കയും ഹംസക്കോയയും പൊതുവാൾജിയും കീലേരി അച്ചുവും കുഞ്ഞാനന്ദൻ മേസ്തിരിയും കുഞ്ഞിക്കാതറുമടക്കം 400-ലേറെ വേഷങ്ങൾ പകർന്നാടി മാമുക്കോയ.
3: അത് പിന്നല്ലേ,
4: ഈ നടുവിലുള്ളതാണോ ക്ലച്ച്?
3: എത്ര പ്രാവശ്യം ഞാൻ താഴ്ത്തോ കരുതുന്നു.
4: പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ?
3: ക്ലച്ച് നിങ്ങളെ കാലിലെ ലെഫ്റ്റ് ആണ്, കാലിലെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ?
4: ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ?
3: ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചുരിയെടുക്കണം.
4: അപ്പൊ ബ്രേക്കോ?
3: ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ദേശം. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ?
5: ചില സംവിധായകർക്ക് മാമുക്കോയ വളരെ പ്രിയപ്പെട്ട നടനായിരുന്നു. ഇപ്പോ അവരുടെയൊക്കെ എല്ലാ സിനിമകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സത്യനന്ദിക്കാട്,
6: കമല്,
5: അതെ അതെ,
6: സിബിമലയിൽ,
5: അപ്പോ
6: സംവിധായകനല്ല,
5: അതെ അതെ. അപ്പോ അവരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയായിരുന്നു?
6: അവരൊക്കെ ഒരു സഹോദര തുല്യം തന്നെയാണ് എല്ലാരും. അങ്ങനെ ഓരോ പടം ഇപ്പനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ട് കേട്ടോ കൂടെ. പ്രിയദർശന്റെ ഒക്കെ ഇപ്പൊ പറയാ, പ്രിയദർശൻ എത്ര പുതിയ ജനറേഷൻ വന്നാലും പ്രിയദർശന്റെ ഒരു ടീമുണ്ട്. ആ ടീം അങ്ങ് പടത്തിന് വേണ്ടിട്ടോ വേണ്ടായിട്ടില്ല, അത് കൊള്ളിക്കാൻ വേണ്ടി ഉണ്ടാക്കിട്ട് പടമൊക്കെ കഴിഞ്ഞാൽ വൈകിട്ട് എല്ലാവർക്കും പാടെ സീറ്റ് കളിച്ചിരുന്ന് കൂടണോ, അങ്ങനെയൊക്കെ കൂടാൻ വേണ്ടിട്ട് സിനിമ ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയുണ്ട് പടത്തിന്. സത്യനന്ദി കടക്കേറ്റ് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. സിബിമലയിലാണ് ദൂരെ ദൂരെ കൂടെ കൂട്ടാൻ ചെയ്ത്, അങ്ങനെ പിന്നെ അതിന്റെ ബാക്കി ബാക്കി ഇങ്ങനെ പോകുന്ന. അതില് സത്യനന്ദി കാട് തന്നെ ശരിക്കും മെയിൻ ആയിട്ട്. പിന്നെ ഐ വിശ്വാസി ഭയങ്കര ബന്ധം, ഒരുപാട് പടങ്ങൾ, അധിക പടങ്ങൾ ഇപ്പൊ ഉണ്ടാവും, ഇപ്പൊ വന്ന ശേഷം വന്ന പടങ്ങളൊക്കെ.
5: ഇപ്പൊ കോഴിക്കോടൻ സർക്കിൾ സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയൊക്കെ ഒരു വൃത്തത്തിനകത്ത് തുടക്കകാലം തൊട്ടേ തന്നെ മാമുക്കോയ അംഗമായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ വഴി തെളിച്ചത് ഒരു പക്ഷേ ബഷീറുമായിട്ടുള്ള, വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ഒരു സൗഹൃദമായിരിക്കും. അവർ തമ്മിലുള്ള ഒരു അടുപ്പവും ആ കൂടിക്കാഴ്ചകളൊക്കെ എങ്ങനെയായിരുന്നു?
6: ബഷീർ ഖാനൊക്കെ ഇപ്പൊ വലിയ ഇഷ്ടം. ബഷീർ ഖാനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞാൻ നാഷണൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകാം, ഒപ്പിയും വരും കൂടെ. പിന്നെ അവിടെ എന്ത് മരണശേഷവും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പ അവിടെ പോകും. അനീസൊക്കെ ഒരു വലിയ ബന്ധമാണ് കുടുംബമായിട്ടൊക്കെ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പൊ നേരത്തെ പോകും. അവിടെയാണ് അധികം ഇരിക്കുക. വേപ്പ് നമ്മളെ വീട് കഴിഞ്ഞൊരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ വയലാലിൽ വീട്
5: ബഷീർ
6: ഖാൻ. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തപ്പോ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുത്തും പോക്കായിട്ടുള്ള അത് ഇപ്പൊ ചില സംസാരങ്ങളും രീതികളൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയിരുന്നു. പണ്ടേ ഇപ്പൊ ചില വർത്തമാനങ്ങളൊക്കെ നേരത്തെ നമുക്ക് അന്ന് തോന്നില്ല, ഇപ്പം തോന്നുന്നുണ്ട്. ഇപ്പൊ അന്ന് പറഞ്ഞ പലതും അതേന് ശരി ഇതേന് ശരി എന്ന് തോന്നും. അതൊക്കെ ഇങ്ങനെയുള്ള ആളുകളായിട്ടുള്ള സമ്പർക്കം കൊണ്ട് കിട്ടണതാണ്.
5: ഈ സിനിമയിൽ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷയുടെ കാര്യം പറഞ്ഞു, ജീവിതത്തിൽ സംസാരിക്കുന്നതുമായിട്ട് സിനിമയിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു.
6: ഒറിജിനൽ തന്നെ,
5: ഒറിജിനൽ തന്നെയാണ്. സിനിമയിൽ അദ്ദേഹം കൂടുതൽ ഹാസ്യവേഷങ്ങളാണ് ചെയ്തത്, എന്നാൽ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം?
6: പക്ക സാധാരണക്കാരൻ, ഒരാളെ ചീത്ത പറയില്ല, ഒരാളെ കച്ചറ ഉണ്ടാക്കുക ഒന്നും ചെയ്യില്ല. നല്ലൊരു വലിയ വാഹനത്തിൽ പോയാലേ അതാന്ന് അവർക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ വലിയ വസ്ത്രം ധരിച്ചാൽ ഇങ്ങനെ തോന്നുള്ളൂ എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റ് ഒന്നുമില്ല. എങ്ങനെങ്കിലും അവിടെ എത്തിക്കിട്ടിയാ മതി. അത് ഓട്ടോറിക്ഷ തന്നെ അധികം റെയിൽവേയിൽ വന്നിറങ്ങിയാൽ ഇപ്പോഴത്തെ ഓട്ടോക്കാർക്ക് മുഴുവൻ അറിയാം. ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വരാം, റോട്ടിൽ നിന്നൊരു ഓട്ടോ കയറിപ്പോ നമ്മളോടൊന്ന് റെയിൽവേയിലാക്കി തരാൻ പറയാ, അല്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി വരണമെന്ന് പറയാം. അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. ഫിസ്ക്കായിട്ടും നമുക്ക് തോന്നില്ല. നമുക്കൊക്കെ പെരുന്നാളാണെങ്കിലൊക്കെ ആണെങ്കിലും വലിയ കൂടി വസ്ത്രങ്ങളൊക്കെ എടുക്കാം, അതിലൊന്നും തടസ്സമില്ല. സൂപ്പർ ഉപയോഗിക്കില്ല. ഇപ്പൊ പറയും, ജീവിച്ചിരിക്കുമ്പോ ഇപ്പൊ എന്റെ ഉമ്മക്കും ഉമ്മന്റെ ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു, ഒരുമിച്ചേനു ലാസ്റ്റ്. അവര് ജീവിച്ചിരിക്കുമ്പോഴൊന്നും ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഒരു സ്വസ്ഥമായിട്ടൊരു ജീവിതം അവർക്കൊന്നും ചെയ്തു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടം ഇപ്പൊ പറയുന്നു എപ്പോഴും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ അനുഭവിക്കേണ്ടെന്ന് തോന്നി. ഇപ്പൊ നമുക്കും അങ്ങനെ തോന്നും, വാപ്പക്ക് വേണ്ടാത്ത നമുക്കും വേണ്ടെന്ന് തോന്നും. ശരിക്ക് അങ്ങനെ തോന്നലുണ്ട്. ഇപ്പൊ ഇപ്പൊ വളരെ സാധാരണക്കാരനെ.
5: നിങ്ങൾ 4 മക്കളാണല്ലോ, അപ്പോ പിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് തിരക്കുള്ള മനുഷ്യനായിരുന്നു, എങ്കിൽ കൂടി വീട്ടിലുള്ള സമയത്തൊക്കെ ആ ബന്ധം എങ്ങനെയായിരുന്നു?
6: സാധാരണ വാപ്പനെ പോലെ തന്നെ ഉള്ളു. എന്നെ ജീവിതത്തിൽ ഒന്ന് ചീത്ത പറഞ്ഞതോ തല്ലിയിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. തല്ലിയിട്ടില്ല എന്നെ. പിന്നെ അസഭ്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആവശ്യമില്ലാതെ എന്റെ കാര്യം ഉണ്ടെങ്കിൽ എന്താ പരാതി ഒക്കെ പറഞ്ഞ എന്താണ്ട് എങ്ങനെയെന്ന് ചോദിക്കല്ലാതെ അതിന്റെ പേരിൽ മുഖം ഉറപ്പിച്ചെടുക്കുക, ചീത്ത പറയാ, പണിങ്ങി നടക്കുക, ഒരാളെ കുറ്റം പറയാ, ആരെങ്കിലും പറ്റി വേണ്ടത് പറയാ, അതൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ ആവാൻ ഒരുപാട് ശ്രമിച്ചിരിക്കുന്നു, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ മരിച്ച ശേഷം പലരും ഇപ്പൊ പല സ്വഭാവവും പറഞ്ഞു വരുമ്പോഴൊക്കെ നമുക്ക് അന്നേരം വല്ലാത്ത ഫീലുണ്ട്. എനിക്ക് എന്റെ വാപ്പനൊരു പരിധിയല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് അറിയണത് എനിക്കറിയില്ലല്ലോ, എന്റെ ഉമ്മക്കറിയണത് എനിക്കറിയില്ല. ഞാനും എന്റെ 3 സഹോദരങ്ങൾക്കും ആണ്.

0: എന്താ പറയാ അത്തരം അറിയുള്ളൂ. അതിന്റെ പുറത്തിപ്പൊ നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ സിനിമ കാണുമ്പോഴോ ആരെങ്കിലും പറയണ അറിയാം. ദുബായിലൊരു പരിപാടിക്ക് വന്ന ശേഷം ഒരാൾ വരുന്ന ഒരു പരിപാടിക്ക് പോയപ്പോ ഒപ്പന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാണ് അവനെ റിസീവ് ചെയ്യാൻ വന്നത്. അപ്പൊ ഫ്രണ്ട് പറഞ്ഞു എന്റെ ഫ്രണ്ടാണ് മാക്ക വളരെ ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ കൂട്ടിക്കോട്ടെ. അപ്പൊ 300 ദിർഹംസ് കൊടുത്തിട്ട് അവര് മൂന്നുപേര് ഇപ്പൊ നാലാമത്തെ ആളായിട്ട് ഒരു ഹോട്ടലില് ഡിന്നർ ബൊഫേകളിലെടുത്ത് പോയി. അപ്പൊപ്പ 300 ദിർഹംസ് ഒരാൾക്ക്. അപ്പം വലിയൊരു സെറ്റപ്പിൽ ഇപ്പനെ കൊണ്ടുപോയിട്ട് ഓന് ഇപ്പനെ ബഹുമാനിച്ചതാ. പക്ഷെ ഇപ്പൊ അവിടെ ചെന്നൊരു കഞ്ഞി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് കഞ്ഞി പറയാൻ കൊടുക്കാനും കയ്യില്ല. അപ്പൊ അങ്ങനെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് പറഞ്ഞിട്ട് അവിടെ കുക്കൊക്കെ മലയാളി അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഫിഷിന്റെ എന്തൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പനെ അത് കഴിപ്പിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് കേൾക്കുമ്പോ അതിനും ഒരു സാധാരണ സിനിമ നടന്ന ആരാണല്ലോ ഞാൻ ജീവിതത്തിൽ കേട്ടില്ല. സാധാരണക്കാരൻ നിങ്ങളും ഞാനും പോയാൽ പോലും ആ സൗകര്യം ആസ്വദിച്ചു വരാൻ നിൽക്കും. അന്നേരം കഞ്ഞിണ്ടോ ചപ്പാത്തി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ആളെ ഞാൻ എന്റെ വാപ്പനെ തന്നെ കണ്ടിട്ടുള്ളൂ.
1: ചിരിപ്പിക്കാനായിരുന്നു മാമുക്കോയയുടെ ജീവിത നിയോഗം. അതിനായി സ്വതസിദ്ധമായ തന്റെ സംഭാഷണ ശൈലി മാത്രമല്ല ശരീരം മുഴുവനായും പ്രയോജനപ്പെടുത്തി അദ്ദേഹം.
2: ഒന്ന് ചിരിച്ചേ, ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ, എന്നെ നോക്കൂ, ഇത് കിട്ടണം.
1: സ്ക്രീനിൽ മാമുക്കോയയുടെ മുഖം കണ്ടപ്പോഴെല്ലാം മലയാളി പ്രേക്ഷകർ മനസ്സ് നിറഞ്ഞ് പൊട്ടിച്ചിരിച്ചു.
2: ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത്, ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മളേറ്റ്.
1: സസ്നേഹത്തിൽ നടൻ മാമുക്കോയയെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റസയുമായി പങ്കുവച്ചത് മകൻ നിസാർ. സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
3: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-250-2835. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പനമണ്ണ അമ്പലവട്ടം റാസ്കോ ട്രേഡിംഗിൽ റെൻഡറിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിവരം രേഖാമൂലം 10 അറിയിക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു.

മലപ്പുറം ഡൗൺഹില്ലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 ബാച്ചിലെ DLED ഉറുദു ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 9 നടക്കും. അപേക്ഷ സമർപ്പിക്കാത്തവർക്കും യോഗ്യത അനുസരിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത സമയത്ത് ഓഫീസിൽ ഹാജരാകണം.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
1: മെഡിസപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
5: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റ്

0: 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ

0: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: FM പ്രധാന വാർത്തകൾ.
4: നമസ്കാരം. രാജ്യത്ത് ആദ്യത്തെ സമർപ്പിത അക്കാദമിക് ഓപ്പറേഷനൽ വകുപ്പ് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്തു. യുദ്ധഭൂമിയിൽ വൈദ്യസന്നദ്ധത വർദ്ധിപ്പിക്കുക, മാനുഷിക സാഹചര്യങ്ങൾക്ക് പ്രത്യേക വൈദഗ്ധ്യം സൃഷ്ടിക്കുക എന്നിവയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്കു നേരെ വെടിവയ്പ് നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി BJP. വെടിവയ്പ് ഉണ്ടായിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അധ്യാപികമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG K. കാർത്തിക്. വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. ഈ മാസം 1 സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനം തുടക്കമായത്. അടുത്ത വർഷത്തെ ഹജ്ജിന് തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് ഇന്ന് മുംബൈയിൽ. സംസ്ഥാനത്ത് നിന്ന് 24,229 അപേക്ഷകളാണ് ഇപ്രാവശ്യം സമർപ്പിച്ചത്. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കം. കോടഞ്ചേരി, പുലിക്കയം, ചാലിപ്പുഴയിലും തിരുവമ്പാടി, പുല്ലൂരമ്പാറ, ഇരുവഞ്ഞിപ്പുഴയിലുമായി 4 ചാമ്പ്യൻഷിപ്പ്. കണ്ണൂർ കതിരൂർ വേറ്റുമൽ ദതീഷ് വധക്കേസിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച കതിരൂർ സ്വദേശി CH അഷ്റഫിനെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 5 നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ സ്കൂട്ടർ യാത്രികൻ KSRTC ബസിനടിയിൽപ്പെട്ട് മരിച്ചു. പൊന്നേക്കാട് കുളത്തുങ്കൽ ബദേലിൽ തോമസ് അബ്രഹാം ആണ് മരിച്ചത്.
3: FM പ്രധാന വാർത്തകൾ.
5: ട്രെയിൻ സമയം.
4: ആദ്യം തിരൂരിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1669 പരശുരാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28. ട്രെയിൻ നമ്പർ 1634 നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28. ട്രെയിൻ നമ്പർ 1660 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59. ട്രെയിൻ നമ്പർ 1606 ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 5610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
4: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ശൈലേഷ് മൊറയൂർ. പാലക്കാട് ആലത്തൂർ താലൂക്ക് പരിധിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തിയുള്ള നിയമബോധവൽക്കരണ പരിപാടി ആലത്തൂർ ലീഗൽ സർവീസ് കമ്മിറ്റി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് KG പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർ, വൈസ് ചെയർപേഴ്സൺമാർ, ഉപസമിതി കൺവീനർമാർ, കുടുംബശ്രീ ജീവനക്കാർ എന്നിവർക്കായി കുടുംബശ്രീ ജില്ലാ മിഷനും

0: കുടുംബശ്രീ ജെൻഡർ വികസന പദ്ധതിയും ആലത്തൂർ ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രീംകോടതിയുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ജില്ലയിൽ മുഴുവൻ കുടുംബശ്രീ CDSകളിലും ക്യാമ്പയിൻ വ്യാപിപ്പിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. സ്ത്രീകൾ കുട്ടികൾ എന്നിവരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നിയമങ്ങൾ, ജില്ലയിലെ സഹായ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ വി കൃഷ്ണകുമാരൻ വിശദീകരിച്ചു. എരിമയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വയോസ്മിതം വയോജന സംഗമത്തിന്റെ വാർഡ്തല ഉദ്ഘാടനം പാവണ്ണ വാർഡിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ കുഞ്ഞാണി അധ്യക്ഷത വഹിച്ചു.
1: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 കഴിഞ്ഞ 25 മിനിറ്റും 53 സെക്കൻഡും. ഇനി മഴവില്ല.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
9: പ്രിയമുള്ളവരെ, മഴവില്ല് തുടരുന്നു. ഇനി കല്ലറഗോപൻ, രാധിക തിലക് എന്നിവർ പാടിയത്. രചന ആർ കെ ദാമോദരൻ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: സിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
7: നേടാം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
8: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
10: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
11: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
2: പ്രായോജകർ മാറുന്ന ലോകം.

0: മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: പ്രിയമുള്ളവരെ, മഴവില്ല് തുടരുന്നു. ഇനി ജി വേണുഗോപാൽ പാടിയതാണ്.

0: 2026 New Kia Seros. Segment le ethu megacha family car. 5 star BN gap suraksha, low floor access, vishalamaya second row, rear ventilated seatukal, 80+ smart featureukal.
1: Ee odathinu swandhamaku oru pudhiya Kia Seros. Udan thottadutha Kia showroom sandarshikku.
2: Kia, movement that inspires.
3: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
4: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
3: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
4: ഫോൺ 9895357069.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
7: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
10: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
9: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
14: നേടാം.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയേറ്റിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
17: വാക്കും
16: പൊരുളും പ്രായോജകർ,
17: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
16: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: Volkswagen Virtus, Nala Varshigam Aghrishikikyan.
19: Volkswagen Virtus Nodapam, 1.3 lakhs Rupa Vira Vilamadikinna, Pratyeka Anukoolyangalum.
18: Phoenix Volkswagen Showroom, Sandarshikyu.
20: Priyamullare, Mazhavilla Thudarunnu. Ini Manjiriyum Kavalam Srikumarum Paadiya Paattu.

0: ഷെയ്ഖാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ
3: അൽ റെഹാൻ ഉള്ളപ്പോ തിമിർ ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ
0: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630
4: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ 90 20 620 630
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ് ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി
5: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം അതായത് സൂതികാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കും.

0: ക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: മഴവില്ലിൽ ഇനി PJ ജയചന്ദ്രൻ പാടിയ പാട്ടാണ്.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ലെന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
5: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
3: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
5: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
6: Yeah.

0: തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നേത്രാവതി എക്സ്പ്രസ് 10:28, ട്രെയിൻ നമ്പർ 1610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, ട്രെയിൻ നമ്പർ 1660 ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: പ്രിയമുള്ളവരെ, അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സാർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
5: ഇത് കുട്ടികളിലും കൗമാരക്കാരിലും ഉള്ള ലഹരി ഉപയോഗം മുൻപത്തേക്കാളും കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അച്ഛൻ അബാൻഡൻ ചെയ്തു ഫാമിലി, പുള്ളി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ, ഇവനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ 1 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്തു. അത് പുറത്ത് പറഞ്ഞവൻ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞു, ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ അവ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്, അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോലെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും. അവരുടെ അസസ്മെൻറ്റ്, ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ്, ഈ കുട്ടികളുടെ കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് പൂർണ്ണമായിട്ടും മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ, ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയുക, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാകും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാകും. അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസ് എത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവർ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക്, മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക്, മയക്കുമരുന്നാസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുപാടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകണു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ പെടുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവം.

0: ഉള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യമയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള, പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്റ്റ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ എടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയിലെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ കാണിക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിലും കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവൈലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിന് കുട്ടികളെ കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുക എന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും ബുദ്ധി രൂപീകരണത്തിലും മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിലും എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം

0: പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന് ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ് അത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷെ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നത്, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പ് എത്ര, അങ്ങനെ സ്വാധീനം അങ്ങനെ ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിലൊരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ. അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ 8 9 ലൊക്കെ ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയ കുട്ടി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു പാക്കറ്റ് കിട്ടി MDMA ആണെന്ന് അറിയുന്നു, ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിയിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പം കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെ ഒരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകരും അത് ക്ലാസ്സിൽ സ്കൂളിലെ ഒരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. 2, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളിലും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ 3. എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ

0: കൗൺസിലർമാര്, മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ടും നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 12 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 ഡയൽ എ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: ബോളിവുഡ് ഹിറ്റ്സ്.
1: ബോളിവുഡ് ഹിറ്റ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം സമീറിന്റെ വരികൾക്ക് പ്രീതം സംഗീതം പകർന്ന് തുൾസി കുമാർ പാടിയ ഗാനം, ചിത്രം ഡാർലിംഗ്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ചിത്രം വൺ ഡേ ഓർ ബബ്ലി. ഗാനശില്പികൾ ഗുൽസാർ, ശങ്കർ അഹ്സാൻ ലോയ്. ഗായകർ അലീഷ ചിനോയ്, ശങ്കർ മഹാദേവൻ, ജാവേദ് അലി.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ബോളിവുഡ് ഹിറ്റ്സിൽ ഇനി പഞ്ചി ചലോൻവിയുടെ വരികൾക്ക് വിശാൽ ശേഖർ ഈണം പകർന്ന് ഹരിഹരനും മഹാലക്ഷ്മി അയ്യറും ചേർന്നാലപിച്ച ഗാനം. ചിത്രം 10.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇക്ബാൽ എന്ന ചിത്രത്തിനുവേണ്ടി രവീന്ദ്ര ഉപാധ്യായ് ആലപിച്ച ഗാനം കേൾക്കാം.

0: 2026 New Kia Seros. Segment le A2 megacha family car. 5 star BN gap suraksha. Low floor access. Vishalamaya second row. Rear ventilated seatugal. 80+ smart featuregal.
1: Ee odathinu swandhamaku oru pudhiya Kia Seros. Udan thottadutha Kia showroom sandarshikku.
2: Kia. Movement that inspires.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: അഭിജിതും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനം. ഗാനരചന സമീർ, സംഗീതം നിഖിൽ വിനയ്. ചിത്രം ജാനേ ഹോഗ ക്യാ.

0: കുടുംബത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: ഈ ഗാനത്തോടെ ബോളിവുഡ് ഹിറ്റ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പാക് അധിനിവേശ കാശ്മീർ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റാവൽകോട്ടിൽ നിന്ന് മുസഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഇനത്തിൽ സ്വർണ മെഡൽ നേടിയ രാജ്യത്തെ പാരാ അത്ലറ്റുകളായ ദിലീപ് മഹാദു ഗാവിത്തിനെയും വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബേസിലിനെയും അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അത്ലറ്റുകളുടെ പ്രകടനങ്ങൾ ദൃഢനിശ്ചയത്തിനും കായിക മികവിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപൂർ മണ്ഡലം, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാതിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധനവള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി

0: റോയ്സണിനായി തിരച്ചിൽ പുനരാരംഭിച്ചു. തിരച്ചിലിന് വിഴിഞ്ഞത്തുനിന്നെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും നിരീക്ഷണം തുടങ്ങി. കൊല്ലം കാവനാട് KSRTC ബസ്സിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൃക്കടവൂർ നീരാവിൽ വെളിയിൽ പടിഞ്ഞാറ്റതിൽ മണിയൻ പിള്ളയാണ് മരിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയായി. ഗ്രാമിന് 13,230 രൂപ. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നുച്ചയോടെ കളത്തിലിറങ്ങും. നിലവിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്.
1: FM പ്രധാന വാർത്തകൾ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
8: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
10: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
11: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
12: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661, മംഗലൂരു സെൻട്രൽ, പാലക്കാട് എക്സ്പ്രസ് 9:11:08, 1660, തിരുവനന്തപുരം സെൻട്രൽ, മംഗലൂരു സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 17:11:09 എത്തിച്ചേരും.
14: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
15: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
16: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
17: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
18: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
19: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
18: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
20: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് സബാ മെഹബൂബ്. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ സബ് കമ്മിറ്റികളുടെ അവലോകന യോഗം ചേർന്നു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ CK കാസിം MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഫെസ്റ്റിവൽ ഒരുക്കങ്ങളുടെയും വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രീ ഇവന്റുകളുടെയും അവലോകനം യോഗത്തിൽ നടന്നു. കയാക്കിംഗ് മത്സരങ്ങൾ അരങ്ങേറുന്ന സ്ഥലങ്ങൾ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ആരോഗ്യവകുപ്പ്, കോഴിക്കോട് ജില്ലാ എയ്ഡ്സ് കൺട്രോൾ യൂണിറ്റ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ HIV എയ്ഡ്സ് ബോധവത്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ

0: നടന്ന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ടി സരിതകുമാരി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 135 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി. ഒന്നാം സ്ഥാനം നേടിയ ടീം അടുത്ത മാസം 12 നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, കർഷകർക്ക് മികച്ച ഉപജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജീവനം 2.0 ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എംഎൽഎ നിർവഹിക്കുകയും വെറ്ററിനറി സർജൻ ഡോക്ടർ ദീപ വിരശല്യവും പ്രതിരോധവും എന്ന വിഷയത്തിൽ കർഷകർക്കായി ക്ലാസ് നയിക്കുകയും ചെയ്തു. കുടുംബശ്രീയുടെ കീഴിലുള്ള ക്ഷീര കർഷകർക്ക് വിരമരുന്നുകളുടെ വിതരണവും നടത്തി. ഒറ്റപ്പാലം കുടുംബശ്രീ സിഡിഎസും വെറ്ററിനറി ഡിസ്പെൻസറിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ എം കെ ജയസുധ അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30
2: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. ഇത് പൂലാമന്തോൾ ചെമ്പലശ്ശേരിയിൽ നിന്ന് ഷാഫി ഷർഫുനിസ, മിദ്ലാജ് മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ ആവശ്യപ്പെട്ട പാട്ടാണ്. പാടിയത് യേശുദാസ്, രചന സംഗീതം എം ഡി രാജേന്ദ്രൻ.

പ്രിയമുള്ളവരെ, സമയം 11 മണി കഴിഞ്ഞ 8 മിനിറ്റും 2 സെക്കൻഡും. ഇഷ്ടഗാനങ്ങളിൽ ഇനി PM വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക എന്നിവർ ഒറ്റപ്പാലത്തു നിന്നും ആവശ്യപ്പെട്ട പാട്ട്. ചിത്രം എത്തിയും. പി ഭാസ്കരന്റെ വരികൾ, MS ബാബുരാജിന്റെ ഈണം. പാടിയത് യേശുദാസ്.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: ശ്രോതാക്കൾ കഥകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നു കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും സത്യൻ, മോളൂട്ടി, ചാരു എന്നിവർ. പാടിയത് യേശുദാസ് ചിത്ര, വരികൾ ഗിരീഷ് ബുദ്ധചേരി, ഈണമിട്ടത് വിദ്യാസാഗർ.
2: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം, എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: ചിത്രം പ്രണയവർണ്ണങ്ങൾ, ആവശ്യപ്പെട്ടത് സത്യൻ, മോളൂട്ടി, ചാരു.

0: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
4: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയ പാട്ട്. വരികളൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി. ഈണം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ പാട്ടിനായി കത്തെഴുതിയിരിക്കുന്നത് മഞ്ചേരി വേട്ടേക്കോട് നിന്ന് രേഷ്മ, ഷീജ, അലൻ, ആശ്രിത്, അവികാന്ത്, സേതുമാധവൻ എന്നിവർ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഇത് കീഴാറ്റൂരിൽ നിന്നും അച്ചുണ്ണി ആവശ്യപ്പെട്ട പാട്ട്. ചിത്രം മുക്കുവനെ സ്നേഹിച്ച ഭൂതം. പാടിയിരിക്കുന്നത് വാണി ജയറാമും ഇടവ ബഷീറും ചേർന്ന. വരികളൊരുക്കിയത് അൻവർ സുബൈർ, ഈണമിട്ടത് KJ ജോയ്.

0: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069.
2: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലുമെത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
3: പ്രിയമുള്ളവരെ, ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഇനി സിന്ദൂരച്ചെപ്പ് എന്ന സിനിമയിലെ പാട്ടിനുവേണ്ടി കത്തെഴുതിയിരിക്കുന്നത് പ്രദീപ്, റജീഷ്, പ്രജീഷ് എന്നിവർ തച്ചിങ്ങനാടത്ത് നിന്നും. യേശുദാസ് പാടിയ പാട്ടിന് വരികളൊരുക്കിയത് യൂസഫ് അലി കേച്ചേരി, ഈണമിട്ടത് ജി ദേവരാജൻ.

0: Volkswagen Virtus Nala Varshigam Akrishikigayanu.
1: Volkswagen Virtusinodoppum 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
0: Phoenix Volkswagen Showroom sandarshikkum.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
3: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി അയോധ്യ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ പാട്ട് ഒരുക്കിയിരിക്കുന്നത് പി ഭാസ്കരനും ജി ദേവരാജനും ചേർന്ന്. ആവശ്യപ്പെട്ടത് മൂത്തടം പൂളപ്പൈകയിൽ നിന്ന് ടി മുഹമ്മദ്, കുഞ്ഞീരുമ്മ, റഷീദ്, സജിന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ തുടങ്ങിയവർ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഈ പാട്ട് വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് MG ശ്രീകുമാർ, ചിത്ര തുടങ്ങിയവർ, വരികളൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. ഈ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നു മഞ്ചേരി പരുത്തിപ്പറ്റയിൽ.

ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1.

0: 2022.
1: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഇത് മേൽമുറിയിൽ നിന്നും ഷെമീല ആവശ്യപ്പെട്ടത്. ചിത്രം ഒരു യാത്രാമൊഴി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയിരിക്കുന്നു. വരികളൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് ഇളയരാജ.

0: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
1: പ്രിയമുള്ളവരെ, സമയം 11 മണി കഴിഞ്ഞ 50 മിനിറ്റും 32 സെക്കൻഡും. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

ഇനി കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ പാട്ടിനു വേണ്ടി ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നു. രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി, കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കൽ നിന്നും. പാടിയത് ബി വസന്ത. വരികൾ വയലാർ രാമവർമ്മ. ഈണം ജി ദേവരാജൻ.

0: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
1: ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ പാട്ട, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ടിരിക്കുന്നു. ഈ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നു ഷൈൻഷാ, ഷിബിന തുടങ്ങിയവർ അരീക്കോട് നിന്നും.

ശ്രോതാക്കൾ കഥകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടത്. ഇഷ്ടഗാനങ്ങൾ സമാപിച്ചു. ഇഷ്ടഗാനങ്ങളിലേക്ക് എഴുതാം. വിലാസം: ഇഷ്ടഗാനം, ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, NSS കോളേജ് PO, മഞ്ചേരി, 67 61 22.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശുവികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.
1: പ്രധാന വാർത്തകൾ 2018
0: പ്രളയത്തിന് ശേഷം എറണാകുളം പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. വിജിലൻസാണ് വി ഡി സതീശനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ചത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പുതുക്കിയ ബജറ്റിൽ വെട്ടിക്കുറച്ചതിനെതിരെ LDF സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. LDF ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൂരൽമലയിലെയും ഉണ്ടക്കൈയിലെയും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ടൌൺഷിപ്പ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ദുരന്തബാധിതർക്ക് സുരക്ഷിതമായ വീട് ഉറപ്പാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാന്റെ നടപടി അപലപനീയമാണെന്ന് KGMOA തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും KGMOA ആവശ്യപ്പെട്ടു. കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിന്റേതെന്ന് സംശയിക്കുന്ന ഭാഗം പുലിമുട്ടിന് കുറച്ചകലെയായി കണ്ടെത്തി. ഇത് ഉയർത്തിയെടുക്കാൻ ശ്രമം ആരംഭിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുതിർന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മത്സരരംഗത്ത് നിന്നും പടിയിറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. കാനഡയിലെ ഒന്റാറിയോയിൽ സ്ക്വാഷ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിലേക്ക് ഇന്ത്യൻ പുരുഷ ടീം മുന്നേറി. 5th സീഡായ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് സെമിയിലെത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, 12:05 16605 മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് 12:08 16159 ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 18 12617 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് 1:48 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
5: This is Akashvani, the news read by Valsa Williams. The Rajya Sabha is to take up the Public Examinations Prevention of Unfair Means Amendment Bill 2026 for consideration and passing. Minister of State for Personnel, Public Grievances and Pensions, Dr. Jitendra Singh, will move the bill this afternoon. When the House met at 11 a.m., the Chairman, C.P. Radhakrishnan, took up 0 hour. The

0: ആക്രമണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
8: Volkswagen Virtus, Nala Varshikam Aakhrushikikyan.
9: Volkswagen Virtus Nodafam, 1.3 lakhs rupa vare vilamadikinna, Pratheka Aalukoolingalum.
8: Phoenix Volkswagen Showroom, Sandarshikyu.
3: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
10: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
11: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
10: അമ്മയ്ക്ക് കരുതലായി,
11: കുഞ്ഞിന് കാവലായി.
10: അലോഹ ഹോസ്പിറ്റൽ.
12: 2026 ന്യൂ കിയ സിറോസ്, സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
14: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
15: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
16: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
17: തിങ്കൾ രാവിലെ 8:20.
16: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
17: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
18: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
19: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-8852-664.
3: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്,
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്.
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
14: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: അൽ റൈഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35.
2: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റൈഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
8: Volkswagen Virtus, Nala Varshikam Aakhrushikikyan.
9: Volkswagen Virtus Nodafam, 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
8: Phoenix Volkswagen Showroom, Sandarshikkoo.
3: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
10: കാർഷിക വൃത്താന്തം
7: എന്നും രാവിലെ 6:30.
10: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
7: കണ്ടംകുളത്തി പ്രസവ

0: രക്ഷ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര.

0: ആശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
9: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലുമെത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
7: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
6: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
7: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
9: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
10: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
11: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
12: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
13: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
15: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
1: എന്നും രാവിലെ 7:00.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ? ഐഷാന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
6: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
11: നേടാം.
12: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
13: ഇതുവരെ കേട്ടത് ഇശൽ.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ കേൾക്കാം ജാലകം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ധനസഹായമായി പ്രതിവർഷം 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതിയിലേക്ക് SSLC തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് വിഷയങ്ങളിൽ A+ ഗ്രേഡിൽ കുറയാതെയും CBSE, ICSE 10-ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ യഥാക്രമം A2, A ഗ്രേഡുകളും വാങ്ങി വിജയിച്ച് +1 പഠനം നടത്തിവരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ അടുത്ത മാസം 1 മുതൽ 31 വരെ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നൽകണം. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും

0: മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജംപിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെ എന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി NK പ്രേമചന്ദ്രൻ MP. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തി.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൌൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ആകാശവാണിയിൽ നിന്ന്
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബങ്കിപൂർ, മധ്യപ്രദേശിലെ

0: എത്തിയ ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബങ്കിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000-ത്തോളം ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000-ക്കണക്കിന് കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകരതേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. June 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 77,695 നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ ഉയർന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തുപുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ. കാട്ടുപോത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ IT റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയിൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു.
3: നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ്. ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ ഈ പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം

രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയും അവ മറ്റ് അവയവങ്ങളെയും പ്രതിരോധ വ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിലാണ് പ്രമേഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അനവധിയായ പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി കൃത്യമായ ചികിത്സാരീതി തന്നെ പ്രമേഹത്തിന് വേണ്ടിയുണ്ട്. ശരിയായ സമയത്ത് തന്നെ ഡോക്ടറുടെ ചികിത്സ നേടുന്നത് വഴി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മരുന്നുകളും ഇൻസുലിനും എടുക്കുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിലും പ്രമേഹം ഒരു ബാധ്യതയായി തീരില്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുക, ഉൽപാദനം നിജപ്പെടുത്തുക, ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂട്ടുക, ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധിയായ ധർമ്മങ്ങളാണ് ഓരോ തരത്തിലുമുള്ള പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തന രീതി. ഓരോ രോഗികളുടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക ഘടനകളും അനുസരിച്ച് യോഗ്യതയുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക. ടൈപ്പ് 1 രോഗികളിലും അമിതമായ പ്രമേഹമുള്ള ടൈപ്പ് 2 രോഗികളിലും ആവശ്യമെങ്കിൽ ഇൻസുലിൻ നിർദ്ദേശിക്കപ്പെടാം. വിവിധ പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിനുകളും അവയുടെ സംയുക്തങ്ങളും നിലവിലുണ്ട്. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അവ കൃത്യമായി ഉപയോഗിക്കണം. ഓരോ രോഗിയുടെയും പ്രമേഹ ചികിത്സ എന്നത് അവരുടെ രോഗതീവ്രതയുടെയും അനുബന്ധ രോഗങ്ങളുടെയും ശരീരഘടനയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചികിത്സാരീതി രോഗിയുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് സഹായകരമാകും. വ്യക്തിയധിഷ്ഠിതമായ ചികിത്സാരീതി വഴി സങ്കീർണതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സങ്കീർണതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുകയോ അധികമായി മരുന്നെടുക്കുകയോ അമിതമായി ശാരീരിക അധ്വാനം ചെയ്യുന്നതും വഴി ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി വിയർക്കുക, വിറയ്ക്കുക, ബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. അല്ലാത്ത പക്ഷം സ്ഥിതി ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു രീതിയാണ് 15:15 റൂൾ അഥവാ 15:15 എന്ന ചിട്ട. ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ മുട്ടായോ പാനീയങ്ങളോ ഉടൻ കഴിക്കുക. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുക. കുറവാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതു ചെയ്യുന്നത് വഴി ഈ അവസ്ഥ ഗുരുതരമാകാതെ ഇരിക്കുവാനും ആശുപത്രിവാസം ഒഴിവാക്കുവാനും സഹായകരമാകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ആഹാരം കൃത്യ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നതും പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആഹാര ക്രമീകരണമാണ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന് ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും താൽപര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃത ആഹാരം രൂപപ്പെടുത്താൻ ആകുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക അധ്വാനത്തിന്റെ തോത്, എടുക്കുന്ന മരുന്നിന്റെ അളവ്, ശാരീരിക ക്ഷമത എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആഹാരം ക്രമീകരിക്കണം. തവിടടങ്ങിയ ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, നാരുകൾ, അവശ്യധാതുക്കൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥയും ആഹാരത്തിന്റെ ലഭ്യതയും മറ്റു രോഗങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താം. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വൃക്കരോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. നാരിന്റെ അളവ് കൂട്ടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കും. ശരിയായ വിശ്രമവും ഉറക്കവും പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യമാണ്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാജ ചികിത്സകളോ പൊടിക്കൈകളോ ഉപയോഗിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നു മാത്രമല്ല ദോഷകരമാകുവാനും സാധ്യതയുണ്ട്. മരുന്നുകളും ആഹാര പദാർത്ഥങ്ങളും

0: തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഋതുവ്യത്യാസമനുസരിച്ച് ആഹാരക്രമത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, മഴ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. ശൈത്യകാലഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കുക. വേനൽക്കാലത്ത് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനായി ജലാംശം കൂടുതലായുള്ള ആഹാരം തിരഞ്ഞെടുക്കുക. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി ഉറങ്ങുക എന്നത് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉറക്കക്കുറവുള്ളവരിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദവും ശരീരത്തിലെ മോശം കൊഴുപ്പ് നിയന്ത്രിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പ്രമേഹത്തെ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുവാൻ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൈകാലുകൾ. പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് തുടർ അണുബാധയ്ക്കും ശരീരഭാഗങ്ങൾ നശിക്കുന്നതിലേക്കും കാരണമായേക്കാം. മുറിവോ അണുബാധയോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടേണ്ടതാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചാൽ ഭൂരിഭാഗം ആളുകളിലും ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്. പ്രമേഹവും അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും ഓരോ രോഗിയെയും ശാരീരികവും മാനസികവും വൈകാരികവുമായി ബാധിക്കുന്നു. പലരെയും സാമ്പത്തികമായും ഈ അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് രോഗികളിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനായി മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മൾ ഓരോരുത്തരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമം പാലിക്കുകയും അമിത ശരീരഭാരം കുറയ്ക്കുകയും ഗുണകരമായ വ്യായാമം ശീലിക്കുകയും സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും ഇൻസുലിൻ കൃത്യ അളവിൽ എടുക്കുന്നതും കൃത്യമായ ജീവിതശൈലി പ്രാപ്തമാക്കുകയും ചെയ്താൽ ഏതൊരു പ്രമേഹ രോഗിക്കും സാധാരണ ജീവിതം സാധ്യമാകും.
1: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോ

0: ിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
1: सदन में प्रश्नकाल के अंदर सदन को बाधित नहीं करें. प्रश्नकाल महत्वपूर्ण समय होता है, सदस्यों को सवाल उठाते हैं, सरकार की जवाबदेही होती है. आप प्रश्नकाल नहीं चलाना चाहते, सदन की कार्यवाही आज 2 बजे तक के लिए स्थगित की जाती है.
0: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നോ ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗോളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും

0: എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും ആർജെഡി ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
1: The world's fastest growing large economy. All of this is in the middle of two wars with so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US, despite which our exports also grew, both in goods and services.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റിൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണമാസത്തിലെ കൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെച്ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണമുൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്.
3: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസെൽ.

ഇപ്പോൾ ഇന്നലെയും ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ, വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ കേൾക്കും.

1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം ഒരു മണി കഴിഞ്ഞ് 3 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിനായി സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ പറയാം, 9495505006.

വണ്ടൂർ നടുവത്ത് നിന്നും സൗദാമിനി രവീന്ദ്രൻ ആവശ്യപ്പെടുന്ന ഗാനം. പ്രസാദം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: പ്രിയപ്പെട്ടവരെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ, നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിനായി സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9495055006000. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ പൊൻപുലരുളി എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു എടവണ്ണപ്പാറയിൽ നിന്നും ഷീൽജി. ഒ എൻ വിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ, ഗായകർ യേശുദാസും ലതികയും.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചുങ്കത്തറയിൽ നിന്നും ഷാനു, ഷൈസു, പിഞ്ച്, ജിനു, ദിലു എന്നിവർ ആവശ്യപ്പെടുന്നത് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഈ കൈകളിൽ എന്ന ഗാനമാണ്. ഗാനശില്പികൾ ഓയൻ വികുറുപ്പ്, സലിൽ ചൗധരി.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സമയം 1 മണി കഴിഞ്ഞ് 18:38 കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9495050506. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന്, യേശുദാസും സംഘവും പാടിയ പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു കണ്ണൂരിലെ ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബു. ചിത്രം 1 ജനുവരി. 1 ഓർമ്മ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഇനി കേൾക്കാം ധീര എന്ന ചിത്രത്തിലെ മെല്ലെ നീ മെല്ലെ വരൂ എന്ന ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു അനിൽ ചേമഞ്ചേരി. ഗായകർ സതീഷ് എസ് ജാനകി. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, രഘുകുമാർ.

0: Volkswagen Virtus Nala Varshikam Akrishikigayan.
1: Volkswagen Virtus Nodapam 1.3 lakhs Rupa Varavila Madikina Pratika Anukulingalam.
0: Phoenix Volkswagen Showroom Sandarshikyu.
2: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.

ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന ചിത്രത്തിലെ എൻ്റെ ഉയിരായി എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും നവാസ്, ഗായകർ ഉണ്ണുമേനോൻ ചിത്ര.

കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ സന്ദേശം അയയ്ക്കാം 9495050600 എന്ന നമ്പറിലേക്ക്. ഇഷ്ടഗാനത്തിനൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കുക. കൈതപ്രം എഴുതി സംഗീതം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം കളിയാട്ടം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു അനിത വേട്ടക്കോട്, കൂടെ ആമി ശ്രീദുർഗ, പാർവതി, ശ്രീഷ്ണ, ശിവനന്ദ, ദീക്ഷ, ദീക്ഷിത് എന്നിവരും ഉണ്ട്.

ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.

നെല്ലിക്കൂത്തു നിന്നും വിജയൻ, നിസാം, അജിത്, രാകേഷ് എന്നിവരുടെ ഇഷ്ടഗാനം ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഏതോ രാത്രി മഴമൂളി. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജയചന്ദ്രൻ.

തവനൂരിൽ നിന്നും ഗിരിജ സന്ദേശം അയച്ചിരിക്കുന്നു. രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ ഗോപാലക പാഹിമം എന്ന ഗാനത്തിനായി എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, പാടിയത് യേശുദാസും അരുന്ധതിയും.

ഇനി കേൾക്കാം. മണ്ണാർക്കാട് നാട്ടുകളിൽ നിന്നും അബൂബക്കറിൻ്റെ ഇഷ്ടഗാനം. ത്രിവേണി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം. ഗായകൻ യേശുദാസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ പ്രേമത അല്ലയോ എന്ന ഗാനം. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ലതാ.

പ്രിയപ്പെട്ടവരെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളായിരുന്നു. ഇന്ന് സന്ദേശം അയച്ച എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. തുടർന്നും സന്ദേശങ്ങൾ അയക്കുക.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ 56 മിനിറ്റും 16 സെക്കൻഡുമായിരിക്കുന്നു.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
2: FM പ്രധാന വാർത്തകൾ.
0: ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയായാണ് സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് കൈവരിച്ച അറിവും ഗവേഷണ മികവും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വലിയമല ക്യാമ്പസിൽ 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ ഗവൺമെന്റ് സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ 600,000+ സൌജന്യ ഓണക്കിറ്റുകൾ അടുത്ത മാസം 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. വടകരയിലെ ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം ലഭ്യമാക്കിയാൽ

0: ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി അംഗീകാരം നൽകിയതാണെങ്കിലും സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം ചീയപ്പാറയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണ് നീക്കാൻ ശ്രമം തുടരുന്നു. കണ്ണൂർ ചെറുപുഴയിൽ രാവിലെ മരം മുറിക്കുന്നതിനിടെ ദേഹത്ത് മരം വീണ് കാക്കയഞ്ചാൽ സെന്റ് മേരീസ് സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരന് പരിക്കേറ്റു. കുട്ടിയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 ബംഗളൂരു സെൻട്രൽ, കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 16650 കന്യാകുമാരി ബംഗളൂരു സെൻട്രൽ, പരശുരാം എക്സ്പ്രസ് 255. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 42, 56609 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 56 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 59:42. ഇനി 2 മണിക്ക് മീഡിയ ന്യൂസ്.

0: ആകാശവാണി.
1: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം,
2: അഞ്ചാം ഭാഗം.
1: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.

0: ആ പോകുന്ന പിള്ള എവിടെ?
1: പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി ചേട്ടൻ ഇരിക്കണം.
0: അതെന്താ അങ്ങനെ പതിവില്ലാതെ, എവിടെ പോകുന്നെന്ന് പറഞ്ഞു?
1: ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ട് എന്തോ തന്നെത്താൻ പറഞ്ഞോണ്ടിറങ്ങിപ്പോയി.
0: ചന്ദ്രനോ?
1: അവനും ഇല്ല ഇവിടെ.
0: അവൻ ജോലി രാജിവെക്കാൻ നിശ്ചയിച്ചതറിഞ്ഞോ?
1: ചന്ദ്രന്റെ അച്ഛൻ പറഞ്ഞു.
0: അവൻ പാർവതിയോട് പറഞ്ഞില്ലേ?
1: പറയേണ്ടവരോട് പറഞ്ഞാ പോരെ.
0: അവന് വേണ്ടതുപോലെ ഉപദേശിച്ചില്ലേ?
1: എനിക്കാവുന്നത് വേണ്ട കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആരും ആവശ്യപ്പെടാതെ. ഇനിയെല്ലാം അവന്റെ ഇഷ്ടം.
0: ഗോവിന്ദപിള്ള മറ്റൊന്നും പറഞ്ഞില്ലേ? മാധവിയുടെ വിവാഹാലോചനയും രാഘവന്റെ ജോലിക്കാരിയും?

0: അതെന്താ പറയാത്തത്?
1: ഞാൻ എങ്ങനെ അറിയാനാ?
0: ആ രണ്ടും നടപ്പുമേനിയിലായിട്ടുണ്ട്.
1: അത് നല്ലതാ.
0: കേൾക്കാൻ കൊതിച്ചിരുന്നത് കേട്ടിട്ടും എന്താ ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെ.
1: ഇനി ഞാൻ ഉത്സാഹിച്ചാൽ എന്ത് നടക്കാനാ?
0: രാഘവനും മാധവിയും ഉണ്ടോ അകത്ത്?
1: രാഘവൻ ഇന്നലെ ഇവിടെ ഒന്ന് പോയിട്ട് ഇതുവരെ കണ്ടില്ല. മാധവി അമ്പലത്തിൽ പോയി.
0: അപ്പോ തനിച്ചേ ഉള്ളൂ.
1: അതെ. ചേട്ടനു കുടിക്കാൻ എന്തെങ്കിലും?
0: ഒന്നും വേണ്ട. തനിച്ചായത് നന്നായി. എനിക്കല്പം സംസാരിക്കണം. ഉദ്ദേശിച്ച് വന്നത് ഗോവിന്ദപ്പള്ളിയോട് സംസാരിക്കാനാണ്.
1: എനിക്കൂടെ കേൾക്കാവുന്നതാണെങ്കിൽ?
0: കേൾക്കാവുന്നതും കേൾക്കേണ്ടതും തന്നെ.
1: എന്താണോ?
0: ഗോവിന്ദപ്പള്ളിക്കും പാർവതിക്കും എന്നെ അറിയാം.
1: ചേട്ടനും ഞങ്ങളെയും
0: എന്ന് വിചാരിച്ചിരുന്നു.
1: ചേട്ടനിത്
0: ഗൗരവമായി പറയുകയാണ്. ഞാൻ അറിഞ്ഞത് ശരിയെന്നായിരുന്നു എന്റെ വിശ്വാസം. പാർവതി ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളുടെ ബന്ധമെന്തെന്ന് എനിക്കറിയാം.
1: അതെങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരല്ലാതെ ലോകത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ.
0: അതിൽ ഇത്ര അറിയാനെന്തുണ്ട്? ഭാര്യാഭർത്തു ബന്ധം എങ്ങനെ ആരും അറിയാതെ രഹസ്യമാകും?
1: ഞങ്ങളുടെ ബന്ധം അതല്ലെങ്കിലോ?
0: അല്ലാതെ പിന്നെന്ത് ബന്ധം? നല്ല നേരം പോക്ക്.
1: ഞാനൊരു ഭാര്യയാകാനല്ല വന്നത്. ഒരിക്കലും ഭാര്യ ആയിട്ടുമില്ല.
0: ഓ, പത്ത് പേരെ വിളിച്ചുകൂട്ടി ചടങ്ങനുസരിച്ച് വിവാഹകർമ്മം നടത്താത്തത്, അത് പിന്നെ പൊല്ലാക്കാലത്ത് അത് മര്യാദയല്ലെന്ന് വിചാരിച്ചില്ലേ?
1: വിവാഹമേ പാടില്ലെന്നുറച്ചത് ഞാനാണ്. ഒരു വിവാഹ പാറം പോലും ഞാൻ കണ്ടിട്ടില്ല.
0: ചടങ്ങും രേഖയുമാണോ മുഖ്യം? ജീവിക്കുന്നത് എങ്ങനെയെന്നല്ലേ?
1: ജീവിക്കുന്നതോ? ഞാൻ എങ്ങനെ വന്നോ അങ്ങനെ. എന്തിനു വന്നോ അതിന്?
0: നീ പറയുന്നത് നീ ഗോവിന്ദപ്പള്ളിയുടെ ഭാര്യ അല്ലെന്നാണോ?
1: അതെ. ഞാൻ ഈ വീട്ടിലൊരു അമ്മയില്ലാത്ത വിടവ് നികത്താനാണ് വന്നത്. മരിക്കുന്നതുവരെ അമ്മ മാത്രമായിരിക്കുകയും ചെയ്യും.
0: ഇത് സത്യമെന്ന് ആര് കരുതും? പാർവതി, ജീവനുള്ള തെളിവ് എതിരായിട്ടുള്ളപ്പോ?
1: രാഘവനല്ലേ, ഞാനും എന്റെ ഗർഭപാത്രത്തിൽ അവനും ഒന്നിച്ചാണ് ഇവിടെ വന്നത്.
0: അപ്പോ രാഘവൻ ഗോവിന്ദപ്പിള്ളയുടെ മകനാകണമെങ്കിൽ?
1: ആകണമെങ്കിൽ?
0: നീ ഇവിടെ വരും മുമ്പ് ലക്ഷ്മിയമ്മ ജീവിച്ചിരിക്കെ തന്നെ ഗോവിന്ദപ്പിള്ളയും നീയും തമ്മിൽ?
1: അതിനും എത്രയോ വർഷം മുമ്പ്. ലക്ഷ്മിയമ്മയെ വിവാഹം കഴിക്കുന്നതിനും വളരെ മുമ്പ്. ജീവിതത്തിനൊരു പട്ടുനൂലിന്റെ ഭാരം പോലും ഇല്ലാതിരുന്ന അന്ന് ചേട്ടൻ ഓർക്കുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലം.
0: അത് ഇപ്പോൾ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് കാര്യം?
1: അന്നാണ് ഒരു പുരുഷൻ ആദ്യമായും അവസാനമായും എന്റെ മനസ്സും ഹൃദയവും ഞാൻ അറിയാതെ കൈവശമാക്കിയത്. എപ്പോഴും ചേട്ടന്റെ കൂടെ നടന്നിരുന്ന ഒരു കൊച്ചു യുവാവില്ലേ, ചടച്ചു നീണ്ട് തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന മൂക്കും മനസ്സ് നിറയെ ഉന്മേഷവുമുള്ള ആ ഇരുനിറക്കാരൻ.
0: എന്ത്? അന്നേ തന്നെ അടുപ്പമോ? എന്നിട്ട് ഒരക്ഷരം, ഒരു ജീവിതകാലം മുഴുവൻ. ഇതാണ് എനിക്ക് കിട്ടിയ സ്നേഹം.
1: സ്നേഹക്കുറവുകൊണ്ടാണോ ചേട്ടാ ഇങ്ങനെ ചിലത് സ്വന്തം അച്ഛനമ്മമാരെ മക്കൾ അറിയിക്കാത്തത്?
0: അതെ, അന്നാരംഭിച്ച ബന്ധം പിന്നീട് ഇങ്ങോട്ട് തുടർന്നു. ആ വിവാഹത്തിന് മുൻപും പിമ്പും.
1: എന്ത് ബന്ധം? നേര് പറയട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ ശ്രമിച്ചില്ല, പക്ഷേ ഇന്നത് വേണ്ടി വന്നു. ഞാൻ ആരെന്ന് ചിന്തിക്കേണ്ടി വന്നു. ചേട്ടൻ ഇവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ അതുതന്നെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു രൂപവും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ? അമ്മ മരിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ നഷ്ടം തോന്നാൻ ഇടവരാതെ അവരെ വളർത്തി അവരുടെ അച്ഛനെ സഹായിക്കാൻ വന്ന ഞാൻ ആരാകും? പരിചാരികയോ വേലക്കാരിയോ ആയയോ മിത്രമോ? ഭാര്യയല്ലെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള രണ്ടു വർഷം അന്ന് ഞങ്ങൾ അന്യോന്യം ആരായിരുന്നു, എന്തായിരുന്നു? എനിക്കത് സങ്കല്പിക്കാൻ കൂടി വയ്യ.
0: അതെ, ആ രണ്ടു വർഷം ഈ വീട്ടിൽ വീശുന്ന വായുവിൽ ഇന്നും തുഴന്നു നിൽക്കുന്നത് അന്നത്തെ പാപമാണ്.
1: എവിടെ തുടങ്ങും, എവിടെ പറഞ്ഞെത്തിക്കും? വിവാഹത്തിന്റെ തലേദിവസം രാത്രി അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കേശവപിള്ളയും വീട്ടുകാരും കൂടി എന്റെ ശരീരം മറ്റൊരാൾക്ക് കൊടുത്തു. എന്റെ ജീവൻ എന്നും നിന്റേതാണ് പാർവതി എന്ന് വല്ലപാടും പറഞ്ഞു പിരിഞ്ഞ അദ്ദേഹത്തെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. വേണമെങ്കിൽ അതിനകം എനിക്ക് കാണാമായിരുന്നു, പക്ഷേ മനഃപൂർവ്വം ഞാൻ കാണാതിരിക്കാൻ നോക്കി, മറക്കാൻ ശ്രമിച്ചു. അദ്ദേഹവും എന്നെ മറക്കണേന്നാശിച്ചു, മറന്നിരിക്കുമെന്നാശിച്ചു. അച്ഛനും അമ്മയും മരിച്ചതോടെ എനിക്ക് മറ്റാരും ഇല്ലാതായി. കടപ്പാടും ആശ്രയവും ആരോടും ഇല്ലാതെ.

0: തയാൽ. ഇങ്ങോട്ടും കടപ്പാടും ആശ്രയവും ആർക്കുമില്ലാതെ വന്നാൽ കിട്ടുന്ന ഒരുതരം സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമില്ലേ, അതും അനുഭവിച്ച് ഒരു സ്കൂളിൽ ഞാൻ അധ്യാപികയായിട്ട് കഴിയുകയായിരുന്നു. അന്നാണ് അടഞ്ഞിരുന്ന വാതിലിൽ അദ്ദേഹം നനച്ചിരിക്കാതെ വന്ന് മുട്ടിയത്.
1: കഷ്ടം, ഞാൻ എന്തൊരു പമ്പര വിട്ടി.
0: അദ്ദേഹത്തിന് ഒരു നിമിഷം സ്വൈര്യമായി സന്തോഷമായി പെരുമാറാനൊക്കുമോ? പള്ളും ഡീക്കും ധൂർത്തും പെരുത്ത ആ വിവരം കെട്ട അച്ഛനന്മാരോട് ഒരു തണുത്തുറഞ്ഞ സദ്ഗുണം എന്ന് അദ്ദേഹം പറയാറുള്ള ഭാര്യയാണെങ്കിലോ? മറ്റുള്ളവരുടെ മനസ്സിലിരി പറയാൻ കഴിവില്ലാത്ത ഒരുത്തിയും
1: ഒരാപത്തൊഴിവാക്കാൻ, അതിലും എത്രയോ വലിയൊരാപത്ത് തലയിൽ പിടിച്ചു വെച്ചുകൊടുത്ത ഈ പടു അങ്കൻ.
0: പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയകന്ന ഒരു യാത്രക്കാരൻ ദാഹജല യാചിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വേച്ചു വേച്ചു വന്നെത്തി. തളർന്നു കുഴഞ്ഞു

0: മാറാനൊക്കുമോ? പള്ളും ഡീക്കും ധൂർത്തും വരുത്ത് ആ വിവരം കെട്ട മച്ചനന്മാരോട് ഒരു തണുത്തുറഞ്ഞ സദ്ഗുണം എന്ന് അദ്ദേഹം പറയാറുള്ള ഭാര്യയാണെങ്കിലോ? മറ്റുള്ളവരുടെ മനസ്സിലിരി പറയാൻ കഴിവില്ലാത്ത ഒരുത്തിയും
1: ഒരാപത്തൊഴിവാക്കാൻ അതിലും എത്രയോ വലിയൊരാപത്ത് തലയിൽ പിടിച്ചു വെച്ചുകൊടുത്ത ഈ പടു അങ്കൻ.
0: പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയകന്ന ഒരു യാത്രക്കാരൻ ദാഹജല യാചിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വേച്ചു വേച്ചു വന്നെത്തി. തളർന്നു കുഴഞ്ഞെന്റെ മടിയിൽ വീണു. ഒരു നിമിഷം മാത്രം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അറച്ചു നിന്നു. പിന്നീട് എല്ലാ ചിന്തയും അകന്നു. ആ ശരീരം ഞാൻ പല ഒരു തലോടി. എനിക്കൊരു ജീവിതം തരൂ, മരണം എനിക്ക് മടുത്തു എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ ഞാൻ അർപ്പിച്ചു. അന്നാണ് ചേട്ടൻ്റെ നിർബന്ധവും ഉപദേശവും വന്ന വഴിയെ തിരിച്ചു നടന്ന് കടമ നിർവഹിക്കാൻ.
1: പക്ഷേ എന്തു പറഞ്ഞാലും എന്തു വിശേഷം? ലക്ഷ്മിയമ്മ എന്തു പിഴച്ചു? മരിക്കാറായി കിടക്കുന്ന ഏത് സ്ത്രീക്കുമില്ലേ ഭർത്താവിനെ കാണാൻ ആശ? വിശേഷിച്ചും തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്ന ഭർത്താവിനെ.
0: എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ചേട്ടാ. യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ അടിക്കുന്ന ഓളത്തിനൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഇടിത്തി ആഞ്ഞു വീണ് ഞങ്ങൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ഒരു നിമിഷം കൊണ്ട് പാപത്തിന്റെ കുറ്റാക്കുറ്റിരിട്ട് ലോകമാകെ മൂടിപ്പൊതിഞ്ഞത് കണ്ട് ഞാൻ നിലവിളിച്ചു പോയി. ഞാൻ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ മുഖം, ശബ്ദം, നോട്ടം എല്ലാം എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുപോലെ. ഇടയ്ക്കൊരു മുട്ടൻ മലയിടിഞ്ഞു വീണ് എന്നെയും ചന്ദ്രൻ്റെ അച്ഛനെയും അകറ്റിയതുപോലെ. കുടിച്ചിലേക്ക് കെട്ടവൻ്റെ നെഞ്ചത്ത് കടാര കൊണ്ട് കുത്തുകൊണ്ടാൽ പെട്ടെന്ന് ബോധം തെളിയുന്നത് പോലെ.
1: എന്തു ചെയ്യാം, ദീപം തെളിച്ചപ്പോഴേക്കും നിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
0: പേടിച്ചു കിടുങ്ങിയത് ഞാനാണ് ചേട്ടാ. അതാണ് ഞാൻ വരില്ലെന്ന് നിർബന്ധം പിടിച്ചത്. പിന്നെ വരാമെന്നുറച്ചതോ? ഒരേ ഒരു കരാറിൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കുന്നതുവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കില്ലെന്ന് അന്യോന്യം കൈയിലടിച്ച് സത്യം ചെയ്തു. ആ സത്യം ആണ് ഇവിടെ തെറ്റാതെ ഇന്നു വരെ പരിപാലിച്ചത്. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ആശ, ഒരേ ഒരു നിശ്ചയം, അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ല, എൻ്റെ രക്തത്തിൽ ജനിച്ച മകനെ പോലും ബലി കഴിച്ച് കടമ വീട്ടി പാപമോചനം നേടാൻ ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ആ അമ്മയുടെ ആത്മാവ് എന്നെന്നും എൻ്റെ ശരീരത്തിൽ കുടിയുണ്ട്. എന്നെ ആ അമ്മയാക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഊണിലും ഉറക്കത്തിലും. പക്ഷെ ചേട്ട, 20 വർഷം ഞാൻ പേറി നടന്ന എൻ്റെ ആശ കരിഞ്ഞ ചാമ്പലായി.
1: പാർവതി, നീ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ
0: ക്ഷമിക്കാൻ എന്തുണ്ടായി?
1: ഒന്നുമില്ലേ. എരുതിയിൽ നിന്നുള്ള ഈ തപസ്, ഈ സന്യാസം തെറ്റിദ്ധരിച്ചവനല്ലേ ഞാൻ. ആ ചന്ദ്രന്റെ തലയിൽ കടന്നുകൂടിയ ചെകുത്താൻ എന്നെപ്പോലും ആവേശിച്ചു കളഞ്ഞു കുഞ്ഞേ.
0: ഞാൻ തപസ് ചെയ്തെങ്കിൽ അതെന്റെ ആവശ്യത്തിനാണ്. എന്റെ ആത്മാവിലടിഞ്ഞ കറ കഴുകിക്കളയാൻ ചന്ദ്രൻ എന്തിനാ കുറ്റം പറയുന്നത്? ഒന്നും അറിയാത്ത കുട്ടി, അവൻ എങ്ങനെ അറിയാം ഒരച്ഛനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിന്?
1: ഒന്നെങ്കിലും അറിയണമായിരുന്നു. സ്നേഹം, ഞാൻ ഇറങ്ങുന്നു. ഞാൻ
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 5-ാം ഭാഗം സമാപിക്കുന്നു.
3: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

വയനാട് മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. രാവിലെ 11 മുൻപ് കോളേജിൽ നേരിട്ടെത്തണം. നിലവിൽ അപേക്ഷ നൽകിയവർക്കും പുതുതായി അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. ഒഴിവുകളുടെ വിവരങ്ങൾ www.le.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7012319448. മറ്റൊരു നമ്പർ 8921228437. കുറ്റിപ്പുറത്തുള്ള കാലിക്കറ്റ് സർവകലാശാല സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷത്തെ MBA പ്രോഗ്രാമിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവർ SL സർട്ടിഫിക്കറ്റുകളും അപേക്ഷയും സഹിതം നാളെ രാവിലെ 10 കുറ്റിപ്പുറം സെൻട്രൽ ഇന്റർവ്യൂവിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0494-6260-7224. പാലക്കാട് ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ KASEPF ക്രെഡിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ എല്ലാ എയ്ഡഡ് സ്കൂൾ പ്രധാന അധ്യാപകരും നാളേക്കകം സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും ക്രെഡിറ്റ് കാർഡുകൾ വെരിഫിക്കേഷൻ ഗെയിൻ PF സീറ്റിൽ പൂർത്തിയാക്കണമെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അറിയിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 30:59 ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സരിത എന്ന ചിത്രത്തിന് വേണ്ടി സത്യനാന്തിക്കാട് വരികളെഴുതി ശ്യാമീണം പകർന്ന ഗാനം, ഗായകൻ യേശുദാസ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തുവരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബസമേതം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രതിന്റെ വരികൾ, ജോൺസിന്റെ സംഗീതം, ഗായകൻ യേശുദാസ്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി പൂവച്ചൽ ഖാദർ എഴുതി രവീന്ദ്രനീണ പകർന്ന ഗാനം. ചിത്രം ബെൽറ്റ് മത്തായി. ഗായകൻ യേശുദാസ്.

0: காஷ்மீரம் உதிரும் நின் சொடிகள் என்னில் பூக்கும்போ.
1: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ഇന്നലെയും ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയലേസ് സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല. തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി. 6:15 രാമായണ പാരായണം, 6:25 ട്രെയിൻ സമയം, തുടർന്ന് ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാനായ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് കേൾക്കാം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ.

വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തലകറക്കം എന്ത്, എന്തുകൊണ്ട്? മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി. നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. കേൾക്കാം ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 AMES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ആയുരാരോഗ്യം. കർക്കിടക മാസത്തിലെ ഭക്ഷണക്രമവും ദിനചര്യയും. കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പളും ദ്രവ്യഗുണവിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആനച്ചാവക്കാട്. കാവ്യധാര വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം CV ജിഷ മേരി. 7:50 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ സമകാലികം. 7:55 കൊറമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യമുത്തരം.

8:25 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി, സ്പോൺസേഡ് പരിപാടി. 8:40 മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഇസൈ മഴി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്തം. പതിനൊന്ന് മണിക്ക് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഷെൽ. 12:25 ചാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. 3:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ഇമ്മീഡിയറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.

0: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ഡിയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപുരൽ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസെൽ.

0: FM പ്രധാന വാർത്തകൾ.
1: നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ബഹിരാകാശ സാങ്കേതികവിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ. ജർമ്മനിയിൽ ഷെഫ് തസ്തികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് .kerala.gov.in വഴി ഓഗസ്റ്റ് 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരമംഗലം ചീയപ്പാറ ഭാഗത്ത് മണ്ണിടിച്ചിൽ, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്ന ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം തങ്കശ്ശേരിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കാനാണ് ശ്രമം. അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ ടീമുകൾക്കായി 3 ദിവസത്തെ വൈറ്റ് വാട്ടർ ലൈഫ് സേവിംഗ് പരിശീലനം സംഘടിപ്പിച്ചു.
0: FM പ്രധാന വാർത്തകൾ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
5: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്ത്.

0: ദി ആയുർവേദ ഹോസ്പിറ്റൽ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992999.
6: ട്രെയിൻ സമയം.
7: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 2269 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി 2059. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-2, 5669 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
6: ട്രെയിൻ സമയം.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
12: ശനിയും ഞായറും രാവിലെ 7:50.
11: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
13: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
14: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
15: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 3 മണി കഴിഞ്ഞ 1:14 ഇപ്പോൾ ഡയലേ സോങ്ങിന്റെ ടൈമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ മുതൽ 3:57 വരെ കേൾക്കാം ഡയലേ സോങ്. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. മലയാളം മാത്രമല്ല, തമിഴ് ഹിന്ദി ഗാനങ്ങളും ഉൾപ്പെടെ. വിളിക്കേണ്ട നമ്പർ പറയാം, 04832953000. മറ്റൊരു നമ്പർ 04832950800. ഇന്ന് ഡയലി സോങ്ങിലുള്ളത് ഞാൻ പ്രവിതയാണ്. കൂടെ സ്റ്റുഡിയോ സഹായവുമായി അഞ്ജു ജെയിംസ് ഉണ്ട്. സാങ്കേതിക സഹായവുമായി കൂടെയുണ്ട് ഇ എം ഷജീർ ഷംസീർ.

0: പ്രിയപ്പെട്ടവരെ വേഗം തന്നെ വിളിക്കുക. നമ്പർ പറയാം, 0483-295-0000, മറ്റൊരു നമ്പർ 0483-295-0000. നമുക്കൊരു കോളറുണ്ട്. ഹലോ,
1: ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് ബാബു.
2: ഇതിപ്പോ വിളിച്ചല്ലേ സരോജിനി ഓറമ്പറത്തുനിന്ന്?
0: ബാബു, ഇതാരാണ് വിളിക്കുന്നത്? ഒന്നുകൂടി പറയൂ.
1: എന്റെ പേര് ബാബു,
2: സരോജിനി ഓറമ്പറത്തുനിന്നാണ് വിളിക്കുന്നത്.
0: സരോജിനി ഓറമ്പുറം. ബാബു എന്നാണല്ലോ പേര് പറഞ്ഞത്. അപ്പോ
1: ഹലോ, എന്റെ പേര് ബാബു, കൊളത്തൂരാണ്. രണ്ട് കോൾ ഒരുമിച്ച് എടുത്തോണ്ടാണ്.
2: ഹലോ,
0: ഹലോ,
1: ഹലോ,
0: ഹലോ, പാട്ട് പറയൂ ബാബു.
1: ബാബു പ്രൊഫസർ.
0: ഓക്കെ, നമുക്ക് രണ്ട് കോൾ ഒന്നിച്ചു വന്നതായിരുന്നു കേട്ടോ. ഓക്കെ, സോറി, പറയൂ, പേര് പറഞ്ഞോളൂ.
2: സരോജിനി ഓറവമ്പുറം.
0: ഓക്കെ, സരോജിനി ഓറവമ്പുറം. ഏത് പാട്ടാ വേണ്ടേ?
2: എംഎൽഎമണി 10 ക്ലാസ്
0: ആദ്യമായിട്ട് വിളിക്കാണോ ചേച്ചി? ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ്? ചിത്രമഞ്ജരിക്കൊക്കെ വിളിക്കാറുണ്ട്. അടുത്തെങ്ങാനും വിളിച്ചിട്ടുണ്ടായിരുന്നോ?
2: ഹലോ,
0: ഹലോ, അടുത്തെങ്ങാനും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഹലോ. ഓക്കെ ചേച്ചി, പാട്ട് കേൾക്കാട്ടോ.
2: ആ ആ, ഓക്കെ.
0: അപ്പൊ വിളിച്ചാൽ സന്തോഷം.
2: ആ ആയിക്കോട്ടെ,
0: ശരി.

0: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലൈസ് സോങ് ആണ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാം, നമ്പർ പറയാം 0483 2953 0000, മറ്റൊരു നമ്പർ 0483 2953 0000.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: സമയം 3 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലേ സോങ് ആണ്. നമുക്കൊരു കോളറുണ്ട്, നോക്കാം. ഹലോ, ഹലോ, മുഹമ്മദ് കുട്ടി, എവിടുന്നാ
4: വിളിക്കുന്നത്?
3: കാടാമ്പുഴ പോണ വഴിയാണ്. ഓക്കെ, മുഹമ്മദ് എന്ത് ചെയ്യണു?
4: ഞാന് ആദ്യം മുക്കാൻ കച്ചവടം
3: എവിടെയാ? വെട്ടിച്ചിറ. ഇപ്പൊ ഇല്ലേ കട നിർത്തി?
4: അവിടെ ഹൈവേന്റെ പണി വന്നപ്പോ നിർത്തി.
3: അപ്പൊ ഇപ്പൊ ജോലി ഒന്നും ചെയ്യണില്ല.
4: അപ്പൊ നിർത്തിയപ്പോഴാണ് ഈ മുഴങ്ങാനിക്ക് അവര് ഉള്ളേറിയ റൂം എടുത്ത് സൈക്കിൾ ഷോപ്പ് തുടങ്ങി.
3: എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
4: അങ്ങനെ പോവുകയായിരുന്നു, സുഖമില്ലാതായി.
3: എന്തു പറ്റി?
4: ശ്വാസം മുട്ടിൽ കൂടി. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സൈക്കിളിന്റെ പൊടിയും എടുക്കാതെ പണിയെടുത്തപ്പോ ഇല്ലാതായി ചുരുക്കി പറഞ്ഞാല്.
3: അപ്പൊ ചെറിയൊരു റെസ്റ്റിലാണ്
4: ഇപ്പൊ. ആ കിടപ്പിലൊന്നുമില്ല ഇപ്പൊ. ആ കുറച്ച് കിടന്ന ആശുപത്രിയില് അത് കഴിഞ്ഞ് ഇപ്പൊ അവിടെ പഴയ പരിപാടി തന്നെ മുറുക്കാനും രാവിലെ ബീഡിങ് സിഗരറ്റും ഈ പണിക്കാർ ഇന്ത്യക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്.
3: പണിക്കാരല്ലാണ്ട് അപ്പം അവർക്കുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ.
4: അങ്ങനെ പോണ്.
3: ഓ, കുഴപ്പമില്ല, നന്നായിട്ട് പോട്ടെ അല്ലേ.
4: ഓക്കെ ഓക്കെ
3: ഓക്കെ. അപ്പൊ പൊടിയൊന്നും ഏൽക്കാതെ നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കോ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
4: ചെമ്മീനിലെ പാട്ട്.
3: ചെമ്മീനിലെ ഏത് പാട്ട്?
4: കടപ്പുറത്ത് ചാകര.
3: കടലിനക്കരെ പോണോരേ ആ പാട്ടാണോ?
4: ഓക്കെ,
3: അപ്പൊ പാട്ട് കേൾക്കാല്ലേ. ആദ്യമായിട്ട് വിളിക്കുകയാണോ ഈ പരിപാടിക്ക്?
4: ഈ പരിപാടിക്ക് ഈ പരിപാടി തുടങ്ങിയ ശേഷം അടിക്കും.

0: കിട്ടാറില്ല. ഓ സന്തോഷായല്ലോ, അപ്പൊ ചാകരയാണോ? ശരി, പാട്ടേ കേട്ടോ.
1: ഓക്കേ.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ടൈലേ സോങ് ആണ്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. വിളിക്കേണ്ട നമ്പർ പറയാം, 0483-29-50-300. മറ്റൊരു നമ്പർ 0483-29-50-800. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, സ്വാഗതം.
2: മുഹമ്മദ് വടക്കേ വാഗണൂർ.
1: ഓ, പരിചയപ്പെടുത്താനില്ലല്ലോ, നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരാളല്ലേ.
2: അതെ, അവിടെ മഞ്ചേരിക്കാർക്കും എല്ലാവർക്കും അറിയാം, പരിചയത്തുള്ളവർക്കൊക്കെ അറിയാം.
1: അതെ അല്ലേ, അത്രയും ഫേമസ് ആണ് അർത്ഥം. കൊറേ ആയോ വിളിച്ചിട്ട്? ആണല്ലേ, കത്തുകളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉൾപ്പെടുത്തിയിട്ട് കൊറേ ആയി എന്നാണോ
2: പറയണേ?
1: നമുക്ക് സമയത്തിന്റെ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. മാത്രല്ല, നിങ്ങളൊക്കെ എപ്പോഴും പാട്ട് ചോദിക്കുന്ന ആളുകളല്ലേ, അപ്പൊ നമുക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. അതെ, അത് ഓക്കെയാണ്. ഓക്കെ, നമുക്ക് പരിഗണിക്കാം അല്ലേ. ഇന്നൊക്കെ ഒരു പാട്ട് പോയിണ്ടായിരുന്നല്ലോ. പാലക്കാട് ജില്ലയാണോ?
2: ആ, പാലക്കാട് ജില്ല. നമ്മുടെ മലപ്പുറത്തിന്റെ തൃശ്ശൂരിന്റെ അതിർത്തിയായി വരും. കൂടുതൽ ബന്ധം
1: തൃശ്ശൂർക്കാണ്. അപ്പൊ എന്നാ പാട്ട് കേൾക്കാം.
2: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ വിളിച്ചതിൽ സന്തോഷം.
2: ഓക്കെ,
1: ശരി.

0: സമയം 3 മണി കഴിഞ്ഞ് 32 മിനിറ്റും 5 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലിസ് സോങ്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: എന്റെ പേര് ബാബു.
0: ബാബു, ഓക്കെ, റേഡിയോയുടെ അടുത്താണോ ചേട്ടാ നിൽക്കണേ?
1: അല്ല, ഞാൻ റേഡിയോ
0: വിട്ടു വന്നോളൂ. നല്ല ആയിക്കോണ്ട്. എവിടെയാ?
1: കൊളത്തൂര്. അപ്പൊ ഞാൻ ആദ്യം പടത്തിന്റെ പേര് പറയാം, പാട്ടും പറയാല്ലേ. കട്ടായി പോയിട്ട് ഭയങ്കര കട്ടാകുന്നുണ്ട്.
0: ശരി.
1: പ്രൊഫസർ എന്ന ചിത്രത്തിലെ ആരാധന വിഗ്രഹം എന്ന ഗാനാണ്.
0: ആ പാട്ടാണോ ഇപ്പൊ കേക്കണ്ടേ?
1: ആ പാട്ടാണ്.
0: ശരി, പാട്ട് കേക്കാം. പറഞ്ഞോളൂ, വേറെന്തൊക്കെയാ? സ്ഥലം പറഞ്ഞില്ലല്ലോ.
1: സ്ഥലം കൊളത്തൂര്.
0: ആ കൊളത്തൂര്. അറിയാം അറിയാം, നമുക്ക് സ്ഥിരമായിട്ട് കത്തുകളൊക്കെ അയക്കുന്ന ആൾ തന്നെയാണ് അല്ലേ?
1: ആദ്യം കത്ത് അയക്കും, ഇപ്പൊ കത്ത് എഴുതാറില്ല.
0: ആ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്.

0: ആ മെസ്സേജ് എഴുതാനൊരു മടി വന്നു.
1: ആണോ? തയ്യൽക്കട സ്വന്തല്ലേ?
0: ആ സ്വന്തം കട.
1: വേറെ സ്റ്റാഫുകളൊക്കെ വെച്ചിട്ടാണോ?
0: സ്റ്റാഫ് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ പണി കുറവായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി.
1: ആണല്ലേ?
0: ആദ്യം നാലഞ്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ ആളുകളും തുണി എടുത്ത് അളവെടുത്ത് അടുപ്പിച്ചിരുന്നു. കാലം മാറി, കടകളിൽ പോയി റെഡിമെയ്ഡ്.
1: ഇനിയിപ്പോ ഓണക്കാവുമ്പോ സീസൺ ആവില്ലേ?
0: നല്ല സീസൺ, ഇതുവരെ നല്ല സീസൺ ആയിരുന്നു. യൂണിഫോമിന്റെ
1: അത് കഴിഞ്ഞു, ഇനി ഓണത്തിന്റെ വരാനിരിക്കുന്നു.
0: കഴിഞ്ഞിട്ടില്ല, കുറച്ച് ഡിഗ്രിയുടെ കുട്ടികൾ വരുന്നുണ്ട്. ഓണത്തിന് ഇവിടെ ഞങ്ങൾ കുറച്ച് സമയത്ര വർക്ക് ഉണ്ടാവുന്നു, ഇവിടെ പെരുന്നാൾക്കാണ് കൂടുതൽ വർക്ക് ഉണ്ടാവും. അപ്പോ അന്ന് നല്ല വർക്കാവും, ഓണത്തിന് കുറച്ചാവും.
1: വീട്ടിലാരൊക്കെയുള്ള?
0: വീട്ടിൽ ഭാര്യ, മൂന്ന് കുട്ടികള്.
1: കുട്ടികളൊക്കെ പഠിക്കണോ?
0: കുട്ടികള് പഠിക്കാൻ കഴിഞ്ഞു, അപ്പൊ വലിയ കുട്ടികളായി. ഭാര്യക്കോട് ഒരു ക്ലിനിക്കില് ജോലി ഉണ്ട്. ഞങ്ങളെപ്പോഴും ബന്ധപ്പെടാറുണ്ട്, ചോദിക്കലുണ്ടെങ്കിൽ വിളിക്കാതുകൊണ്ട് ഒരുപാട് സ്വാദാക്കണ്ടൊന്നും പറയുന്നില്ല.
1: ഓ, കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൂടിയായിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓക്കെ
1: അല്ലേ? ശരി, പാട്ട് കേൾക്കാം അല്ലേ?

വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

0: ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: ഞാൻ ജിജിയാണ്. തൃപ്പനച്ചിന്ന്.
0: ജിജി തൃപ്പനച്ചി റേഡിയോയുടെ അടുത്താണോ?
1: അല്ല,
0: വീട്ടിൽ നിന്നോ?
1: ഹലോ,
0: പുറത്തേക്ക് നിന്നോ?
1: ആ,
0: ഇനി സംസാരിക്കൂ.
1: ആ,
0: എന്താ ചെയ്യണേ?
1: ഞാൻ ടൈലറാണ്.
0: ആഹാ, നേരത്തെ ഒരു
1: ചേട്ടാ
0: പൂച്ചേങ്ങൽ എന്ന് പറയുന്നത് തൃപ്പനച്ചി തന്നെയാണോ?
1: തൃപ്പനച്ചിന്റെ അടുത്താണ്.
0: അടുത്താണ് അല്ലേ? അപ്പൊ ഷോപ്പിൽ നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. കൊറേ പേരുണ്ടോ റേഡിയോ കേട്ടോണ്ട്?
1: ഞങ്ങൾ മൂന്നാല് ആൾക്കാരുണ്ട്.
0: എല്ലാവരും ഈ പൂച്ചേങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണോ?
1: ആ, ഞങ്ങൾ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ്.
0: കുറച്ചുകൂടി വിട്ടു നിന്നോളൂ കേട്ടോ, നല്ല എക്കൗണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലിയൊക്കെ ഉഷാറായി പോകുന്നു.
0: ഇപ്പൊ തിരക്കൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് തോന്നുന്നു.
1: അല്ലല്ല, ഞങ്ങക്ക്
0: തിരക്കെന്നെയാണ്. എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? ഇന്നിപ്പ ഏത് പാട്ടാണാവോ?
1: ഇന്ന് ഏഴാമത്തെ മിന്നൽവള എന്നുള്ള പാട്ട്.
0: അല്ലല്ലോ, അത് മിന്നൽവള നരിവേട്ട സിനിമയില്ലേ? ഓക്കെ, സിദ്ധ ശ്രീരാമും സിതാരയും പാടിയത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഡെഡിക്കേഷൻ
0: ആണോ? പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ.
1: സംഗീത ബിജു, റൂബി, ശിവൻ, നളിനി, ഉണ്ണി, ഇഷപ്രിയ, രമ്യ, പ്രദീപ്.
0: പൂച്ചേങ്ങൽ പഞ്ചായത്ത് മൊത്തം ഉണ്ടോ?
1: ഞങ്ങള് കടയില് വർക്ക് ചെയ്യുന്നവരാ.
0: ആണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടി പാട്ടും കേൾക്കാം.
1: ഓക്കെ, താങ്ക്
0: യു. വിളിച്ചതിൽ സന്തോഷം. എല്ലാരോടും നിങ്ങളുടെ അന്വേഷണം പറയൂ.
1: ആ, പറയാം. ഞങ്ങൾ എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്.
0: ശരി ശരി, ഇടയ്ക്കൊക്കെ വിളിക്കൂ, നല്ലൊരു ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ബൈ.
1: താങ്ക് യു.

0: Hello? Hello? Hello?
1: കുറേ സമയമുണ്ട് മാഡം വിളിക്കുന്നത്. എപ്പോഴാണ് കിട്ടിയത്?
0: അതുകൊണ്ടാണ് ഇപ്പം മിണ്ടാതിരിക്കുന്നത്. ഞാനിവിടെ ഹലോ പറയണ്ടല്ലോ,
1: ഏ
0: അതുകൊണ്ടാണ്
1: നാട്ടിൽ
0: മിണ്ടാതിരിക്കുന്നത്.
1: വിളിച്ചിട്ട് നല്ല മഴ പെയ്തു, അപ്പൊ കട്ടായി പോയി.
0: എല്ലായിടത്തും മഴ തന്നെയാണ്. മഴ പെയ്യട്ടെ അല്ലേ?
1: മഴ പെയ്യട്ടെ, നല്ല
0: ആ
1: നമുക്ക് വെള്ളം ഉണ്ടാവുള്ളൂ.
0: അതെ, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ മഴ പെയ്യണമെങ്കിൽ നല്ലതല്ലേ.
1: അതെ അതെ, ദുഃഖങ്ങളും തരാതെ സന്തോഷം തന്നെ ആവട്ടെ.
0: അതന്നെ അതന്നെ. ഇത് ആരാണ്, പേര് പറഞ്ഞില്ല.
1: ഞാൻ ധന്യ,
0: ധന്യ എവിടുന്നാ?
1: കോട്ടയ്ക്കൽ.
0: കോട്ടയ്ക്കൽ എന്ത് ചെയ്യണു?
1: റേഡിയോത്തിന് സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടികളും കേൾക്കലുണ്ട്. ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ഓ, അപ്പൊ മറ്റ് ലൈവുകളിലൊക്കെ വിളിച്ചിട്ടുണ്ട്.
1: ഇല്ല, സ്ഥിരം വിളിക്കലൊന്നുമില്ല. എന്നപ്പോ ചിത്രമഞ്ജരിക്ക് പെരുന്നാളിന്റെ അന്ന് വിളിച്ചിരുന്നു. വലിയ
0: കുഴപ്പമില്ല,
1: പെരുന്നാളിന്റെ
0: വിളിക്കാറുണ്ട് എന്ന് ചോദിച്ചേ ഉള്ളൂ, വിളിക്കാറുണ്ടോ എന്ന്.
1: വിളിക്കാം, അങ്ങനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ടാണ്.
0: ഓക്കെ, അപ്പൊ ഡയലോഗ് സോങ്ങിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ വേഗം.
1: ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ട് സർഗം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട്.
0: സർഗത്തിലെ എന്നാ നമുക്ക് പ്രവാഹമേ എന്നുള്ള പാട്ട് കേട്ടല്ലോ.
1: അതെ,
0: ഓക്കെ. ഇപ്പൊ ആരൊക്കെയാ കൂടെ ഉള്ള?
1: സുഖം.
0: ഓ, സുഖമായിട്ട് പോണു.
1: ഞാനും ഹസ്ബൻഡും തന്നെ ഉള്ളു, മക്കളൊന്നുമില്ല.
0: അപ്പം എന്താ ചെയ്യണ ചേച്ചി? എന്തെങ്കിലും ജോലി ചെയ്യണ്ടോ?
1: ഇല്ലില്ല, ഒന്നും ചെയ്യുന്നില്ല.
0: വീട്ടിലെ ജോലി തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ?
1: അതെ,
0: ജോലി ചെയ്യണില്ല എന്ന് പറയരുത് കേട്ടോ, അപ്പം നമ്മള് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം, പാട്ട് കേട്ടോളൂ കേട്ടോ.
1: മാഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് പ്രവിത.
1: പ്രവിത.
0: ശരി.
1: ഓക്കെ.

0: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലൈസ് സോങ് ആണ്. സമയം ഏറെക്കുറെ തീരാറായിരിക്കുന്നു. നോക്കാം, ഒരു കോളറുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ആ നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാന് ഒറ്റപ്പാലത്തു നിന്നാണ്.
0: പേര് പറഞ്ഞോളൂ.
1: പേര് നിഷാദ് എന്നാണ് പേര്.
0: നിഷാദ് ആണ് പേര്.
1: ഒറ്റപ്പാലം.
0: റേഡിയോയുടെ സൗണ്ട് കേൾക്കണുണ്ടല്ലോ.
1: റേഡിയോ ഇല്ല ഇവിടെ, ഞാന്
0: മൊബൈലില് കേൾക്കാണ്. ഓക്കെ.
1: അപ്പൊ ഞാനിപ്പോ വേറൊരു സംഭവം ഷെയർ ചെയ്യാണ്. അപ്പൊ അത് കാണാനില്ല. എന്താച്ചാല്
0: സ്ഥലം പറഞ്ഞോ? ഒറ്റപ്പാലം.
1: സ്ഥലം ഒറ്റപ്പാലം. ആ ഒറ്റപ്പാലത്തെ ഒരു ഷോപ്പ് നടത്തുകയാണ്. ബെഡിന്റെ
0: ഷോപ്പാണ്. അവിടെ റേഡിയോ ഒക്കെ വെച്ച്? റേഡിയോ അല്ല, മൊബൈലിൽ കേൾക്കാണ് അല്ലേ?
1: മൊബൈലില് റേഡിയോ. അപ്പൊ ഞാന് പരിപാടികൾക്ക് അവതരിപ്പിച്ചാലോ എന്ന് വിചാരിക്കാണ്.
0: എന്ത് പരിപാടിയാ?
1: അപ്പൊ അതില് കേൾക്കോ? അതായത് എന്റെ അടുത്ത് കാരോക്കെ ഉണ്ട്, അതൊന്ന് ഓണാക്കിയാൽ കേൾക്കോ നോക്കണ്ടേ? കേൾക്കുന്നുണ്ടോ?

0: ഹലോ,
1: ഞാനേ ഞാന് കൊച്ചി എഫ് എമ്മിൽ അത് ചെയ്തിരുന്നു. ഇവിടെ പറ്റില്ല അല്ലേ? അതായത് കരോക്കെ വെച്ചിട്ട് ഞാൻ പാട്ട്
0: പറയാം. അതായത് പാട്ടങ്ങ് പാടിക്കോളൂ, കുഴപ്പമില്ല, നമുക്ക് സമയമില്ല കേട്ടോ.
1: അങ്ങനെ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ മതി, പിന്നെ ഒരു ദിവസം പാടാം. ഓക്കെ,
0: ശരി കേട്ടോ. നമുക്ക് ഇത് ലാസ്റ്റ് കോൾ ആയതുകൊണ്ടാണ്
1: ആദ്യമായിട്ട് വിളിച്ചാണ്, ആദ്യമായിട്ട് കിട്ടിയാണ്, വളരെ സന്തോഷം.
0: ഓക്കെ,
1: ശരി,
0: പാട്ട് കേൾക്കാട്ടോ.
1: ശരി എന്നാ, ഓക്കെ, താങ്ക് യു.

പ്രിയപ്പെട്ടവരെ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഡാലി സോങ് ആണ്. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സി പ്രവിതയാണ്. സ്റ്റുഡിയോ സഹായവുമായി കൂടെ ഉണ്ടായിരുന്നു അഞ്ജു ജെയിംസ്. സാങ്കേതിക സഹായം ഒരുക്കിയത് ഇ എം ഷജീറും ഷംസീറുമായിരുന്നു. ഇന്ന് വിളിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.

0: FM പ്രധാന വാർത്തകൾ.
1: നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പൊതുപരീക്ഷ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ സാങ്കേതികവിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് IISD ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സെമിനാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് പൂർത്തിയാവും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ നടന്ന പരിശോധനയിൽ കൊച്ചി കളമശ്ശേരിയിലും ഇടപ്പള്ളിയിലുമായി MDMA യും 20 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. രണ്ടുപേർ അറസ്റ്റിലായി. കൊല്ലം തങ്കശ്ശേരിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കാനാണ് ശ്രമം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം ചീയപ്പാറ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. ഭാരോദ്വഹനത്തിലും സൈക്ലിംഗിലും ഉൾപ്പെടെ മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-4-6 തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 4-18 1-6-6-1-1 പാലക്കാട് കണ്ണൂർ 4-20 1-6-3-1 ശ്രീഗംഗാനഗർ 4-34 1-6-3-0-6 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4-50 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 5-6-6-1-1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 7 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ 4 മണിപ്പൂക്കൾ. എല്ലാ അപകടങ്ങളും ആകസ്മികമല്ല. ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന അത്യാഹിതത്തേക്കാൾ ദാരുണമാണ് മാസങ്ങളും വർഷങ്ങളുമെടുത്ത് സാവധാനം കടന്നുവരുന്ന ദുരിതങ്ങൾ. പൊടുന്നനെ സംഭവിക്കുന്നിടത്ത് പ്രതിരോധം ഫലപ്രദമാകില്ല, ഒരുക്കങ്ങൾ സാധ്യമാകില്ല. എന്നാൽ മുന്നറിയിപ്പോടെ വരുന്ന അത്യാഹിതങ്ങൾക്ക് അത് അനുഭവിക്കുന്നവരാണ് ഉത്തരവാദികൾ. എല്ലാം കണ്ടും അനുഭവിച്ചും അറിയണമെന്നുള്ള വാശി മാറ്റിവെച്ചാൽ തീരാവുന്നതേയുള്ളൂ എല്ലാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കൾ

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
5: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-2664.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
7: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
8: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
9: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
8: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
9: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: സംഭവമൊക്കെ അടിപൊളി തന്നെ, പക്ഷേ 8 പണി കിട്ടും. പിടികിട്ടിയോ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്? മോർഫിങ്ങിനെ കുറിച്ച് തന്നെ. മോർഫിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? പറഞ്ഞു തരുന്നത് മുനീറ മയൂർ.
11: ഒരാളുടെ ചിത്രത്തിലോ വീഡിയോയിലോ കൃത്രിമമായി മാറ്റം വരുത്തുന്നതിനെയാണ് മോർഫിങ് എന്ന് പറയുന്നത്. ഇത് ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഇതുപയോഗിച്ച് ഒരാളുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അവർ സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഇടങ്ങളിൽ എത്തിയതായി ചിത്രീകരിക്കുന്ന തരത്തിൽ ഫോട്ടോകളും വീഡിയോകളും പടച്ചുണ്ടാക്കുവാൻ പറ്റും. ആളുകളെ വ്യക്തിഹത്യ ചെയ്യുവാൻ ഇത് ധാരാളമല്ലേ? നിങ്ങളുടെ തല മാത്രം ഒരു ഫോട്ടോയിൽ നിന്ന് വെട്ടിയെടുത്ത് മറ്റൊരു ഫോട്ടോയിലെ വ്യക്തിയുടെ തലയ്ക്ക് പകരം ഇത് ചേർത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരാളുടെ തല മാറ്റി നിങ്ങളുടെ ഫോട്ടോ വയ്ക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുറ്റവാളികൾക്ക് വ്യക്തികളെ അപഹസിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും പണം തട്ടുവാനും സാധിച്ചേക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, മോർഫിങ് എന്നത് ഒരു സൈബർ കുറ്റകൃത്യമാണ്. തമാശയ്ക്ക് പോലും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മോർഫിങ് ചെയ്യുവാൻ പാടില്ല. ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും സൈബർ കുറ്റവാളികൾ മോർഫിങ് നടത്താറുള്ളത്. ജാഗ്രത അനിവാര്യമാണ്.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
14: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ.

0: തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
9: പോലീസ്?
10: മിസ് സീമ?
9: അതെ.
10: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
9: എന്തിന്? പക്ഷെ ഞാൻ
10: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
9: ഡിജിറ്റൽ അറസ്റ്റ്?
10: 100,000 തന്നാൽ വിട്ടേക്കാം.
9: ഇത്രയും പൈസയോ?
10: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
9: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
10: അയ്യോ,
9: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
11: ഹലോ മമ്മ.
9: ഹായ്.
12: RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
13: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 15:35. പോയ വാരം കായിക മേഖലയിലെ വർത്തമാനങ്ങൾ എന്തൊക്കെയാവും കേട്ടാലോ. തയ്യാറാക്കിയത് ഷഹബാസ്.
14: കായിക ലോകം തയ്യാറാക്കിയത് ഷഹബാസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ശേഷം കോമൺവെൽത്ത് ആവേശത്തിൽ കായിക പ്രേമികൾ. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന ഗെയിംസിൽ മികച്ച മുന്നേറ്റമാണ് ഇന്ത്യൻ സംഘം നടത്തുന്നത്. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടി ഗുൽവീർ സിംഗാണ് ഇന്ത്യയുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വനിതകളുടെ 69 കിലോഗ്രാം വിഭാഗത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഋഷികാന്ത സിംഗും ഇന്ത്യയ്ക്കായി വെള്ളി മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗിൽ പ്രീതി പവാർ, പ്രിയഗംഗാസ്, ലൌലിന ബോർഗോഹെയ്ൻ എന്നിവർ സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ ഇന്ത്യയ്ക്ക് 3 മെഡലുകൾ ഉറപ്പായി. പാരാ അത്ലറ്റിക്സിൽ വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. 2 വയസ്സിൽ പോളിയോ ബാധിച്ച ഷർമിളയ്ക്ക് 26 വയസ്സിൽ ഭർത്താവിന്റെ ക്രൂരപീഡനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങേണ്ടി വന്നിരുന്നു. അരയ്ക്ക് താഴേക്ക് ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ F57 വിഭാഗത്തിൽ ഷർമിള നേടിയ സുവർണ നേട്ടം രാജ്യത്തിന് അഭിമാനമായി. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള 15 അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കുമ്പോൾ KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. സിംബാബ്വെക്കെതിരെയുള്ള 2020 പരമ്പര 3-0 ഇന്ത്യ തൂത്തുവാരി. യുവതാരം വൈഭവ് സൂര്യവംശിയുടെ മികച്ച പ്രകടനത്തിന്റെ കരുത്തിലാണ് ടീം ഇന്ത്യയുടെ ഈ വിജയം. ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകനായിരുന്ന റയാൻ ടെൻ ഡോഷറ്റ് ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. അദ്ദേഹം

0: ഇനി മുതൽ ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്ട്രാറ്റജി ഹെഡായി പ്രവർത്തിക്കും. തുടർച്ചയായ ലോക ഫുട്ബോൾ വേദിയിലേക്ക് അവസരം കിട്ടാതെ നിരാശരായ ഇറ്റലിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ റോബർട്ടോ മാൻസിനി എത്തുന്നു. മുൻപ് ടീമിനെ യൂറോ കപ്പ് വിജയത്തിലേക്ക് നയിച്ച റോബർട്ടോ മാൻസിനി വീണ്ടും ഇറ്റാലിയൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി തിരിച്ചെത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഇറ്റലി ആരാധകർ കാണുന്നത്. അതേസമയം ഈ ലോകകപ്പിൽ സ്പെയിനിനോട് സെമിയിൽ തോറ്റ് പുറത്തായ ഫ്രാൻസിനെ ഫ്രാൻസിന്റെ ഇതിഹാസ താരം സിനദിൻ സിദാൻ പരിശീലിപ്പിക്കും. 2030 വരെയാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനുമായി സിദാന് കരാറുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ക്ലബ്ബ് വിൽക്കാനുള്ള ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു.
1: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: ഒരിക്കലെങ്കിലും ബി പി കൂടാത്തവരോ കുറയാത്തവരോ ആയി നമ്മളിൽ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അമിത രക്തസമ്മർദ്ദത്തിന്റെ ഗുരുതരാവസ്ഥ എന്തെല്ലാം കേൾക്കാം. സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
1: കോംപ്ലിക്കേഷൻസിന്റെ വ്യാപ്തി പലപ്പോഴും രക്തസമ്മർദ്ദത്തിന്റെ തോതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇത് എപ്പോഴും അങ്ങനെ തന്നെ ആകണം എന്നില്ല. ചില പ്രത്യേക അവസരങ്ങൾ, ഉദാഹരണം പ്രായമായവരിലെ ഹൈപ്പർ ടെൻഷൻ. പ്രായമായവരിൽ ഹൈപ്പർ ടെൻഷന്റെ സങ്കീർണതകൾ കൂടുതൽ ഗുരുതരമാണ്. ശരീരഭാരം കുറയ്ക്കുകയും ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നത് പ്രായമായവരിൽ ബി പി കുറയ്ക്കുന്നതിനും മരുന്നുകളുടെ ആവശ്യകത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. പ്രമേഹം അതുപോലെ മറ്റ് പ്രായം ചെല്ലുന്തോറും ഉണ്ടാകുന്ന അസുഖങ്ങളും ഹൈപ്പർ ടെൻഷന്റെ കോംപ്ലിക്കേഷൻസ് ഈ പ്രായത്തിൽ കൂട്ടുന്നു. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, പെട്ടെന്ന് നിൽക്കുമ്പോൾ ബി പിയിൽ ഉണ്ടാകുന്ന സാരമായ കുറവിനെയാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. ഇത് തലകറക്കം, കാഴ്ച മങ്ങൽ എന്നീ ലക്ഷണങ്ങളിൽ കലാശിക്കുന്നു. ഇത് ചിലപ്പോൾ മരുന്നുകളുടെ പാർശ്വഫലമായി വരാം. റെസിസ്റ്റന്റ് ഹൈപ്പർടെൻഷൻ, ശരിയായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ബി പി നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റെസിസ്റ്റന്റ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിലും പുകവലിക്കുന്നവരിലും സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ഉള്ളവരിലും കാണപ്പെടുന്നു. ഇങ്ങനെ ഉള്ളപ്പോൾ ജീവിതശൈലിയിൽ കൃത്യമായി മാറ്റം വരുത്തുകയും ബി പി കൂട്ടാൻ കാരണമായേക്കാവുന്ന മറ്റു മരുന്നുകൾ കഴിക്കുന്നില്ല എന്നുറപ്പുവരുത്തുകയും വേണം. മറ്റുള്ള അവയവങ്ങളുടെ പ്രവർത്തനക്കേട് കൊണ്ടാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എങ്കിൽ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗർഭാവസ്ഥയിലെ ഉയർന്ന ബി പി,

0: ഗർഭിണികളിൽ കാണപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകാരിയാണ്. ഇത് കുഞ്ഞിന്റെ വളർച്ചക്കുറവ്, ഗർഭപാത്രത്തിൽ തന്നെയുള്ള മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം ഗർഭിണികളിൽ പ്രീ എക്ലാംസിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. ഇത് സാധാരണയായി തലവേദന, കാഴ്ചവൈകല്യങ്ങൾ, വയറുവേദന, കുറഞ്ഞ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, മോശമായ കരൾ പ്രവർത്തനം എന്നിവയ്ക്കൊപ്പമാണ് ഉണ്ടാവുക. ഇത്തരം രോഗികളിൽ മറ്റ് കാരണങ്ങൾ കൂടാതെ അപസ്മാരവും കണ്ടുവരുന്നു. അതുകൊണ്ട് ഗർഭകാലത്ത് ഹൈപ്പർ ടെൻഷന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായിരിക്കണം. ഗർഭിണികളിൽ ഉപയോഗിക്കുന്ന ഹൈപ്പർ ടെൻഷന്റെ മരുന്നുകൾ സാധാരണ ആളുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണ്. അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7:00.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റും 8 സെക്കൻഡും. 4 മണിപ്പൂക്കൾ തുടരുന്നു. ഇനി ചില കാർഷിക അനുബന്ധ അറിയിപ്പുകൾ കേൾക്കാം.
8: വെള്ളായണി കാർഷിക കോളേജിലെ വിജ്ഞാന വ്യാപന വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി KAGTECH ലോഞ്ച് പാഡിന്റെ സഹകരണത്തോടെ സൃഷ്ടി 2026, അതായത് ഷീ ലീഡ്സ് സ്റ്റാർട്ടപ്പ് സമ്മിറ്റ് 2026 അടുത്ത മാസം 6 സംഘടിപ്പിക്കുന്നു. കൃഷി, അനുബന്ധ കാർഷിക മേഖലകൾ, അഗ്രിടെക്, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ നവീന ആശയങ്ങളുള്ള വനിതാ സംരംഭകർക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനും വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും ലഭിക്കാനും ഇൻക്യുബേഷൻ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ പര്യവേഷണം ചെയ്യാനും ഈ ആശയ അവതരണ അവസരം സഹായിക്കും. അതോടൊപ്പം കുടുംബശ്രീ വനിതാ സംരംഭകർക്കായി ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പന മേളയും സംഘടിപ്പിക്കുന്നുണ്ട്. കൃഷി, അനുബന്ധ കാർഷിക മേഖലകൾ, അഗ്രിടെക്, ഗ്രാമീണ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളോ പ്രാരംഭഘട്ട സംരംഭങ്ങളോ ഉള്ള വനിതാ സംരംഭകർ, വിദ്യാർത്ഥിനികൾ, ഗവേഷക വിദ്യാർത്ഥിനികൾ, നവോത്ഥാന പ്രവർത്തകർ, സ്റ്റാർട്ടപ്പ് സ്ഥാപകർ, പ്രൊഫഷണലുകൾ എന്നിവർക്ക് ആശയ അവതരണത്തിന് അപേക്ഷിക്കാം. പങ്കെടുക്കുന്നവർ ഈ മാസം 31 രജിസ്റ്റർ ചെയ്യണം, അതായത് നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ആവർത്തിക്കാം, 9995624888. ഓർക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് അടുത്ത മാസം 5 രാവിലെ 10 വൈകിട്ട് 4 വരെ നെൽകൃഷിയിൽ ഡ്രം സീഡർ സാങ്കേതിക വിദ്യ, വിശകലനം, നവീകരണം, വ്യാപനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 8281200673 എന്ന ഓഫീസ് മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് വഴി പേരും മൊബൈൽ നമ്പറും അയച്ച് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ആവർത്തിക്കാം, 8281200673. കോഴിക്കോട് ജില്ലയിലെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയും മുക്കം നഗരസഭ കൃഷിഭവനും ചേർന്ന് അടുത്ത മാസം ആദ്യം നടത്തുന്ന 2 നാളികേരാധിഷ്ഠിത കാർഷിക മുറകൾ, ആഗസ്റ്റ് 2 നടക്കുന്ന കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നീ പരിശീലന പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കൃഷിഭവനിലോ 8606208008 എന്ന വാട്സപ്പ് നമ്പറിലോ പേരും വിലാസവും ഈ മാസം 31 രജിസ്റ്റർ ചെയ്യണമെന്ന് മുക്കം നഗരസഭാ കൃഷി ഓഫീസർ അറിയിച്ചു. 8606208008 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നാളെ കൂടി രജിസ്റ്റർ ചെയ്യാം.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ 8:30 കേൾക്കാം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി, സ്പോൺസേഡ് പരിപാടി, നാളെ രാവിലെ 8:30.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
9: നേടാം.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിചരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിഷാംശം പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു. ഇതിനായി പ്രധാനമായും ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെല്ലാം? പറഞ്ഞു തരുന്നത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പളും ദ്രവ്യ ഗുണവിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ N. മനോജ് കുമാർ.
12: കർക്കിടക മാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ആരോഗ്യത്തെപ്പറ്റി ആലോചിക്കുന്നതും സംസാരിക്കുന്നതും. നമ്മുടെ ഏവരുടെയും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും ആനന്ദകരമാക്കുന്നതും ആരോഗ്യം തന്നെ. ആരോഗ്യമില്ലാതെയുള്ള ആയുസ്സിൽ എന്താണ് കാര്യം? അവനവന് അവനവന് തുണയാകുന്നതും ആരോഗ്യമുള്ളപ്പോൾ മാത്രം. ജീവിതത്തിൽ ഏറ്റവും ശ്രേയസ്കരമായ കാര്യം തന്നെ ആരോഗ്യവാനായി ഇരിക്കുക എന്നതാണ്. ആയുരാരോഗ്യ സൗഖ്യം എന്ന പദത്തിൻ്റെ ആന്തരികാർത്ഥവും ഇതിനെ സാധൂകരിക്കുന്നു. പ്രകൃതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നാം മനുഷ്യർ. അതിൻ്റെ താളങ്ങൾക്ക് സമസ്ത ജീവജാലങ്ങളുടെയും ആരോഗ്യവുമായി വലിയ ബന്ധമുണ്ട്. അതിൻ്റെ ചലനങ്ങൾക്കൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് സഞ്ചരിക്കാനാവശ്യമായ കരുത്ത് നേടുക, ഇതാണ് കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളുടെ അടിസ്ഥാനം. ജീവിതചര്യകളിലൂന്നിയാണ് ഇതിൻ്റെ ക്രമപ്പെടുത്തൽ. പഴയ കാലം മുതൽ തന്നെ കർക്കിടക മാസത്തിലെ ചര്യകൾക്കും ചികിത്സകൾക്കുമൊക്കെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. നാട്ടറിവുകളും ആരോഗ്യരക്ഷാമാർഗങ്ങളും തലമുറകൾ കൈമാറി വന്നിരുന്നു. ചൊല്ലുകൾക്കും നാടൻപാട്ടുകൾക്കും ഇതിൽ വലിയ സ്ഥാനമുണ്ട്. അധ്വാനത്തിൽ അധിഷ്ഠിതമായി കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം കഴിച്ചു വന്നിരുന്ന ഒരു ജനസമൂഹത്തിന് ആരോഗ്യ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. ഉത്തമം കാർഷികം വൃത്തി, അതായത് കൃഷിയാണ് ഏറ്റവും ഉത്തമമായ ജോലി എന്ന പരാമർശത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടു ജീവിച്ചിരുന്ന തലമുറകൾ നമ്മുടെ നാടിനെ പരിപോഷിപ്പിച്ചിരുന്നു. അവിടെ 11 മാസത്തെ അധ്വാനത്തിന് ശേഷം 12-ാം മാസം വിശ്രമത്തോടെയുള്ള ആരോഗ്യരക്ഷാമാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ചിങ്ങത്തിൽ തുടങ്ങുന്ന മലയാള മാസങ്ങളിലെ അവസാന മാസമാണല്ലോ കർക്കിടകം. നമ്മുടെ നാടിൻ്റെ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും ഒക്കെ അംശങ്ങൾ ഇതിൽ കണ്ടെത്താനാവും. കൃഷിക്ക് പ്രാധാന്യം കുറഞ്ഞ അണുകുടുംബങ്ങൾ നിറഞ്ഞ ഇക്കാലത്തും കർക്കിടക മാസ ചികിത്സകൾക്ക് പ്രാധാന്യമുണ്ട്. ഒരു ചെറിയ സമയം ആരോഗ്യത്തിനായി മാറ്റിവെക്കാനുള്ള താല്പര്യം പുതുതലമുറയും കൈവിട്ടിട്ടില്ല. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനവും മറ്റൊന്നല്ല. ആരോഗ്യമുള്ള വ്യക്തികളും സമൂഹവും തന്നെയാണ് നാടിന്റെ സമ്പത്ത്.

0: ഈ രീതിയിൽ ചിന്തിച്ചാലും ഏതൊരു ആരോഗ്യരക്ഷാമാർഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കർക്കടകമാസ ചികിത്സകളെയും ഈ പട്ടികയിൽ പെടുത്താവുന്നതാണ്. ഒരു യന്ത്ര സംവിധാനം പോലെ ചേർന്ന് പ്രവർത്തിക്കുന്ന ശരീര മനസ്സുകൾക്ക് പുതുക്കിപ്പണിയലിൻ്റെയോ സർവീസിംഗിൻ്റെയോ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളായും ഇവയെ കാണാവുന്നതാണ്.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

നാളെ രാവിലെ 8:30 കേൾക്കാം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി, സ്പോൺസേഡ് പരിപാടി.

യോഗപര്യാകുലാത്മനഃ സർവാർത്ഥാഃ വ്യവസീദന്തി വ്യസനം ചാധിഗച്ഛന്തി. ഇന്നത്തെ സുഭാഷിതത്തിലൂടെ പ്രായഭേദമില്ലാതെ എല്ലാവരും ഓർത്തുവെക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. നിരുത്സാഹസ്യ ഉത്സാഹമില്ലാത്തവനും ദീനസ്യ ദയനീയാവസ്ഥയിലായവനും ശോകപര്യാകുലാത്മനഃ ദുഃഖം കൊണ്ട് മനസ്സ് അങ്ങേയറ്റം വ്യാകുലപ്പെടുന്നവനുമായ ഒരാളുടെ സർവാർത്ഥാഹ എല്ലാ അർത്ഥവും വ്യവസീദന്തി നശിച്ചുപോകുന്നു. വ്യസനം ച അധികച്ഛന്തി ദുഃഖത്തിലും കഷ്ടപ്പാടിലും ചെന്നുപെടുന്നു. ശ്ലോകം വിശദീകരിക്കാം. മനുഷ്യന്റെ പ്രവൃത്തികൾ രൂപപ്പെടുന്നത് ചിന്തകളിലൂടെയാണ്. ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്താണ് ചെയ്യുകയെന്നത് അയാൾക്കെന്നല്ല ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ ചിന്തകൾ രൂപപ്പെടുന്നതാകട്ടെ അവന്റെ ജീവിതാവസ്ഥകളുടെ അടിസ്ഥാനത്തിലുമാണ്. നല്ല ചിന്തകളെ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ പ്രാധാന്യവും ഈ ശ്ലോകത്തിൽ വ്യംഗ്യം തരേണ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ താൽപ്പര്യമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു പ്രവൃത്തിയും പ്രതീക്ഷിക്കാൻ വയ്യ. അയാൾ ദുഃഖിതനാണെങ്കിൽ കാര്യം പറയാനുമില്ല. ദുഃഖത്തിന് കാരണമുണ്ട്. അത് പ്രിയപ്പെട്ടവരുടെ വിടയാകാം, പരീക്ഷയിലെ പരാജയമാകാം, വഞ്ചനയിൽപ്പെട്ടതാകാം, അമിത പ്രതീക്ഷയാൽ ചെയ്തു കൂട്ടിയതൊക്കെ അബദ്ധത്തിൽ കലാശിച്ചതാകാം. എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്ന് ഉറപ്പ്. അതാകാം അയാളുടെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തിയുടെ എല്ലാ അർത്ഥങ്ങളും നശിച്ചുപോകുന്നു, എല്ലാ സമ്പത്തും നശിച്ചുപോകുന്നു. പറഞ്ഞല്ലോ, ഇത്തരം ഒരവസ്ഥ ഏതു പ്രായത്തിലും വരാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. പരീക്ഷ നാളെയാണ്. പരീക്ഷയ്ക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വർഷം നഷ്ടം. കൂട്ടുകാർ വലിയ ക്ലാസ്സിലേക്ക് മാറും. മാത്രമല്ല അച്ഛനമ്മമാരുടെ പ്രതീക്ഷ ആകെ തകരും. അവരോടൊക്കെ എന്തു പറയും? കുട്ടി ചിന്തിച്ച് തല പുണ്ണാക്കും. അവൻ്റെ തലയിലൊന്നും കയറുകയില്ല. മനസ്സ് അസ്വസ്ഥമാകും. പുസ്തകം അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നും. അവൻ ഉത്സാഹമില്ലാത്തവനും ദുഃഖിതനുമായിരിക്കും. കരകയറാൻ ഒരു മാർഗവുമില്ലാതെ വിഷമിക്കും. ജോലിയൊന്നുമില്ലാത്ത അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരനെ അലസത പിടികൂടിയാലത്തെ കാര്യവും ഇതുതന്നെ. ജോലിയൊന്നും ഇതുവരെ കിട്ടിയില്ല. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ തനിക്കും ഒന്നും ചെയ്യാനില്ലെന്ന ചിന്തയിൽ ഉത്സാഹം വെടിഞ്ഞാൽ അയാളുടെ വഴിയും നാശത്തിലേക്കു തന്നെ. പ്രായമേറുന്തോറും ചിലയാളുകളുടെ ചിന്തയും ഇതുപോലെ തന്നെ. പ്രായം ഇത്രയൊക്കെയായി, ഇനിയുള്ള കാലം വിശ്രമം. ഇന്നല്ലെങ്കിൽ നാളെ മരണം സുനിശ്ചിതം. ഇനി എന്തിന് പഠിക്കണം? ഇനി എന്തിന് മറ്റു വ്യവഹാരങ്ങളിൽ ഇടപെടണം? കുട്ടികൾക്കിടയിൽ താനൊരു തന്തവേയ്പായല്ലോ എന്നിങ്ങനെ ചിന്തിച്ചാൽ കൂടുതൽ തളരുകയേയുള്ളൂ. ഭയന്നാലും ഇല്ലെങ്കിലും എല്ലാവരും മരിക്കും. അതിനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഓർക്കാതെ നല്ലത് മാത്രം ചിന്തിച്ച് നല്ല കാര്യങ്ങളിൽ മുഴുകി എഴുതിയും വായിച്ചും കഴിയുന്ന ജോലി ചെയ്തും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജം തിരിച്ചു പിടിക്കാം. സ്ഥിരോത്സാഹം മനുഷ്യനെ എപ്പോഴും നവീകരിക്കുന്നു. അത്തരത്തിലുള്ളവർ നാടിനും വീടിനും വഴികാട്ടികളാകും. നിരുത്സാഹസ്യ ദീനസ്യ ശോകപര്യാകുലാത്മന സർവാർത്ഥാ വ്യവസീദന്തി വ്യസനം ച അധികച്ഛന്തി. വ്യസനത്തെ മറികടക്കാനുള്ള വഴികളാണ് നാം തേടേണ്ടത്.

0: ജോലി ചെയ്ത് തേഞ്ഞു പോകുന്നതാവും വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നതിലും നല്ലതെന്ന് പറയാറുണ്ട്. നമ്മുടെ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരിയായ പ്രവൃത്തി. ചിന്ത എങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് കേട്ടുനോക്കിയാലോ. പറഞ്ഞു തരുന്നത് കെ വിഷ്ണുനാരായണൻ.
1: നിരുത്സാഹസ്യ ദീനസ്യ

പുസ്തകങ്ങൾ വായിക്കുക, സ്വയം പഠിക്കുക, മനസ്സ് വിശാലമാക്കുക. നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം. വാറൻ ബഫറ്റ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ദേശീയഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കുടുംബശ്രീ ദൌത്യം. വിവരാവകാശ നിയമത്തിന്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സെമിനാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് പൂർത്തിയാവും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പ്. മുരിങ്ങ, പപ്പായ, മുളക്, കറിവേപ്പ്, കുറ്റിപ്പയർ എന്നിവ ഉൾപ്പെടുത്തി പഞ്ചകം എന്ന അടുക്കളത്തോട്ട ആശയത്തിന് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാല. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യയുടെ നീരജ് ചോപ്ര.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ ജംഗ്ഷൻ കണ്ണൂർ എക്സ്പ്രസ്, 5:19 1607 മംഗളൂരു തിരുനെൽവേലി, 5:19 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ, 6:08 1602 മംഗളൂരു ചെന്നൈ മെയിൽ, 6:28 തിരൂർ സ്റ്റേഷനിലും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ, 5:06 ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: നമസ്കാരം. ദേശീയപാതയിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ദേശീയപാതയിൽ നിന്ന് ആളെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്താൻ പാടില്ല. സർവീസ് റോഡുകളിൽ അനുവദിച്ച സ്റ്റോപ്പുകളിൽ നിന്ന് മാത്രമാവണം ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗായലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ റോഡ് സുരക്ഷാ സമിതിയുടെ

0: യോഗത്തിലാണ് നിർദ്ദേശം. മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന NH 66 ദേശീയപാതയിൽ വിവിധ സ്ഥലങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് സംബന്ധിച്ചും പാർക്കിംഗ് ഏരിയ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത അതോറിറ്റി തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമിതിയെ ചുമതലപ്പെടുത്തി. ദേശീയപാതയിലേക്കുള്ള സർവീസ് റോഡുകൾ നിലവിൽ വൺവേ ആയി നിജപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കാനും തീരുമാനിച്ചു. ദേശീയപാതയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനായി ഇരുവശത്തും ഓരോ ട്രാക്ക് അനുവദിക്കേണ്ടതാണെന്നും യോഗം നിർദ്ദേശിച്ചു.
1: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 മണി കഴിഞ്ഞ് 59:26 ഇനി 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടിയും തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ആകാശവാണി സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് സ്മിത എസ് വി, പഠിക്കുന്നവർ ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ.
1: നമസ്തേ ബിച്ചോ.
2: നമസ്തേ ദേവിക ജീ.
1: പിച്ചലി കക്ഷാ മേ ഹംനെ ക്യാ ക്യാ പഠാ യാദ് ഹേ?
2: ഹാ ജീ യാദ് ഹേ.
1: അർപ്പിത ബതായേ.
2: റെയിൻ ബസേരേ മീം നാമക് അമൃതലാൽ വേങ്കട് ദ്വാര രചിത് ഏക യാത്രാവൃത്ത് ശുരൂ കിയ ഇസ് യാത്രാവൃത്ത് പദയാത്രോ കാ വൃത്താന്ത് ഹേ ധീരെ ധീരെ നർമ്മദ പഹലേ ദോ അനുച്ഛേദ് ഹംനെ പഠാ ഇസ് മീം ഹൗസ് ഓഫ് ലോട്ട് ഓർ ഹൗസ് ഓഫ് കാംനെസ് ആതാ ഹേ.
1: ठीक है, शाबाश अर्पिता. अमृतलाल वेगड़ के बारे में चैतन्य बताइए.
3: हाँ जी, अमृतलाल वेगड़, उनका जन्म 30 अक्टूबर 1928 में है. उनका मृत्यु 6 जुलाई 2018 में है. वो प्रसिद्ध साहित्यकार, चित्रकार और नर्मदा प्रेमी थे. वे नर्मदा नदी समग्र के प्रमुख थे. उन्होंने नर्मदा संरक्षण में उल्लेखनीय भूमिका निभाई थी. अमृतलाल वेगट ने पर्यावरण संरक्षण के लिए उल्लेखनीय काम किया.
1: ठीक है, अब पिछले कक्षा में हमने शुरू किया अमृतलाल वेगट और यात्रा वृत्तांत के बारे में भी हमने बताया. अभी पाड़पा की ओर देख लीजिए. सुबह आगे बढ़े पगडंडी एकाएक खतरनाक हो गया. सरा चुके और सीधे पानी में पतले होते होते वह लुप्त हो गयी. खड़ी चटाई चढ़कर मुश्किल से ऊपर आए, लेकिन ऊपर गड़बड़ थी ना पगडंडी और पादल थे कि हमें लगातार थमका रहे थे. वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. कभी भी बरस सकते थे. कहीं एक आदमी तक नजर नहीं आ रहा था. किसी तरह पथोड़ा पहुँचे. रोज की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा. സുബഹ് ആകെ ബഡെ, രാവിലെ ആയി കഴിഞ്ഞു. പഗഡണ്ടി ഏകാഏക് ഖതർനാക്ക് ഹോഗൈ തി. പഗഡണ്ടി എന്ന് വെച്ചാൽ നാരോ വേ, അത് ഏകാഏക് ഖതർനാക്ക് ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയെ കുറിച്ചാണ് പറയുന്നത്. സരാ ചുക്കിയ ഓർ സീതേ പാനേമേ, കുറച്ചുനേരം നിൽക്കുമ്പോൾ അത് സീതെ അവര് വെള്ളത്തിലേക്കാണ് നേരെ പോകുന്നത്. പത്തലി ഹോത്തേ ഹോത്തേ, വളരെ മെലിഞ്ഞ വഴി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുലുപ്ത് ഹോഗൈ, അത് പിന്നെയും അതിൽ നിന്നും കുറയുകയാണ്. ഖടീ ചടായി ചടുക്കർ മുഷ്കിൽ സേ ഊപ്പറായെ, വല്ല വിധേനെ അവര് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിച്ചേർന്നു ആ ഇടുങ്ങിയ വഴിയിൽ നിന്നും. ലേക്കിൻ എന്നാൽ ഊപ്പർ ന ഗഡ്വാഡ്തി ന പകടണ്ടി, അപ്പൊ അവിടെ ഒന്നും ഒരു കുഴിയോ ഒറ്റയടി പാതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബാദൽ തേ കി ഹമേം ലഗാത്താർ ധമക്കാ രഹേ തേ, ബാദൽ ഉണ്ടായിരുന്നു, അവിടെ കാർമേഘം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ധമക്കാന്ന് വെച്ചാല് ഭീഷണി പോലെ ആ കാർമേഘം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മഴ പെയ്യും എന്നൊരു അവസ്ഥ. വേ സിമട്ടുക്കർ ഖനേ കാലേ മേഘോം സേ, സിമട്ടിനാന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരുക, അതെല്ലാം ഒന്നിച്ചു ചേർന്ന്. ഖനേ കാലേ മേഘോം, കറുത്ത ഇരുണ്ട മേഘമായി കിടക്കുകയാണ്. മെയിം പരിവർത്തിത് ഹോ രഹേത്തെ, അപ്പൊ മഴ പെയ്യുന്നതിന് മുന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് അവർ ആ ചെറിയ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. കഫീഫി ബരസക്തേ, ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥയില്. കഹീം ഏ

0: അത്മീ തക് നസർ നഹീം ആരഹാഥ, അവിടെയെങ്ങും ഒരാളെ പോലും കാണാനില്ലോ. കിസി തരക് പഥോഡ പഹൂഞ്ചെ, അവരെങ്ങനെയെങ്കിലും ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ ആജ് ഹം ആഥാഹി ചൽ പായേധേ, അപ്പൊ എന്നും സഞ്ചരിക്കുന്നതിന്റെ അത്ര സഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ ഇടവഴിയും ഈ കാർമേഘങ്ങളുടെ കൂടിക്കെട്ടിലും കാരണം അവര് അതിന്റെ പകുതിയെ അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. ലേക്കിൻ പാനിക്ക് ഡർസെ ഇസി ഗാവുമേ രുക്നപ്പട, പിന്നെ മഴവെള്ളപ്പാച്ചിൽ എങ്ങനെ വരുമോ എന്ന് പേടിച്ചിട്ട് അവർ ഈ ഗ്രാമത്തിൽ ഇന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ടീക്ക് സംശ്മയാകിയ
1: ഹാജി
0: ജി അർപ്പിത പഠിയെ.
1: സുബ ആകെ ബഡെ പകടണ്ടി ഏകാഏക് ഖതർനാക് ഹോഗേ, ജറാ ചൂക്കെ ഓർ സീത്തെ പാനിമേ, പത്തലി ഹോത്തെ ഹോത്തെ വഹ ലുപ്ത ഹോഗൈ, കടി ചടായി ചട്കർ മുഷ്കിൽ സെ ഊപ്പറായി, ലേക്കിൻ ഊപ്പർ ന ഗഡ്വാട്ട് ദി ന പകഡണ്ടി ഓർ ബാദൽ ദേ കി ഹമേം ലഗാതാർ ധമക്കാ രഹേ ദേ വേ സിമട്കർ ധനേ കാലേ മേത്തോ മേ പരിവർത്തിത് ഹോ രഹേ ദേ കഭി ഭീ ബരസ് സക്തേ ദേ കഹി ഏക ആത്മീ തക് നസർ നഹീം ആ രഹാ ത കിസി തര പഥോഡ പഹുഞ്ചെ, റോസ് കി അപേക്ഷ ആജ് ഹം ആദാ കി ചൽ പായേ ദേ, ലേക്കിൻ പാനി കെ ഠർ സേ ഇസി ഗാവമേ രുക്നാ പട.
0: ടീക്ക് സബാഷ് അർപ്പിത, അവർക്ക് അവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷം മഴവെയും അങ്ങനെ ഒരു അവസരത്തില് അവര് അന്ന് രാത്രി അവിടെ തങ്ങാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ദേഖോ ബച്ച ആകെ ദേഖോ ഉച്ച ലോകോംനി മിൽക്കർ ഗാവമേം ഇക് മന്ദർ ബെൻവായാ ഹെ അഭി മൂർത്തി കി സ്ഥാപന നഹീം ഹുയി ഹെ, മന്ദർ കെ ബരാമതേമേ ലോഹേ ക ജാലി വാല ദർവാസാ ഹെ, മന്ദർ കി ദേഖരേഖ കർണേ വാലെ ഗ്രാമീണനെ ഉസെ ഹമാരേ ലിയെ ഖോൽ ദിയ, ആജ് ഹി ബരാമത ഹമാര റെയിൻ ബസേരേ ഹെ, പാനി ലാനേ കെ ലിയെ ബാൾട്ടി ധി, ഫർഷ് പർ പിജാനേ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ധി, ഔർ സദാവ്രത കെ ലിയെ ഭീ പൂച്ച ലേക്കിൻ ബഹ ഹമാരേ പാസ് പര്യാപ്ത ഥാ. അപ്പൊ അന്ന് അവരവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ കുച്ച് ലോങ്കോംനി മിൽക്കർ ഗാവുമേ ഏക് മന്ദർ ബൻവായ ഥ, ഇപ്പൊ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ ഒരു മന്ദിർ ഒരു അമ്പലം പണി ചെയ്തിരുന്നു. പക്ഷേ അഭിമൂർത്തി കി സ്ഥാപന നെഹീം ഉയർത്തി, അവിടെ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. മന്ദർക്ക് ബരാമതയുമേ ആ അമ്പലത്തിന്റെ വരാന്തയിൽ ബരാമതയ വരാന്തയില് ലോഹേക്ക അതായത് മെറ്റൽ കൊണ്ടുള്ള ഒരു വല ജാലി വല ദർവാസ നെറ്റ് പോലെ അതായത് ലോഹത്തിന്റെ വലയിൽ തീർത്ത ഒരു ദർവാസ ഒരു വാതിൽ അവിടെ ഉണ്ടായിരുന്നു. മന്ദർക്ക് ദേഖരേഖ കർണേവാലെ ഗ്രാമീണനെ ആ മന്ദിരത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തിരുന്ന അവിടത്തെ ഗ്രാമീൺ അവിടത്തെ ആൾക്കാര് ഉസെ ഹമാരെ ലിയെ ഖോൾ ദിയ അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആജ് ഇഹി ബരാമത ഹമാര റെയിൻ ബസേര ഹെ, അപ്പൊ ഇന്ന് അവരുടെ റെയിൻ ബസേര എന്ന് പറയുന്നത് ആ വരാന്തയാണ്, ആ പണി തീരാത്ത അമ്പലത്തിലെ ആ വരാന്തയാണ് അവരുടെ ഇന്നത്തെ റെയിൻ ബസേര. പാനി ലാനേക്കയിലെ ബാൾട്ടി ധി വെള്ളം എടുക്കാനൊക്കെ അവിടെ ബക്കറ്റൊക്കെ ഉണ്ട്. ഫർഷ് പർ ബിഛാനേക്കയിലെ ഇക് ബഹുത് ബഡി ദരി ധി, ഫർഷ് മതലബ് ഫ്ലോർ, തറയിൽ വിരിക്കാനായിട്ട് ഒരു വലിയ കമ്പിളിയൊക്കെ കൊടുത്തു. ദരി എന്ന് വെച്ചാല് പുതപ്പ് അല്ലെങ്കിൽ ഡെറി താഴെ വിരിച്ചു കിടക്കാനുള്ളത് അവർ കൊടുത്തു. അവർ സദാപ്രതിക്കയിലെ ഭി പൂച്ച അവർ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിട്ട് അവർ ചോദിച്ചു. ലേക്കിൻ വഹ ഹമാരെ പാസ് പര്യാപ്തത, അത് അവരിൽ കൊടുക്കാനായിട്ട് അവര് പൈസ അവരിൽ എത്രമാത്രം ഇല്ലായിരുന്നു. അപ്പൊ ഇനി അവർക്കും അമ്പലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കാനുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവര് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചോദിച്ചത്. പക്ഷെ അത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ പര്യാപ്തം ആയിരുന്നില്ല. ടീക്ക് സംശ്മയാക്കിയ സനിച്ചേത് വെച്ചു
1: ഹാജി
0: ചൈതന്യ പടിയെ.
2: ഹാജി കുച്ച് ലോഗോ നീ മിൽക്കർ ഗാവ് മീം ഏക് മന്ദിർ ബൻവായാ ഹെ, അഭി മൂർത്തി കി സ്ഥാപന നഹീം ഹുയി ഹെ, മന്ദിർ കെ ബരാമതേ മീം ലോഹേ ക ജാലി വാല ദർവാസ ഹെ, മന്ദിർ കി ദേഖരേഖ കർണേ വാലെ ഗ്രാമീൺ നേ ഉസെ ഹമാരേ ലിയെ ഖോൽ ദിയ, ആജ് യഹി ബരാമദ ഹമാര റെയിൻ ബസേരേ ഹെ, പാനി ലാനേ കെ ലിയെ ബാൾട്ടി ദി, ഫർഷ് പർ ബിച്ചാനേ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ദി ഓർ സദാവത് കെ ലിയെ ബി പൂച്ച ലേക്കിൻ വ ഹമാരേ പാസ് പര്യാപ്ത ദ.
0: ടീക്ക് സബാഷ് ചൈതന്യ അഭി ആഗെ ദേഖ് ലീജിയെ. ഛോട്ടു ബാഹർ ഖാന ബനാ രഹാ ഥാ, ദാൽ തോ ബൻ ഗയി ഥി, പർ വഹ ഗാഗഡ് ബനാ രഹാ ഥാ കി പാനി ആ ഗയ, പ്രായ സഭി കെ തോ മേം യാ തോ സോയാബിൻ കാട്ട് രഹാ ഥാ, യാ കട്ടേ ഹുയേ സോയാബിൻ കെ ഡേർ ലഗേ ഹൈ, ഇസ് പാനി സെ കിസാനോം കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോ ഛോട്ടു ഒരു സഹായിയും കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹത്തിന് ആഹാരം പാചകം ചെയ്യാനൊക്കെ ഒരു കൂട്ടിനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഛോട്ടു പുറത്ത് ബാഹർ ഖാന ബനാ രഹാ ഥാ, ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തോ ബൻ ഗയി ഥി, ദാല് പാകപ്പെടുത്തി കഴിഞ്ഞു. പർ വഹ് ഗാഗഡ് ബനാ രഹാ ഥാ, ഗാഗഡ് മത്ലബ് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം പലഹാരത്തിനെയാണ് ഗാഗഡ് എന്ന് പറയുന്നത്, റൊട്ടിയാവാം, അത് ഉണ്ടാക്കുകയായിരുന്നു. പ്രായ സഭി ഖേത്തോ മീ യാത്തോ സോയാബീൻ കട്ട് രഹാ ഹെ, സോയാബീൻ അപ്പൊ നമ്മൾ നോർത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്

0: ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് സോയാബീൻ. നമ്മുടെ നാട്ടിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ആ സോയാബീൻ അവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഓർ കട്ടേ ഹുയെ, കട്ടേ എന്ന് വെച്ചാൽ കൂട്ടിയിട്ടിരിക്കുന്ന സോയാബീൻ കെ ഡേർ ലഗേധേ, ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സോയ എല്ലാം കട്ട് ചെയ്യുന്ന സമയമായിരുന്നു പാടങ്ങളിൽ. ഈ സ്പാനീസേ കിസാനോം കോ ഭാരി നുക്സാൻ ഹേ. നമുക്കറിയാം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് എപ്പോഴും പേമാരിയും വെള്ളപ്പൊക്കവുമാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാടുകളിലും നമ്മുടെ കൃഷിക്കാർക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമിതമായിട്ടുള്ള വെയിലും അമിതമായിട്ടുള്ള നമ്മുടെ വെള്ളപ്പൊക്കവും. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അന്ന് ഇവർ ആ മന്ദിരത്തിൽ രാത്രി അവർ അഭയം പ്രാപിച്ചപ്പോൾ മഴ പെയ്യാനും വെള്ളപ്പൊക്കം വരാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ മന്ദിരത്തിൽ ചെന്നത്. അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാർ സോയാബീന്റെ കൃഷി ചെയ്തിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിരിക്കും അല്ലെ. ടീക്കെ അബി സംശയ ആജ്ഞാപിച്ചു.
1: ഹാജി
0: ജി അർപ്പിത സനുച്ഛേദ് പടിയേ.
1: ഛോട്ടു ബാഹർ കാന ബന രഹാത ദാൽ തോ ബൻ ഗൈ ധീ പർ വഹ് ഗാകട് ബനാ രഹാത കി പാനി ആ ഗയ പ്രായ സഭി ഖേത്തോ മീൻ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ യാ കട്ട് ഹുയി സോയാബീൻ കെ ധേർ ലഗേ ഹേ ഇസ് പാനി സേ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ.
0: ഠീക് ഹൈ ശബാഷ് അർപ്പിത. ആഗെ ദേഖ് ലീജിയേ ബച്ചോ. കിസി തരഹ് ഛോട്ടോ നേ ഗാഗട് ബനാ ലിയാ ഖാനാ ഖാകർ തോഡാ ആരാം കർകെ ജബ് സോനേ ലഗേ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ ബാഹർ ബിജ്ലി കാ ബൾബ് ചൽ രഹാ ഥാ. അപ്പൊ ഛോട്ടോ ഗാഗട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോ അവര് ഖാനാ ഖാകർ, അപ്പം ദാലും ഗാഗടുമായിരുന്നു അന്നത്തെ ഭക്ഷണം. ആ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് തോടെ ആരാം കർണിക്കയിലേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജബ് സോനയിലേക്ക് ഉറങ്ങാനായി കിടന്നു. തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ, അപ്പോഴേക്കും വെള്ളം നിലച്ചു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ, അപ്പം മഴയ്ക്ക് കുറച്ച് ശമനം അപ്പോ വന്നു. അപ്പൊ പുറത്ത് ചെറിയൊരു ലൈറ്റ് അവിടെ മിന്നുന്നുണ്ടായിരുന്നു. ഈ ചോട്ട അനുച്ഛേദ ഹെ സംശയ ആജ്ഞാപിച്ചു.
1: ഹാജി
0: ജി ചൈതന്യ പഠിയെ.
1: കിസി തര ചോട്ടൂനെ ഗാഗട് ബനാ ലിയ കാനാ കാക്കർ ദോഡ ആരാം കർക്കി ജബ് സോനെ ലഗേ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ.
0: ഠീക് ഹൈ ശബാഷ് ചൈതന്യ. അപ്പൊ അവര് ആ മഴയത്ത് അവരുടെ കൃഷിക്കാർ എവിടെ നിൽക്കുകയാണ്, സോയാബീൻ കട്ട് ചെയ്യാനായിട്ട് പാടത്ത് നിൽക്കുവാണ്. അപ്പൊ ആ മഴയത്ത് കഷ്ടപ്പെട്ടാണ് തന്റെ സഹായി റൊട്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ മഴയ്ക്കൊരു ശമനം അവിടെ വരികയും അവര് റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആ കെ ദേക്ലേച്ചിയെ വെച്ചു. രാത്കോ ജബ് മേ ഉഠാത്തോ മേരെ പൈരോം കെ പാസ് കെ ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡ് മുടി പടാത്ത ഉസ്നെ കുച്ച് ഭീ ഓട്ടാ നഹീ ഥാ ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ മാനോ കഹാനി സുനാ രഹാ ഹോ ഫിർ ഏകായേക്ക് സോരോം സെ ഹസ്നെ ലഗ ബീച്ച് ബീച്ച് മേ രാമായൺ കെ ചൗപ്പായി ബോൽത്താ ഷായദ് പാഗൽ ഥാ മേം ചുപ് ചപ് സോഗയ. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മഴയെല്ലാം കുറച്ച് കുറഞ്ഞു. ഭക്ഷണമൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചു, ചോട്ടവും അദ്ദേഹവും കൂടെ കഴിച്ചു. റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടേക്ക് ഇരുന്നപ്പോഴേക്കും രാത്രിക്കു ജബ് മേ മുഠ രാത്രി എപ്പോഴും ഉണർന്നു നോക്കിയപ്പോൾ മേരെ പൈരോം കെ പാസ് എന്റെ കാലിന്റെ താഴെ ഖാലി ദരി ഒരു എം ടി ആയിട്ടുള്ള കാർപ്പറ്റ് അവിടെ ഒന്നുമില്ല. പർ ഈ കാത്മി ഗുഡ്മുടി ചുരുണ്ടുകൂടി ഇരിക്കുന്ന കണ്ടു ഒരു വ്യക്തി. ഉസ്നെ കുച്ചിപ്പി ഓട്ടിനെഹീതി അതിനൊന്നും പൊതിച്ചിട്ട് പോലുമില്ല. ലേട്ടേ ലേട്ടേ ബെഡ്ബഡാധേ. അപ്പൊ അവൻ എന്തൊക്കെയോ ഒരു ഇങ്ങനെ സംസാരിക്കും, പിച്ചും പെയ്യും ഇങ്ങനെ പറയുന്നുണ്ട്. മാനോ കഹാനി സുനാരഹ നീ എന്തെങ്കിലും കഹാനി കഥ പറയുകയാണോ. ഫിർ ഏക്കായേക്ക് സോരൂംസ് ഹസ്നയിൽ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ബീച്ച് ബീച്ചുമേ രാമായൺ കെ ചോപ്പായി പി ബോൾത്താത്ത ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിന്റെ കുറച്ച് വരികളും പറയുന്നുണ്ട്. ഷായദ് പാഗൽത്ത അദ്ദേഹം ആലോചിച്ചു നീ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മെന്റലി പ്രോബ്ലം ഉള്ള ആളാണോ. പാഗൽ ഹേ ഓ മേം ചുപ് ചപ് സുഖയം ഉണ്ടാതെ ഉറങ്ങി. ഇപ്പൊ നമ്മളായാലും ഞെട്ടിപ്പോവല്ലേ, നമ്മൾ ഇത്രയും കഷ്ടതകൾ കഴിഞ്ഞു, ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ ആഹാരം എല്ലാം കിട്ടി, അത് തന്നെ വലിയ ഭാഗ്യം. അതെല്ലാം കഴിച്ച് അവര് അമ്പലംകാര് എന്തായാലും ഒരു സ്ഥലം കൊടുത്തു, ബെഡ്ഷീറ്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വ്യക്തി തന്റെ കാലിന്റെ കയ്യിൽ ഇരിക്കുന്നതും. അപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് പേടിച്ചു അല്ലേ. അത് മാത്രമല്ല വെറുതെ കിടക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ വിചാരിക്കും അതേപോലെ എന്നെ പോലെ ഒരു അഭയാർത്ഥിയാണെന്ന്. പക്ഷെ അല്ല, അവിടെ എന്താണ് അദ്ദേഹം പിച്ചും പേയും പറയുന്നുണ്ട്, അതോടൊപ്പം ചിരിക്കുന്നുണ്ട്, രാമായണത്തിലെ ലൈൻസ് ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കമ്പിളിയും പുതപ്പോ ഒന്നും തന്നെയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, പേടിച്ചു പോയി, ചുപ്ചാപ് സുഖയാഥ മിണ്ടാതെ കിടന്നു ഉറങ്ങി. ഇനി ഒന്നും ചോദിക്കണ്ട, ഞാൻ മിണ്ടാതെ കിടന്നു ഉറങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഉറങ്ങുകയാണ് ചെയ്തത്. ചിബച്ചോ സംശയ ആജ്ഞാ സനുച്ഛേ.
1: ഹാജി
0: അർപ്പിതാ പടിയെ.
1: രാത്തക്കോ ജപമേം ഉഠാത്തോ മേരെ പൈറോം കെ പാസ് കി ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡി മുടി പടാ ഥാ ഉസ്നെ കുച്ച് ഭീ ഓട്ടാ നഹീം ദാ ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ മാനോം കഹാനി സുനാ രഹാ ഹോ ഫിർ ഏകാഏക് സോറോം സേ ഹസ്നേ ലഗ്ത ബീച്ച് ബീച്ച് മേം രാമായൺ കി ചൗപായി ബോൽത്ത ഷായദ് പാഗൽ ദാ മേം ചുപ് ചാപ് സോ ഗയ.
0: ഇസ്മേ ഏക് സവാൽ ഹെ ഇസ് പാനി സേ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ ക്യോ. ഉത്തർ ഏ ഹെ ബാരിഷ് കെ കാരൺ ഖേത് മേം രഹേ ഹം സോയാബീൻ भीग गए जिससे किसानों की फल खराब गई और उन्हें नुकसान हुआ अल अब इत्र वाली बारिश इत्र वाली वेलपोक अवड़े अवड़े संभव

0: സംഭവിക്കും. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കർഷകർക്കാണ്. അതായത് ബാരിഷ് കെ കാരൻ ഖേത്തുമേ രഖേ ഹുയേ സോയാബീൻ ഭീഗയ, അവിടെയൊക്കെ നനഞ്ഞുപോയി അല്ലേ, സോയാബീനെല്ലാം അപ്പടി നനഞ്ഞുപോയി. പിന്നെ അവർക്കത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരും. അപ്പൊ ജിസ് കിസാനും കി ഫസൽ ഖരാബ് ഗയേ ഔർ ഉൻകി നുക്സാൻ ഹുവാ. ठीक है बच्चों जी, आप इस सवाल का उत्तर चैतन्य पढ़िए.
1: हाँ जी. बारिश के कारण खेत में रखे हुए सोयाबीन भीग गया, जिससे किसानों की फसल खराब हो गई और उन्हें नुकसान हुआ.
0: ठीक है बच्चों, आज का विषय समाप्त हो रहा.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
2: ഹിന്ദി പാഠം പഠിപ്പിച്ചത് സ്മിത എസ് വി, പഠിച്ചവർ ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഭിമന്യു എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി
1: രാമായണ പാരായണം 14-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാപഹരണം, സീതാന്വേഷണം എന്നിവയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചത് ചിത്രം ഈ പറക്കും തെളിക.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു.
1: ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കേരളത്തിലെ കൃഷിയിടങ്ങളിൽ ഇന്ന് നിയന്ത്രണാതീതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒന്നാണ് ആഫ്രിക്കൻ ഉച്ച്. സമയോചിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവ ഒരു സാമൂഹിക വിപത്തായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: എന്താണ് ഈ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും വ്യാപിച്ച് രൂക്ഷമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായത്?
1: ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത് 1847 വില്യം ഹെൻറി ബെൻസൺ എന്ന് പറയുന്ന ഒരു ഈ ഒച്ച് കളക്ട് ചെയ്യുന്ന ഒരാള് മൗറീഷ്യസിൽ നിന്ന് ബംഗാളിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം തിരിച്ച് US പോകാൻ സമയം രണ്ട് ഒച്ചിനെ കൊണ്ടുവന്നത് അവരുടെ അയൽവാസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ ഈ ഒച്ചുകൾ പെറ്റുപെരുകയും ചെയ്തപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ അവരതിനെ അടുത്തുള്ളൊരു ഗാർഡനിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുകയും ബീഹാറിലത് ആദ്യമായി ഒരു ക്രോപ്പ് പെസ്റ്റ് അല്ലെങ്കിൽ ഒരു കീടം എന്നുള്ള നിലയിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ 1950 അത് കേരളത്തിലെ പാലക്കാട് നിന്നാണ് ആദ്യമായി നമുക്ക് റിപ്പോർട്ടുള്ളത്. പലരും ഇത് കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഒരു പെറ്റ് എന്നുള്ള നിലയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോകമെമ്പാടും അത് വ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ട്രേഡ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കപ്പലിന്റെ അടിയിലെ ഡെക്ക് വാട്ടർ അല്ലെ ബലാസ്റ്റ് വാട്ടറിൽ കൂടെ അത് അധികമായിട്ട് പല കൺട്രീസിലേക്ക് പോവുകയും IUCN പറയുന്നത് പ്രകാരം ലോകത്തിലെ അധിനിവേശ കീടങ്ങളിൽ ഒന്നാം നമ്പറിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അത് ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, അതായത് ആണും പെണ്ണും ഒന്നിൽ തന്നെ ഉള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രജനനം ഭയങ്കര രൂക്ഷമാവുകയും ഒരു വർഷം ഏകദേശം 1200 കൂടുതൽ മുട്ടകൾ ഇടാനായിട്ടുള്ള ശേഷി ഇതിനുണ്ടായിരിക്കുകയും ചെയ്യുക. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തുമാത്രം പെറ്റുപെരുകും എന്നുള്ളത്. പൂർണ്ണ ജീവിത വളർച്ച എത്തിയ ഒരു ഒച്ചിന് ഏകദേശം 9 ജീവിക്കാൻ സാധിക്കും. മാത്രവുമല്ല ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാടും അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്സും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്.

0: ഇങ്ങനെയുള്ള വെള്ളം അധികമായിട്ട് കെട്ടി നിൽക്കുന്ന ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അധികമായി സൂര്യപ്രകാശം കടന്നു പോകാത്ത സ്ഥലങ്ങളിലോ ഇവരധികമായി പെറ്റുപെരുകയും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു.
1: ഇത് കാർഷിക മേഖലയും അതുപോലെ തന്നെ മനുഷ്യർക്കും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിലും കൂടുതലായി ഇവ സൃഷ്ടിക്കുന്നത്?
0: ആഫ്രിക്കൻ ഒച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവരുടെ വായെന്ന് പറയുന്നത് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ മസിൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് എത്രത്തോളം ഈ മസിലിനകത്തേക്ക് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഭാഗം മുഴുവനായിട്ട് അതിന് ചവച്ച് തിന്നാനായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇതിന് അധികമായിട്ടുള്ള ഡാമേജ് വരുത്താൻ, ഒരു ക്യാബേജ് മുഴുവൻ തിന്ന് തീർക്കാനോ അല്ലെങ്കിൽ ഒരു പപ്പായ മുഴുവൻ തിന്ന് തീർക്കാനോ ഒക്കെ ഉള്ളൊരു ശേഷി അതിനുണ്ട്. രണ്ടാമതായി നോക്കുവാണെങ്കിൽ ഇതിന് ഏറ്റവും ഇഷ്ടം ഈ പറയുന്നത് പോലെ ക്യാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, ബ്രക്കളി, പപ്പായ, കറുമുറയെ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണിത്. അതുപോലെ ഓർക്കിഡ്സ്, ഇങ്ങനെ ജലാംശം കൂടിയ ഇലകൾ, അതിലൊക്കെയാണ് അധികമായിട്ടും ഇത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ആ ഒരു ചെടികളിലേക്ക് പോവുകയും കൂട്ടം കൂട്ടമായി ആക്രമിച്ച് ആ ചെടി മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണുള്ളത്. രാത്രി സഞ്ചാരികളാണ്, അതുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊന്നുമില്ല, അതുകൊണ്ട് നമുക്കധികം നിയന്ത്രണ മാർഗങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് രാത്രി വന്ന് കൂട്ടം കൂട്ടമായി ഇരുന്ന് മുഴുവനായി അങ്ങ് ചെടിയെ നശിപ്പിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കീടം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, കടൽ തീര മേഖലകളിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്തൊക്കെ ഇത് മതിലിൽ ഒരുപാട് ഇരിക്കുകയും അല്ലെങ്കിൽ അടുക്കളയിലേക്കൊക്കെ കയറി വരികയും ആളുകൾക്ക് അതൊരു ന്യൂയിസൻസ് ആയിട്ട്, ഒട്ടും അവർക്ക് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കീടമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് മാത്രവുമല്ല, മനുഷ്യനുമായി അത് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതൊരു രോഗഹാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വെക്ടറായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യും. പല റിപ്പോർട്ട്സും പറയുന്നത് ഈ മെനിഞ്ചൈറ്റിസ് പോലത്തെ രോഗങ്ങൾ, അതുപോലെ തന്നെ വൈറലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാരസൈറ്റ്സ് അല്ലെങ്കിൽ ആ രോഗ കാരണമായ ആ ജീവി ഇതിൽ കൂടി പകരുകയോ അല്ലെങ്കിൽ ഇതിന്റെ സ്ലൈം, ഇത് പോകുമ്പോൾ ഒരു ഇങ്ങനെ ഒരു പശപശ പോലത്തെ ഒരു ഒട്ടിപ്പുണ്ടാവും, ആ അതിൽ കൂടെ പകരുകയോ ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നമ്മൾ അതിലേക്ക് തൊടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗ ആണോ നമ്മളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെറും കൈകൊണ്ട് ഗ്ലൗസോ മറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നും ഉപയോഗിക്കാതെ ഈ ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അവരെ കഴിക്കാനും പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ ഒരു കൈ അകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ചില റിപ്പോർട്ട്സുകൾ പറയുന്നത് ഈ ഒച്ചുകൾ പലപ്പോഴും ഈ പറയുന്ന മതിലുകളിലും മറ്റുമൊക്കെ കയറി ഇരുന്നിട്ട് സിമെന്റൊക്കെ ഇങ്ങനെ വലിച്ച്, അതായത് കടിക്കാനായി ശ്രമിച്ച് പറിച്ചെടുക്കുന്നത് പോലെ ഇതിന്റെ റാഡുല എന്നാണ് അതിന്റെ മൗത്ത് പാട്ടനെ പറയുന്നത്, അതിനകത്തേക്ക് കടത്തി സിമെന്റിനെ വലിച്ചെടുത്ത നാശനഷ്ടം ബിൽഡിങ്ങിന് തന്നെ, സ്ട്രക്ചറിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും റിപ്പോർട്ട്സ് ഉണ്ട്.
1: ഏതെങ്കിലും പ്രത്യേക കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് ഇവയെ കാണാൻ സാധിക്കുമോ?
0: ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അധികമായി ഉള്ള ചെടികൾ, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, പപ്പായ, ബനാന, ഓർക്കിഡ്സ്, ഇങ്ങനെ ഉള്ള പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ ഈ ആഫ്രിക്കൻ ഒച്ചുകളും ഉണ്ട്, അല്ലാതെ തന്നെ ഷെല്ലില്ലാത്ത ഒച്ചുകളും ഈ വർഗത്തിലുണ്ട്. ഇത് രണ്ടും തന്നെ പ്രധാനമായും ഇങ്ങനെ മണ്ണിലോ നനവിലോ ഒളിച്ചിരുന്നിട്ട് വന്ന് ആക്രമിച്ച് ചെടികളിൽ നാശനഷ്ടം വരുത്തുന്നവയാണ്. കൂടുതലും ഫ്രൂട്ട്സിൽ ഡാമേജ് വരുമ്പോഴാണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത്. പപ്പായയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മുഴുവൻ പപ്പായ മരത്തെ നശിപ്പിക്കാനുള്ള അത്രയും ശേഷി ഇതിനുണ്ട്. അധികം വെളിച്ചം തട്ടാത്ത ഇടങ്ങളിൽ ഒളിച്ചിരുന്ന് രാത്രിയാവുമ്പോൾ വന്ന് ആക്രമിക്കുന്നതാണ് പൊതുവേ ഇതിന്റെ രീതി.
1: അപ്പോൾ എങ്ങനെയാണ് ഇവയെ തിരിച്ചറിയാൻ സാധിക്കുക?
0: സാധാരണ ഒച്ചുകളിൽ നിന്ന് ഈ ആഫ്രിക്കൻ ഒച്ച് അതിന്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. അത് മാത്രമല്ല, അതിന്റെ ശരീരത്തിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഷെല്ലായിരിക്കും. ആ ഷെല്ല് ഏകദേശം ഒരു 20 മുതൽ 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ഷെല്ലുകളായിരിക്കും. വലിപ്പം കൊണ്ട് തന്നെ നമുക്കിതിനെ തിരിച്ചറിയാം. അതുപോലെ ആ ഷെല്ല് നല്ല ബ്രൗൺ കളറായിരിക്കും. ആ ബ്രൗൺ കളറിന്റെ ചുറ്റും ഇങ്ങനെ വരകളുണ്ടാവും. ആ വരകൾ മിക്കവാറും ഒരു മഞ്ഞ കലർന്ന ഒരു നിറത്തിലായിരിക്കും. അപ്പൊ നമുക്കതിനെ അങ്ങനെ തിരിച്ചറിയാം. മാത്രമല്ല, ഒരു ഒച്ച് തന്നെ ഏകദേശം 35-40 ഗ്രാം വെയിറ്റ് ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവരെ തിരിച്ചറിയുന്നത്. വലിയ ഷെല്ലുകളുള്ളതും ഈ ബ്രൗൺ നിറത്തിലുള്ള ഷെല്ലുകളുള്ളതുമായ ഒച്ചുകളെയാണ് ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത്.
1: ഇവയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും?
0: ഒച്ചുകളെ പ്രതിരോധിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പുറമേ കാണുമ്പോൾ ഒരുപാട് എണ്ണത്തിൽ പെറ്റുപെരുകി കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലോ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഇടങ്ങളിലോ നനവും ഇരുട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവർ പ്രജനനം നടത്തുന്നത്. അപ്പോൾ ഈ ഒച്ചുകൾ ഏകദേശം മുട്ട വിരിഞ്ഞ് ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോഴേക്കും ഇവരും മെച്ചുവറായി തുടങ്ങും. അപ്പോൾ അതുമുതൽ പിന്നെയും ഇവരുടെ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയാണ്.

ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ ഒരു സാമൂഹികമായ ഒരു അവബോധം കൊടുത്ത് ഒരു വാർഡ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവനായിട്ടോ ക്യാമ്പയിനിങ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒച്ചുകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതിൻ്റെ ദൂഷ്യവശങ്ങളും ഇതിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ദിവസം ഒരുമിച്ച് എല്ലാവരും അവരവരുടെ വീടുകൾ വൃത്തിയാക്കുക, വീട്ടിൽ ഉപയോഗിക്കാതെ അടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ നനവുള്ള സ്ഥലങ്ങൾ, ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി അതിനെ കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം പിടിച്ച് 10% ഉപ്പ് സൊല്യൂഷൻ ബ്രൈനിൽ മുക്കി വെച്ച് ഇവരെ കൊല്ലുക. അല്ലെങ്കിൽ വലിയ ആഗത്തിൽ കുഴിയെടുത്ത് ഒരു ലെയർ കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ ഇട്ട് പിന്നെയും കല്ലുപ്പിട്ട് മണ്ണിട്ട് മൂടി അതിനെ ആഗത്തിൽ കുഴിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷവും എവിടെയെങ്കിലും ഈ ഒച്ചുകൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ രാത്രി വീണ്ടും നമ്മുടെ വീട്ടിലെ ആഹാരം തേടി വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിന് ചുറ്റും തുരിശും കുമ്മായവും ചേർത്ത് നമ്മളൊരു ചുറ്റും വര പോലെ വരച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഈ ഒച്ചുകൾ ഇതുമായിട്ട് തൊടുമ്പോൾ ഇതിൻ്റെ ശരീരത്തിലെ ദ്രാവകം പുറത്തു വരികയും ഇത് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇനി രണ്ടാമതായി നമുക്കിതിനെ ആകർഷിച്ച് നമുക്കതിനെ കൊല്ലാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാബേജോ കോളിഫ്ലവർ ലീഫോ ഒക്കെ ചെറുതായി നുറുക്കി അതിനെ 4 കോണുകളിലായി നനഞ്ഞ ഒരു ചാക്കിട്ട് അതിൻ്റെ മുകളിൽ നുറുക്കിയ ഇലകൾ വെച്ച് അതിൻ്റെ പുറത്ത് ഉപ്പിടുകയോ അല്ലെങ്കിൽ മെറ്റാൽഡിഹൈഡ് പെല്ലറ്റ്സ് ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുരിശിടാം. ഇതിട്ട് തിരിച്ച് വീണ്ടും നനഞ്ഞ ഒരു ചാക്കിട്ട് മൂടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒച്ചുകളുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നിരുന്ന് കഴിക്കാനായി ശ്രമിക്കുകയും കീടനാശിനി ഉണ്ടെങ്കിൽ അത് കഴിച്ച് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ നമുക്കതിനെ കൊല്ലാം. ഇതാണ് ഏറ്റവും ഇഫക്റ്റീവ്. ഇനി വാഴയിലൊക്കെ വരുന്ന ശല്യമില്ലാത്ത ഒച്ചുകളെ നമുക്ക് പുകയില കഷായം ഉണ്ടാക്കി ഒഴിച്ചും നമുക്ക് നശിപ്പിക്കാം. പൊതുവെ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാനായി സാധിക്കും. അതല്ലെങ്കിൽ നാച്ചുറൽ കൺട്രോൾ ഏജൻറ്സ് ഉണ്ട്, പല വൈറസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുഗ്ലാൻഡിയ എന്ന് പറയുന്ന ഒരു പ്രെഡേറ്ററി സ്നെയിൽ, ഒച്ചിനെ തിന്നുന്ന ഇരപിടിയന്മാരായ ഒരു ഒച്ച്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പക്ഷികളും ഇതിനെ തിന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമുക്ക് ഈ ഒച്ചിനെ കൊന്ന് അതിൻ്റെ വംശവർദ്ധനവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.

ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ്, സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യസംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
3: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DND, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1. വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2. ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3. ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4. ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

മനുഷ്യകടത്തോ അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യകടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്ലൈൻ നമ്പറായ 112 ലേക്ക്.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ IAS അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ തന്നെ അഗത്തി ദ്വീപിൽ വച്ച് സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൗത്യം നിറവേറുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് സർവീസിനായി ഉപയോഗിക്കുക. ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രി VD സതീശനുമായി കഴിഞ്ഞ വാരം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ, ഒപ്പം കൊച്ചി, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രധാന തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൗകര്യങ്ങളും മറ്റ് അനുബന്ധ സഹായ സഹകരണങ്ങളും ഒരുക്കുക, ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കാണുക, ഓപ്പറേഷൻ തൂഫാനിൽ ഉൾപ്പെടുത്തി ലക്ഷദ്വീപിലേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള ലഹരിയുടെ ശൃംഖലകളെ തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദ് വ്യക്തമാക്കി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സകൾ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി പരിശോധനകൾ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. രാഷ്ട്രഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ചരിത്രവും ദേശസ്നേഹത്തിന്റെ സന്ദേശവും പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. അടിച്ചമർത്തപ്പെടലുകൾക്കെതിരെ ഇന്നും പോരാട്ടം തുടരുന്ന സ്ത്രീശക്തിയുടെ വീക്ഷണത്തിലൂടെയാണ് നാടകം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരദേശാഭിമാനികളുടെ പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന നാടകം ഝാൻസി റാണി, ബീഗം ഹസ്രത് മഹൽ, ഭിഖാജി ഖാമ തുടങ്ങിയ ധീരവനിതാ പോരാളികളുടെയും മഹാത്മാഗാന്ധി, ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ജീവിത സമരങ്ങളും സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നാടകത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. സാമൂഹിക ബോധവൽക്കരണ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന കേരള ചേതന സംഘത്തിലെ അമച്വർ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ നാടകത്തിന്റെ അവതരണ ശൈലി നാടകത്തിനുള്ളിലെ നാടകം എന്ന സങ്കല്പത്തിലൂടെ വേദിയെയും പ്രേക്ഷകരെയും ഒരേ കുടക്കീഴിൽ ബന്ധിപ്പിക്കുന്നു. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 ആവേശം ഭാവി താരങ്ങളിലേക്ക് പകർന്നു നൽകാൻ

0: ഗ്രാസ് റൂട്ട് പരിശീലന ക്യാമ്പുകളും പ്രതിഭാ വികസന പദ്ധതികളുമായി മുന്നേറുകയാണ് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ. 2016 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ 2017 കോഴിക്കോടിൽ നടന്ന സന്തോഷ് ട്രോഫി സെലക്ഷൻ മീറ്റിലൂടെ ദേശീയ ഫുട്ബോളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാവുകയും തുടർന്ന് BC റോയ് ദേശീയ U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ ദേശീയ മത്സരങ്ങളിൽ ലക്ഷദ്വീപ് ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന് സാധിച്ചു. ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ടീമിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി ലക്ഷദ്വീപിൽ നിന്നും MP മുഹമ്മദ് അക്രമിനെ തെരഞ്ഞെടുക്കുകയും ദേശീയ ടീമിന്റെ ആദ്യ 30 സാധ്യതാ താരങ്ങളുടെ പട്ടികയിലേക്ക് ദ്വീപിലെ നിരവധി താരങ്ങളെ ഉൾപ്പെടുത്താനും ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ദില്ലിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. സംസദി വന്ദേ മാതരം ഗീതായ വൈധാനിക സംരക്ഷണ വിധേയകഃ പാരിതംഗതഃ. ലോക്സഭായാം കാര്യാചരണം ച സ്ഥഗിതം. പ്രശ്നപത്ര കദാചാര നിരോധായ സംശോധന വിധേയകഃ രാജ്യസഭായാം വിചാരാധീനഃ. ദില്ലീ ഛാത്ര പ്രദർശനെ ദ്രുത കാര്യബലസ്യ ആയുധവൃത്തം സുരക്ഷിതം രക്ഷയിതും സർവോച്ച ന്യായാലയസ്യ ആദേശഃ. മഹാരാഷ്ട്ര തെലങ്കാന വിദർഭ പശ്ചിമ മധ്യപ്രദേശ രാജ്യേഷു അതി വൃഷ്ടിപര രക്ത സഞ്ചേതന ഉദ്ഘോഷിത ഋതു വിജ്ഞാന വിഭാഗേന. അപ്പി ച ഗ്ലാസ്കോ രാഷ്ട്രമണ്ഡല ക്രീഡാസു ഭാരതസ്യ കുന്ത പ്രക്ഷേപകാഃ നീരജ ചോപ്ര, രോഹിത് യാദവഃ, യശ്വീര സിംഹശ്ച അന്തിമ ചരണെ പ്രവിഷ്ടവന്തഃ. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദാ രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ വിധേയകഃ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമഃ പാരിതഃ. ഗൃഹരാജ്യമന്ത്രിണാ നിത്യാനന്ദ റായേണ സംശോധനാർത്ഥം അയം വിധേയകഃ ഉപസ്ഥാപിതഃ. രാഷ്ട്രഗീതായ രാഷ്ട്രഗാനേന സമം വൈധാനിക സുരക്ഷാ പ്രദാനം വിധേയകസ്യാസ്യ മുഖ്യോദ്ദേശ്യം വർത്തതേ. എതാദൃശേഷു അപരാധേഷു ത്രിവർഷാത്മകഃ കാരാവാസഃ ദ്രവ്യദണ്ഡഃ ഉതവാ ഉഭയമപി ഭവിതും അർഹതഃ. ഉത്തരപ്രദാനകാലേ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായഃ പ്രാവോചത് യത് ഏതത് സംശോധനം ഭാരതസ്യ ആത്മനെ രാഷ്ട്രീയ ചേതനായൈ സാംസ്കൃതിക ന്യാസായ സഹൈവ സ്വതന്ത്രതാ സംഗ്രാമസ്യ ആദർശേഭ്യശ്ച സാമൂഹിക പ്രതിബദ്ധതാം ദർശയതി. സഹ പ്രാവോചത് യത് ഏകസപ്തത്യധിക ഏകോനവിംശതിതമേ പ്രവർത്തിതേന അധിനിയമേന രാഷ്ട്രഗാനസ്യ ആദരാർത്ഥം പ്രാവധാനാനി വിഹിതാനി. ഇതഃ പ്രാക് ചർച്ചായാം ഭാഗം ഭജന്തി ഡിഎംകെ ദലസ്യ കെ കനിമോജി ഇത്യേഷാ അസ്യ വിധേയകസ്യ വിരോധം അകരോത്. തയാ കഥിതം യദയം ദേശേ ജനാനാം വിഭജനം കരോതി. അപരപക്ഷേ വിധേയകസ്യ സമർത്ഥനം കുർവൻ ബിജെപി ദലസ്യ സംബിത് പാത്ര ന്യഗാദീത് യത് അയം വിധേയകഃ അതീവ മഹത്വപൂർണഃ വർത്തതേ. സഹ അകഥയത് യത് കേന്ദ്ര സർവകാരഃ ഗതവർഷസ്യ നവംബർ മാസതഃ രാഷ്ട്രഗീതസ്യ സാർധൈകശത ജയന്തീം രാഷ്ട്രീയോത്സവരൂപേണ സമാചരതി. സഹൈവ നരേന്ദ്രമോദി സർവകാരഃ അനേന വിധേയകേന രാഷ്ട്രഗീതായ വൈധാനിക സുരക്ഷാം പ്രദദാതി. രാജ്യസഭായാമദ്യ സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകം വിചാരണായ പാരണായ ച സംസദ് പട്ടലേ ഉപസ്ഥാപിതം. ഹ്യഃ വിധേയകഃ ലോക്സഭായാം പാരിതംഗതഃ. മധ്യാഹ്നോത്തരം യദാ സദനസ്യ ഉപവേശനം പുനഃ ആരബ്ധം തദാ രാജ്യമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഹഃ വിധേയകം വിചാരണാർത്ഥം ഉപസ്ഥാപിതവാൻ. സഭാപതിഃ സി പി രാധാകൃഷ്ണനസ്യ വിധേയകസ്യ ചർച്ചായൈ സപ്തഹോരാണാം സമയഃ നിർധാരിതഃ ഇതി വ്യജ്ഞാപയത്. വിധേയകസ്യാസ്യ മുഖ്യാഃ നിയമാഃ താവത് കഠോരദണ്ഡവിധാനം യത്ര ഹി അപരാധിഭ്യഃ ദശവർഷാണി യാവത് കാരാവാസഃ ദശകോടിരൂപ്യകാണാം ദണ്ഡഃ സമ്പത്തേഃ അധിഗ്രഹണം ച വിഹിതമസ്തി. അന്യതസ്തി ത്വരിതന്യായാലയാനാം സ്ഥാപനാ യത്ര ശീഘ്ര ന്യായ സുനിശ്ചേതും വിശിഷ്ട ത്വരിത ന്യായാലയാനാം

0: यत्ते अस्मिन् विषये शीघ्रमेव हस्तक्षेपं कुर्युः। ग्लास्गो नगरे आयोजितासु राष्ट्रमण्डल क्रीडासु भारतस्य प्रसिद्धः कुन्त प्रक्षेपकः नीरज चोपड़ा स्वस्थानं सुरक्षितम् अकरोत् इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് സഭയിൽ പറഞ്ഞു.
5: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
1: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
6: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തെ ഹൈ ലേക്കിൻ യേ അബീ ബി അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
1: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ

0: സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
3: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപമിരുത്തി മധുരപലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുരപലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77928, നിഫ്റ്റി 24317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്സ് തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. norkaroots.kerala.gov.in വഴി August 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം

0: സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജും സംഘവും പാടിയതാണ്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

സന്ധ്യാഗീതത്തിലെ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: ആകാശവാണി
1: വയലും വേണം.

0: പ്രചോദനം നിങ്ങളെ തുടങ്ങാൻ സഹായിക്കും. അച്ചടക്കം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഓരോ പ്രഭാതവും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ നിന്റെ സ്വപ്നത്തിനു വേണ്ടി എന്ത് ചെയ്യും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രചോദനത്തിൽ നിന്ന് ആരംഭിക്കാം എന്നായിരിക്കും. പക്ഷേ അതിന്റെ സമാപനം അച്ചടക്കത്തിലാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു മികച്ച പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയിയുടെ ജീവിതകഥ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തീപോലെ പ്രചോദനം ജ്വലിക്കും. എന്നാൽ തീ എത്ര ശക്തമായാലും ഇന്ധനമില്ലെങ്കിൽ അത് അണഞ്ഞു പോകും. പ്രചോദനം ആ തീയാണ്. അച്ചടക്കം അതിന് തുടർച്ചയായി നൽകുന്ന ഇന്ധനമാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ തീരുമാനിക്കുന്നത് പ്രചോദനമാണ്. മഴയായാലും ക്ഷീണമുണ്ടായാലും അടുത്ത ദിവസവും എഴുന്നേറ്റോടുന്നത് അച്ചടക്കമാണ്. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ കഴിവല്ല, മറിച്ച് അവരുടെ സ്ഥിരതയാണ്. പ്രചോദനം വാതിൽ തുറക്കും. അച്ചടക്കം നിങ്ങളെ ആ വാതിലിലൂടെ വിജയത്തിന്റെ കൊടുമുടി വരെ നടത്തിക്കൊണ്ടുപോകും. ഈ ഒരു ചിന്തയോടെ നമുക്ക് വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചെടികളിലെ സൂക്ഷ്മ ജലസേചനത്തെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം ജലം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും അതികഠിനമായ വരൾച്ച നേരിടുമ്പോഴാണ് വെള്ളത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. ജലസ്രോതസ്സുകൾ മലിനമായും വറ്റിയുമൊക്കെ പോകുന്നത് ജലക്ഷാമം രൂക്ഷമാക്കുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകളെ നമുക്ക് സംരക്ഷിക്കാം. മഴവെള്ളം പാഴായി പോകാതെയും സംരക്ഷിക്കാം. അതുവഴി നമ്മുടെ കൃഷിയെയും സംരക്ഷിക്കാം. കൃഷിയിൽ ജലം പാഴായി പോകാതെയുള്ള വിവിധ തരം ജലസേചന മാർഗങ്ങളുണ്ട്. സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ജലസേചനത്തിന് വിവിധ രീതികളുണ്ട്. അത് ചെടികൾക്ക് വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന വിധത്തിന് അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിരിതല ജലസേചനം, പ്രഷറൈസ്ഡ് ജലസേചനം എന്നിവയാണ് പ്രധാനപ്പെട്ട ജലസേചന രീതികൾ. ഇതിൽ ഉപരിതല ജലസേചന രീതികൾ, ഫ്ലഡ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ എന്നീ പലതരത്തിലുണ്ട്. ഈ രീതിയിൽ ഒരു ജലസേചന പമ്പും ഉൾപ്പെടുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി വഴിയാണ് മണ്ണിന്റെ ഉപരിതലത്തിൽ വെള്ളം വിതരണം ചെയ്യുന്നത്. ഉപരിതല ജലസേചനത്തിൽ 40 മുതൽ 60% ജലക്ഷമത മാത്രമേ ഉള്ളൂ. ഉപരിതല

0: രീതിയിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടാതെ ചെടികൾക്ക് നൽകുന്ന വളവും വെള്ളത്തോടൊപ്പം വേര് പടലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രഷറൈസ്ഡ് ജലസേചനം, സൂക്ഷ്മ ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചന രീതികൾ എന്നിവയാണ്. പ്രഷറൈസ്ഡ് ജലസേചന രീതിയിൽ കൃഷിസ്ഥലത്തേക്ക് ഒന്നോ അതിലധികമോ കേന്ദ്ര സ്ഥലത്തേക്ക് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നു. പൈപ്പ് ശൃംഖലയിലൂടെ താഴ്ന്ന മർദ്ദത്തിൽ വെള്ളം ഓരോ ചെടിക്കും വിതരണം ചെയ്യുന്നു. സൂക്ഷ്മ ജലസേചന രീതികൾ പ്രധാനമായും തുള്ളിനനയും തളിനനയുമാണ്. വ്യത്യസ്ത വ്യാസങ്ങളിലുള്ള പൈപ്പുകളിലൂടെ കൊണ്ടുവന്ന് എമിറ്ററുകൾ, മൈക്രോ സ്പ്രിംഗ്ലർ എന്നീ ജലനിർഗമന ഉപാധികളുടെ സഹായത്താൽ തുള്ളിനനയായോ നേർത്തധാരയായോ ചെടികളുടെ വേരുമണ്ഡലത്തിൽ ആവശ്യാനുസരണം മാത്രം നൽകുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം.
1: ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
0: കേരളം സമർത്ഥമായ കാർഷിക പരിസ്ഥിതിയും അതിൽ ഉപരി വൈവിധ്യമാർന്ന വിളകളുമുള്ള ഒരു സംസ്ഥാനമാണ്. 300 മില്ലിമീറ്റർ വാർഷിക ശരാശരി മഴ ലഭിക്കുന്നു. ഈ മഴയുടെ 70% ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഡിസംബർ മുതൽ മെയ് വരെ വിളവുകൾക്ക് വേണ്ട വെള്ളം ലഭ്യമാക്കാൻ ജലസേചന സംവിധാനങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരുന്നു. ലഭ്യമായ ശുദ്ധജലത്തിന്റെ 70% കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഗാർഹിക, വ്യവസായിക, വാണിജ്യ മേഖലകളിലെ ജലത്തിന്റെ ആവശ്യം കൂടിക്കൊണ്ടും ഇരിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ വെള്ളത്തിന്റെ വിനിയോഗം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ ശരാശരി പ്രതിശീർഷ ജലലഭ്യത 91 2200 ഘനമീറ്ററിൽ നിന്നും 2050 1140 ഘനമീറ്റർ ആകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് 2050 ഇന്ത്യ ജലക്ഷാമം നേരിടേണ്ടി വരും എന്നതാണ്. ലഭ്യമായ ജലം കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ജലക്ഷമതയും സുസ്ഥിരവുമായ ജലസേചന മാർഗമാണ് സൂക്ഷ്മ ജലസേചന രീതി.
1: ഏതൊക്കെ രീതികളായി സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിൽ വരുന്നത്?
0: സൂക്ഷ്മ ജലസേചന സംവിധാനത്തിലെ പൈപ്പ് ശൃംഖലയിലെ പ്രധാന ഭാഗങ്ങളാണ് പ്രധാന പൈപ്പ്, ഉപപൈപ്പ്, പാർശ്വ പൈപ്പുകൾ, എമിറ്ററുകൾ എന്നിവ. ഇവ കൂടാതെ തന്നെ അരിപ്പകൾ, വളസേചനത്തിനുള്ള വിവിധ ഉപകരണങ്ങൾ എന്നിവയും ഈ സംവിധാനത്തിന് ഉൾപ്പെടുന്നു. ഇതിൽ ജലസ്രോതസ്സിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ആവശ്യമായ അളവിൽ ഉപപൈപ്പിലേക്കും പാർശ്വ പൈപ്പിലേക്കും എത്തിക്കുന്നതാണ് പ്രധാന പൈപ്പുകൾ. PVC അല്ലെങ്കിൽ HDPE പൈപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പല വ്യാസത്തിലുള്ള പൈപ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സാധാരണഗതിയിൽ 35 മുതൽ 75 സെന്റിമീറ്റർ വ്യാസവും 4 മുതൽ 10 സ്ക്വയർ സെന്റിമീറ്റർ മർദ്ദനിരക്കുമുള്ള പൈപ്പുകളാണ് പ്രധാന പൈപ്പുകളായി ഉപയോഗിക്കുന്നത്. വിളവുകളുടെ ജല ആവശ്യകതയും കൃഷിയിടത്തിന്റെ വിസ്തീർണവും അടിസ്ഥാനമാക്കിയാണ് പ്രധാന പൈപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്.
1: അപ്പൊ ഇതിൽ ഏതൊക്കെ രീതികളാണ് വേണം? സ്പ്രിംഗ്ലർ ഉണ്ട്, ഡ്രിപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ? അത് ഇതൊഴിച്ച് വേറെ രീതികളും ഉണ്ടോ സൂക്ഷ്മ ജലസേചനത്തിൽ?
0: പ്രധാനമായും തുള്ളിനനയും തളിനനയും, അതായത് ഡ്രിപ്പ് ഇറിഗേഷനും മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷനുമാണ് സൂക്ഷ്മ ജലസേചന രീതിയിൽ പെടുന്നത്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താല്, സർഫേസ് ഇറിഗേഷൻ വേണം പറഞ്ഞ വെള്ളം ഒത്തിരി വേസ്റ്റ് ആവുന്നുണ്ട്, അതിന് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിലാവുമ്പം വെള്ളത്തിന്റെ അത്ര വേസ്റ്റേജ് ഇല്ല. ഇതൊഴിച്ച് വേറെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ജലസേചന രീതിയിൽ വെള്ളം നേരിട്ട് വിളവുകളുടെ വേര് പടലത്തിൽ എത്തിക്കുക വഴി കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായ അളവിൽ ചെടിക്ക് ജലവും വളവും നൽകുവാനായിട്ട് സൂക്ഷ്മ ജലസേചന രീതിയിലൂടെ സാധിക്കുന്നു. ഉയർന്ന ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൈവരിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കൃഷി സ്ഥലങ്ങള് നനയ്ക്കാൻ സാധിക്കുന്നു. 30 മുതൽ 50% വരെ വെള്ളം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ചരിഞ്ഞ പ്രദേശങ്ങളിലും ഫലപ്രദമായി ഈ ജലസേചന രീതി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ കുറഞ്ഞ പരിപാലന ചെലവേ വരുന്നതുള്ളൂ. ഉയർന്ന ജലസേചന ക്ഷമതയും ഇതിന് ഉണ്ട്. 85% മുതൽ 95% ജലക്ഷമത ഇതിൽ കൈവരിക്കാൻ സാധിക്കുന്നു. കൂടാതെ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ചാർജ് ഗണ്യമായി ലാഭിക്കുവാനും ഈ ജലസേചന രീതി കൊണ്ട് സാധിക്കും.

0: ചെടിയുടെ വേലിപ്പതലത്തിൽ മാത്രം വെള്ളം നൽകുന്നത് കൊണ്ട് കളകളെ നിയന്ത്രിക്കാനായിട്ട് ഈ ജലസേചന രീതിയിൽ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ ഒരു കർഷകനൊരു സൂക്ഷ്മ ജലസേചന രീതി തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വിളയാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന എന്തോ ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണോ?
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചന രീതി എല്ലാ വിളകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിളയുടെ തരം അനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട വെള്ളത്തിലെ അളവ് വ്യത്യാസമുണ്ടാകും. അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജലസേചനത്തിലെ എമിറ്ററുകൾ വഴിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്. ഈ എമിറ്ററിന്റെ ഡിസ്ചാർജ് മണിക്കൂറിൽ 2 മുതൽ 20 ലിറ്റർ വരെ അളവുള്ള എമിറ്ററുകൾ അവൈലബിൾ ആണ്. ഇത് ഏത് അളവുള്ള എമിറ്ററുകൾ എടുക്കണം എന്നതിനെ ഇന്ന് തീരുമാനിക്കുന്നത് മണ്ണും വിളവുകളും അനുസരിച്ചാണ്.
1: അപ്പോൾ ഒരു കർഷകൻ ഇത് തിരഞ്ഞെടുക്കുന്നതിന്റെ മുൻപേ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയി അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മാതിരി അത് എടുത്താൽ ചിലപ്പം അത് പ്രയോജനം ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്.
0: തീർച്ചയായും ഇതിനനുസരിച്ച് നമ്മുടെ വിളവുകൾക്കും നമ്മുടെ ഫലത്തിന്റെ വിസ്തീർണവും അനുസരിച്ച് ഇതിന്റെ രൂപകൽപ്പന നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് അതിന് അനുയോജ്യമായ പമ്പും അതിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്.
1: മേഡം, കേരള കാർഷിക സർവകലാശാല വിവിധ ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സൂക്ഷ്മജല സേചന മാർഗങ്ങളെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: കാർഷിക സർവകലാശാലയില് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ എന്ന പേരില് സൂക്ഷ്മ ജലസേചനത്തിന്റെ ഡിസൈന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ ഫലത്തിന് അനുയോജ്യമായ മൈക്രോ ഇറിഗേഷൻ രൂപകൽപ്പന ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ അടുക്കള തോട്ടങ്ങൾ നനയ്ക്കുന്നതിന് 50 ചെടിച്ചട്ടി നനയ്ക്കാൻ സാധിക്കുന്ന തുള്ളിനന കിറ്റും 40 മീറ്റർ സ്ഥലം നനയ്ക്കാൻ സാധിക്കുന്ന തളിനന കിറ്റും സർവകലാശാലയുടെ ഇതര സ്റ്റേഷനുകളിലെ സെയിൽസ് കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ജലപരിപാലന അഖിലേന്ത്യ ഏകോപന ഗവേഷണ പദ്ധതിയുടെ കീഴിൽ വിവിധ കാർഷിക വിളകൾക്കുള്ള സൂക്ഷ്മ ജലസേചനത്തിന്റെയും വളസേചനത്തിന്റെയും ഷെഡ്യൂളുകൾ തയ്യാറാക്കി കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ 1 മാസത്തെ പരിശീലന പരിപാടിയും കാർഷിക സർവകലാശാല നടത്തുന്നുണ്ട്. കൂടാതെ സൂക്ഷ്മ ജലസേചന രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശീലന പരിപാടികളും നടത്തുന്നുണ്ട്.
1: ആദ്യം ഇച്ചിരി ചെലവ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ ജലസേചന രീതികൾക്കല്ലേ?
0: അതെ, ഈ സൂക്ഷ്മ ജലസേചന രീതി നടപ്പിലാക്കുന്നതിന് ഏകദേശം 30,000 മുതൽ 70,000 രൂപ 1 ഏക്കറിന് വേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത് ഈ വിളകളെ അനുസരിച്ചാണ്. ഹ്രസ്വകാല വിളവുകളായ പച്ചക്കറികൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുമ്പോൾ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ദീർഘകാല വിളവുകളായ തെങ്ങ്, ജാതി, ഇതിന്റെ 1/2 ഏക്കർ നമ്മൾ കണക്കാക്കുമ്പോൾ കുറവായിട്ടാണ് വരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ലാട്രം പൈപ്പുകള് ചെറിയ അകലത്തിൽ വളരുന്ന ചെടികൾക്ക് കുറവായി, അതേസമയം അടുത്ത് വളരുന്ന പച്ചക്കറി തുടങ്ങിയ വിളവുകൾക്ക് കൂടുതലായിട്ടും വരും. കർഷകരെ ഈ സൂക്ഷ്മ ജലസേചന പദ്ധതി താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട്. അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയില് 55% സബ്സിഡി കർഷകർക്ക് നൽകുന്നുണ്ട്.
1: താല്പര്യമുള്ളവർ ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റുമല്ലേ?
0: തീർച്ചയായും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുത്ത് ഈ സബ്സിഡി കർഷകർക്ക് ലഭ്യമാക്കാവുന്നതാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ, ഇതിന്റെ ഒരു നടപ്പിലാക്കൽ ഏത് സ്ഥിതിയിലാണ്? ആൾക്കാർ ഇവിടെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? കർഷകർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ?
0: കർഷകര് ഇതിനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമായിട്ട് ഇപ്പോൾ വരുന്നത് കൊണ്ട് കർഷകര് തോട്ട വിളകൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും കൃഷിക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: അമ്മയുടെ മാധ്യമം സൂചിപ്പിച്ചത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ മോഡൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ അവിടെ ലഭ്യമാണ്. ഇതൊഴിച്ച് ആൾക്കാർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ?
0: തീർച്ചയായും. സൂക്ഷ്മ ജലസേന രൂപകൽപ്പന ചെയ്യേണ്ട വിദഗ്ധ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ജലസേചന മാർഗങ്ങൾ ചെയ്യുമ്പോൾ?
0: സൂക്ഷ്മ ജലസേചനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ട കുറെ പരിപാലന മുറകള് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചനത്തിലെ അവിഭാജ്യ

0: ഘടകമാണ് അരിപ്പകൾ. തീചെടുക്കുന്ന രീതിയിൽ ജലം തുള്ളി തുള്ളിയായും നേർത്ത ധാരയുമായിട്ടാണ് ചെടികൾക്കും നൽകുന്നത്. ഇതിനുപയോഗിക്കുന്ന ജലത്തിലെ മണൽ, കല്ല്, മറ്റ് മലിന വസ്തുക്കൾ പൈപ്പ് ലൈനിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പുകൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അത് ആഴ്ചകളിൽ വൃത്തിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ ജലത്തേടന രീതികളിൽ ഫ്ലഷ് വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലഷ് വാൽവുകളും അടിക്കടി തുറന്നു വിട്ട് മിറ്ററുകളുടെ പ്രവർത്തനം സുഗമമാക്കേണ്ടതായിട്ടുണ്ട്. കർഷകർ ഇത് ഈ പരിപാലന മുറകൾ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ സുഗമമായ പ്രവർത്തനത്തിന്.
1: ഒരു പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫീൽഡിൽ നമ്മൾ ഇത് ചെയ്താൽ ഇത് എത്ര വർഷം വരെ ഇത് നീണ്ടു നിൽക്കും, ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇത് നമുക്ക് 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു 10 വർഷം തുടങ്ങി ഒരു 15 വർഷം വരെ ഈ സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്.
1: അപ്പൊ ആദ്യത്തെ ഒരു ചെലവഴിച്ചാൽ പിന്നെ നമുക്കത് റിക്കവർ ആയിക്കോളും. 10-15 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു
0: പരിപാലന ചെലവുകൾ ഇതിന്റെ അകത്ത് കുറവാണ്.
1: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: സൂക്ഷ്മ ജലസേചന പദ്ധതികളെക്കുറിച്ച് മനസ്സിലായില്ലേ? ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. നെല്ലിനായാലും ജാതിക്കായാലും ഇഞ്ചിക്കായാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബറ്റിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൾനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ

0: ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഉത്തരം ബ്രഹ്മി. കേരളത്തിന്റെ 29th സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ പുതിയ 5 വിളയിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മിയുടെ ഇനമായ KAU മേധ. ബ്രഹ്മി ഇനമായ KAU മേധ പ്രധാനമായും മധ്യകേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മികച്ച ഉൽപ്പാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ.

0: വയലമ്പീഠം പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അതത് പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം നിലനിർത്തുന്നതിന് വിവിധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കുന്നവർക്കും കാവുകൾ, കണ്ടൽക്കാടുകൾ, ഔഷധ സസ്യങ്ങൾ, കൃഷി തുടങ്ങിയ ജൈവവൈവിധ്യ രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്കുമാണ് 25,000 രൂപയും ഫലകവുമടങ്ങിയ അവാർഡ് സമ്മാനിക്കുക. വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കാർ എന്നിവർക്ക് അപേക്ഷിക്കാം. അവാർഡിനുള്ള അർഹത സാധൂകരിക്കുന്ന കുറിപ്പും വിശദവിവരങ്ങളും ഫോട്ടോയും സഹിതം കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനശ്രീ, അരക്കിണർ PO, മാത്തോട്ടം എന്ന വിലാസത്തിൽ 11 വൈകുന്നേരം 5 മുമ്പായി സമർപ്പിക്കണം. ഫോൺ 0495241609.

ICAR കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതൻ തേനീച്ച കൃഷിയുടെ ദീർഘകാല പരിശീലനം സംഘടിപ്പിക്കുന്നു. വെള്ളനാട് പ്രവർത്തിക്കുന്ന മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വച്ച് തേനീച്ച പരിപാലനം എന്ന വിഷയത്തിൽ ദീർഘകാല പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. താൽപ്പര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി 9446911451 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. വാട്സപ്പ് സന്ദേശത്തിൽ കൂടിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രാരംഭ ക്ലാസ് 2026 ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഗസ്റ്റ് 6-7 തീയതികളിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0469-2965535. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 24,800 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, കോട്ടയം 27,200 രൂപ, പാല 26,700 രൂപ, എറണാകുളം 25,700 രൂപ, കൊച്ചി റെഡി 24,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,800 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, അടൂർ 22,000 രൂപ, കായംകുളം 22,500 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 28,500 രൂപ, എറണാകുളം 33,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,100 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,000 രൂപ, കോട്ടയം 25,600 രൂപ, പാല 24,000 രൂപ, മൂവാറ്റുപുഴ 24,000 രൂപ, തൊടുപുഴ 27,000 രൂപ. ഇതോടെ കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു. എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇത് സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും

0: ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുഝാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൺവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. August 11 കൺവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനൽ ിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മുൻ മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 342 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ആകാശവാണി
1: യുവവാണി
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: പേര് സുറുമി, ചടയമംഗലത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഇപ്പോ ആൾക്കാര് നേരിടുന്ന ഒരു ക്രൈസിസ് ആണ് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ളത്. ആസ് എ മാരിഡ് പേഴ്സൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ട്ണർ ശരിയാണെങ്കിൽ ഇൻ ദ സെൻസ് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ മാരേജ് ഓക്കെ ആണ്. പക്ഷേ മാരേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംബോ ആണ്. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയാളെ മാത്രമല്ല നമ്മള് അവിടെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നത്, അവരുടെ ഫാമിലി കൂടെ അതിന്റെ ഒപ്പം വരാറുണ്ട്. എപ്പോഴും ഒരു വൈ വൺ ഗെറ്റ് വൺ ആണ്. നമ്മൾ കല്യാണം കഴിച്ച എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാരോട് ചോദിച്ചാലും പുരുഷന്മാർ പറയും കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന്. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ പറയും കല്യാണം കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ മാരീഡ് ആയിട്ടുള്ള മെൻ ആയിരിക്കും. പക്ഷെ അതേസമയം സിംഗിൾ വിമൻസ് ആയിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വിമൻസ് എന്ന് പറയുന്നത്. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും വിവാഹം കഴിക്കരുതെന്ന് പറയും.

എന്റെ പേര് ആർദ്ര, കോരാണി ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് വരുന്നത്. പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നൊരു സാധനം ഡെവലപ്പായി വരുന്നത് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെയാണ്. നമ്മൾ ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പേടിയുള്ളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും, കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. നമുക്കിപ്പോൾ ഒരു അറിവില്ലാത്ത ഒരു കാര്യത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടും, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ പൊതുവെ അങ്ങനെ ഒരു പബ്ലിക് മീഡിയത്തിലോ മറ്റോ ഒന്ന് സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അത് മാറാൻ കാരണം ഇടപെടുന്ന ആൾക്കാർ, എന്റെ ചുറ്റുപാട്, മറ്റും ഒക്കെ തന്നെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് അത് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉറപ്പായിട്ടും വേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇത് എന്ന് ഞാൻ പറയും. ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. ആകാശവാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു കാം ആൻഡ് പീസ്ഫുൾ വോയിസ് ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യം. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. ആ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കാമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ചാനൽ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. കൂടാതെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനം, അനുരാഗ ഗാനം പോലെ.

ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവച്ച പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. യുവവാണിയിൽ അടുത്തതായി വൈഭവ സജയ് അവതരിപ്പിക്കുന്ന ഒരു ലളിതഗാനം കേൾക്കാം.

0: വൈഭവ സജയ് അവതരിപ്പിച്ച ലളിതഗാനമാണ് യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ലേന ഗോപിനാഥിന്റെ കവിതകൾ കേൾക്കാം.
2: ജീവിതത്തിൽ ഒരു കൂട്ടം ആഗ്രഹിക്കാത്തവരായ ആരുണ്ട്? അങ്ങനെ ഒരു ചിന്തയാണ് ഈ കവിത. ഈ കവിതയുടെ പേര് ഒരു തണൽ. ഒരു തണലായി നീ എന്നരികിലുണ്ടെങ്കിൽ ഈ വേനലും മെല്ലെ കടന്നുപോകും. ഒരു തെന്നലായി നീ എൻ ചാരയുണ്ടെങ്കിൽ ഒരു സാന്ത്വനമായി നീ എന്നിൽ അലിഞ്ഞുചേരും. കൂടെയുണ്ടെങ്കിൽ ഈ കാർമേഘവും പയ്യെ ഏഴ് നിറങ്ങളുള്ള മഴ വില്ല് തീർക്കും. ഇരുൾമൂടിയൊരീ വഴിത്താരയിൽ വഴിവിളക്കായി നീ തെളിഞ്ഞു നിന്നാൽ അഴൽപേറും ഈ മനസ്സും പതിയെ പൂവിടർത്തും. നീ കൂടണയുവാനായി ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഒരു മോഹപ്പക്ഷി എന്നിൽ ചിറകടിക്കും. എന്നിൽ മരവിച്ച ചിന്തകൾ താനേ പുനർജനിക്കും. ഒരു തണലായി നീ എന്നരികിലുണ്ടെങ്കിൽ ഈ വേനലും മെല്ലെ കടന്നുപോകും. ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അയാളുടെ സാന്നിധ്യം കൊതിക്കുന്ന മനസ്സിന്റെ ഒരവസ്ഥയുണ്ട്, ഒരു വേദനയുണ്ട്. ആ വേദനയാണ് ഈ വരികൾ. ഈ കവിതയുടെ പേര് നോവ്. ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മരം പെയ്യും ചില്ലകളിലൊന്നിൽ മഴത്തുള്ളിയായി ഞാൻ നിന്നെ തിരഞ്ഞു. അകലെ എവിടെയോ നീയൊരു കനലായി എരിഞ്ഞു. കടലാഴങ്ങളിൽ നീയൊരു മുത്തായി മറഞ്ഞിരുന്നു. എന്നിട്ടും ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മഞ്ഞു പെയ്യുന്ന രാവുകളിലൊന്നിൽ വന്നു തൊട്ടു. പ്രണയമായി നീ എന്നിൽ ചുണ്ടുകൾ നനഞ്ഞു. ഹൃദയം പിടഞ്ഞു, ലഹരിയായി പടർന്നു, നിഴലായി നടന്നു. അസ്തമിക്കാത്ത പകലിരവുകൾ നീ തന്നു. ആഴമേറിയ മുറിവുകൾ നീ തന്നു. മരണമില്ലാത്ത മരണവും നീ തന്നു. പുഞ്ചിരിയിൽ കലർന്ന കണ്ണുനീരും നീ തന്നു. എന്നിട്ടും ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മരം പെയ്യൻ ചില്ലകളിലൊന്നിൽ മഴത്തുള്ളിയായി ഞാൻ നിന്നെ തിരഞ്ഞു.

0: നയന ഗോപിനാഥ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിക്കുന്നു. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

നാളെ രാവിലെ 9:15 സഞ്ചാരി പരിപാടിയിൽ സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ കേൾക്കാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സഞ്ചാരി പരിപാടിയിൽ നാളെ രാവിലെ 9:15.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ രേഖ ആർ എം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം. രചന എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം കേൾക്കാം. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

നാളെ രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിടപറയും നേരം, ഒറ്റമുറിയിലെ ജാലകം, ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ജിലേബി.

0: 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവവികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026

0: രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവ ഉപയോഗയോഗ്യമല്ലെന്നും പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഈ മാസം 28 മുതൽ ആരംഭിച്ച പരിശോധന കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. 50 സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട്, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്തും മറ്റന്നാൾ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ഷെൽവ പ്രഭുവും ഫൈനലിലേക്ക് യോഗ്യത നേടി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 2 വരെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തച്ചിലേടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

വിപണി എന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ഇടപഴകുകയും ചെയ്യുന്ന ഇടങ്ങളാണല്ലോ വിപണികൾ. ഇവിടെ സാമ്പത്തിക സേവനങ്ങളാണ് ഈ വിപണിയിൽ വിപണനം ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ നാട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റിയുള്ള അജ്ഞതയാണ് പ്രധാന കാരണം. മാത്രവുമല്ല, കുറച്ചാളുകൾ ഈ മേഖലയെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളർന്നു വരേണ്ടത് ആവശ്യമാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റി കൃത്യമായ ധാരണയും അറിവും എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിൽ അവരുടെ ഭാഗം നിർവഹിക്കാനുണ്ട്. അതിലൂടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏത് പൗരനും കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം. ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറ അവിടുത്തെ വ്യവസായ വാണിജ്യ മേഖലകളിലെ പുരോഗതിയാണ്. ഈ പുരോഗതിക്കായി ധാരാളം നടപടിക്രമങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ഗവൺമെൻറ്റും ചേർന്ന് ഒരുക്കാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറയാണ് നമ്മുടെ സാമ്പത്തിക വിപണി. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ മൂലധനവും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണവും കൃത്യസമയത്ത് ലഭ്യമാക്കിക്കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിപണിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. സാമ്പത്തിക വിപണികളിൽ സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങാനും വിൽക്കാനും താൽപ്പര്യമുള്ളവർ ഒത്തുചേരുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും വികസനത്തിനും സാമ്പത്തികം ആവശ്യമാണ്. ഇത് വിവിധ രീതിയിൽ ശേഖരിക്കാൻ സാമ്പത്തിക വിപണി ആ സ്ഥാപനത്തെ സഹായിക്കുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ മുതൽമുടക്ക് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത്. ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽമുടക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് വിവിധ ആളുകളിൽ നിന്നും ശേഖരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. അവ കണ്ടെത്താൻ സാമ്പത്തിക വിപണികൾ സംരംഭകരെ സഹായിക്കും. പണം മുടക്കാൻ തയ്യാറുള്ളവരെയും സംരംഭങ്ങൾ തുടങ്ങാനായി ആ പണം ശേഖരിച്ച് വിനിയോഗിക്കാൻ താൽപ്പര്യമുള്ളവരെയും കൂട്ടിച്ചേർക്കുന്ന ഇടമാണ് സാമ്പത്തിക വിപണി. ഇംഗ്ലീഷിൽ ഇതിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയും. ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാത്ത പല സേവനങ്ങളും സാമ്പത്തിക വിപണി സംരംഭകർക്ക് ഉറപ്പാക്കുന്നു. സാമ്പത്തിക വിപണിയുടെ പ്രാധാന്യം പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും കൈകളിലായി ഉപയോഗിക്കാതിരിക്കുന്ന സമ്പത്ത് വ്യവസായ മേഖലയിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എവിടെ എങ്ങനെ എപ്പോൾ നിക്ഷേപിക്കണമെന്ന് നിക്ഷേപകരെ സാമ്പത്തിക വിപണി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആസ്തികൾ ഏത് സമയവും വിറ്റഴിക്കാൻ നിക്ഷേപകർക്ക് സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വിപണി. വ്യവസായ രംഗത്ത് പണം മുടക്കാൻ താൽപ്പര്യമുള്ളവരെ ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൂടിയാണ് സാമ്പത്തിക വിപണി. സാമ്പത്തിക വിപണി രണ്ട് തരത്തിലുണ്ട്. പണവിപണി അഥവാ മണി മാർക്കറ്റ് എന്നും മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. പണവിപണി എന്താണെന്ന് പരിശോധിക്കാം. വളരെ ചെറിയ കാലത്തേക്കുള്ള വായ്പകൾ എടുക്കാൻ വ്യവസായികളെ സഹായിക്കുന്ന വിപണിയാണ് പണവിപണി എന്നറിയപ്പെടുന്നത്. സാധാരണയായി കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്ന പണത്തിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിനാണ് കമ്പനികൾ എപ്പോഴും പണവിപണിയെ ആശ്രയിക്കുന്നത്. കമ്പനികളും മറ്റും ഇത്തരം ആവശ്യങ്ങൾക്കായി പലപ്പോഴും പണം കടം എടുക്കുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് കമ്പനികൾക്ക് സാധിക്കുമോ എന്ന് പരിശോധിച്ച ശേഷം പണവിപണിയിൽ നിന്ന് പണം ലഭ്യമാക്കും. നഷ്ടസാധ്യത വളരെ കുറവായിട്ടുള്ള പദ്ധതികളിലാണ് ഇങ്ങനെ പണം ഉറപ്പാക്കി കൊടുക്കുന്നത്. പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. ഹ്രസ്വകാല ബാങ്ക് വായ്പകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വാണിജ്യ പേപ്പർ, ട്രഷറി ബില്ലുകൾ, വാണിജ്യ ബില്ലുകൾ എന്നിവ ഈ വിപണിയിലെ ധനശേഖരണ മാർഗങ്ങളാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് പലപ്പോഴും പണവിപണിയിൽ നിന്ന് വലിയ കമ്പനികൾക്ക്

താൽക്കാലിക ധനസഹായമായി നൽകുന്നത്. പണവിപണിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക വിപണിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് പണവിപണി. കടം വാങ്ങലും വായ്പ നൽകലും ഈ വിപണികളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് മൂലധന വിപണിയെക്കുറിച്ചാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ട പണം കടമായി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിപണിയാണ് മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ വിപണി രണ്ട് തരത്തിലുണ്ട്, പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റ് എന്നും. ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായ മൂലധനം ഓഹരികളിലൂടെയോ കടപ്പത്രങ്ങളിലൂടെയോ ശേഖരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ധനശേഖരണ ഉപകരണങ്ങൾ ആദ്യം ഇറക്കുന്നത് പ്രാഥമിക വിപണിയിലാണ്. അതിനുശേഷം മാത്രമേ അവയെ ദ്വിതീയ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ്. ഈ വിപണിയിൽ കമ്പനികൾ അവരുടെ ഓഹരികൾ നേരിട്ട് നിക്ഷേപകർക്ക് നൽകുന്നില്ല. നിലവിൽ ഓഹരികളും മറ്റും കൈവശമുള്ള നിക്ഷേപകർ ഇവിടെ വന്ന് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് വാങ്ങാം. കമ്പനികളോ ഗവൺമെൻറ്റോ ഇറക്കുന്ന ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ ഇവയെല്ലാം ധനശേഖരണ ഉപകരണങ്ങളാണ്. ഇവയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വീണ്ടും വിൽക്കാവുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മേൽ സർക്കാരിൻ്റെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെയും കൃത്യമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ട്. ഇത് ഇടപാടുകാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തെ ജനങ്ങളുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പണം ശേഖരിച്ച് മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഇവിടെ നടക്കുന്ന വ്യാപാരം ഊഹക്കച്ചവട സ്വഭാവത്തിലുള്ളതാണ്. എങ്കിലും ഇത് ആരോഗ്യകരമായ ഒരു നിക്ഷേപ രീതി രാജ്യത്ത് വളർത്തിയെടുക്കുന്നു. ഷെയറുകളും മറ്റും വാങ്ങാനും വിൽക്കാനും ഉള്ള സൗകര്യമാണ് ഇവിടെ പ്രധാനമായും ഒരുക്കുന്നത്. ഇന്ന് ഓൺലൈൻ ട്രേഡിംഗാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത്. ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത ശേഷം ഓഹരി ദല്ലാളുകൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഓഹരി വിപണിയിൽ പ്രവേശിച്ച് ഏതൊരാൾക്കും ഈ വ്യാപാരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തുടക്കം വളരെ രസകരമായ ഒരു കാര്യമാണ്. 1875 ബോംബെയിലാണ് അത് ആരംഭിച്ചത്. അന്ന് അവിടുത്തെ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഒരു സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 150 വർഷം അത് പിന്നിടുന്നു. 1956 ഈ സംഘടനയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപരമായ അംഗീകാരം നൽകി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയമപരമായി നിലവിൽ വന്നു. മൊത്തം വ്യാപാരം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമായ 30 കമ്പനികളുടെ ഷെയറുകളുടെ ശരാശരി എടുത്തിട്ടാണ് ഇന്ത്യയിലെ സെൻസെക്സ് എന്ന സൂചിക തീരുമാനിക്കുന്നത്. 1986 ജൂലൈയിലാണ് ആദ്യമായി സെൻസെക്സിന് രൂപം നൽകുന്നത്. അന്ന് 100 രൂപയിലായിരുന്നു തുടക്കം. സാമ്പത്തിക വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 1992 ഇത് ബോംബെയിൽ സ്ഥാപിതമായി. 1993 ഏപ്രിൽ 1 ഇതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു. ധനവിപണിയിലേക്ക് അവർ 1994 പ്രവേശിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ ഇടപാടുകാർ ഇവരെല്ലാം കൂടി ചേർന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് രൂപം കൊടുത്തത്. ഈ സ്ഥാപനം ധാരാളം പ്രൊഫഷണലുകളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവ ഇവരുടെ വിപണി സൂചികയാണ്. ധനവിപണിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തെക്കൂടി പരിചയം

അറിയപ്പെടാം. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഇത്. തീരെ ചെറിയതും ഇടത്തരവുമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ക്രമീകരിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ

0: പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ICICI, IDBI, LIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, കാൻ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. ചെറിയ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം നൽകാൻ താൽപ്പര്യമുള്ളവരെയും അത് വാങ്ങാൻ താൽപ്പര്യമുള്ളവരെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഇടമായി ഈ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. ഓഹരി വിപണിയിലെ കൃത്യമായ സർക്കാർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് സെബി എന്നാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 ഏപ്രിൽ 12 ബോംബെയിൽ സെബി സ്ഥാപിതമായത്. ഓഹരി വിപണിയിൽ ഉണ്ടായ വികാസങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഇല്ല എന്ന പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് സെബിക്ക് നിയമപ്രാബല്യം കൊണ്ടുവന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസാക്കുകയുണ്ടായി. ഓഹരി വിപണിയെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ഓഹരി വിപണിയിൽ നടക്കുന്ന തെറ്റായ കീഴ്വഴക്കങ്ങളും നിയമവിരുദ്ധമായ ഇടപാടുകളും അവസാനിപ്പിക്കുക, നിക്ഷേപകരുടെ പണത്തിന് സംരക്ഷണം ഉറപ്പാക്കുക, തെറ്റായ നടപടികൾക്ക് പിഴ ഈടാക്കുക, ഇടപാടുകളിലെ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും കണ്ടെത്തി തടയുക എന്നിവയാണ് സെബിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. ഓഹരി നിക്ഷേപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സെബി വേണ്ടത്ര പരിശീലനങ്ങളും വിപണിയിൽ സർവേകളും ഗവേഷണങ്ങളും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളരേണ്ടതായുണ്ട്. അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും ധനവിപണി വളരേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. വളർന്നുവരുന്ന തലമുറ അവരുടെ നിക്ഷേപങ്ങളെ പരമ്പരാഗത നിക്ഷേപക മാർഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കാതെ സാമ്പത്തിക വിപണിയിലെ വിവിധ മാർഗങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കാനും കഴിയുമെന്ന് അറിയുക. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവമായ സഹായം ഏതൊരാൾക്കും ലഭിക്കും. 100 രൂപ മുതൽ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലും നിക്ഷേപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അവരുടെ ഉത്തരവാദിത്തം സമർത്ഥമായി നിറവേറ്റാം.
1: സാമ്പത്തിക വിപണി, ഈ വിഷയം കൂട്ടുകാർക്കായി അവലോകനം ചെയ്തത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKM RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഇനം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം ഏഴുപൊന്നത്തരകൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നടൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയ ഗാനം കേൾക്കാം. രചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഔസേപ്പച്ചൻ.

ഓർക്കുവ നീ പഠിച്ചോ. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി മായ.
1: സീതാന്വേഷണത്തിനായി സമുദ്രതീരത്തെത്തിയ വാനരന്മാർ ഈ മഹാസാഗരം എങ്ങനെ നീന്തിക്കടക്കും എന്ന ആശങ്കപ്പെട്ട് നിരാശരും വ്യാകുലരുമായി. ഇനി മരണം വരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് അവർ ജീവത്യാഗത്തിന് തയ്യാറെടുക്കുന്ന മുഹൂർത്തം എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. അജയനും അസാധാരണ തേജസ്സിനും ശക്തിക്കും ഉടമയായ ഹനുമാൻ പോലും നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. അംഗദൻ വാനരരെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തർക്കും എത്ര യോജന ചാടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനന സമയത്ത് തന്നെ സൂര്യനോളം ഉയർന്നു ചാടിയ ഹനുമാനെ ജാമ്പവാൻ പൂർവചരിതം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തന്റെ അസാധാരണ ശക്തിയെക്കുറിച്ച് ഹനുമാൻ ബോധവാനാകുന്നത്. തുടുത്തുമുഴുത്ത് ഒരു പഴുത്ത പഴം പോലെ തിളങ്ങുന്ന സൂര്യഭഗവാനെ കണ്ട് അത് ആഹാര സാധനമാണെന്ന് കരുതി ആകാശത്തോളം പൊങ്ങിച്ചാടാൻ ആ കുഞ്ഞുകുരങ്ങന് അന്ന് സാധിച്ചു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ക്ഷതം പറ്റി വീണെങ്കിലും പിന്നീട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും യമദേവനും മറ്റു ദേവതകളും നിർലോഭം അനുഗ്രഹം ചൊരിഞ്ഞ് ഹനുമാനെ മൃത്യുവിനോ അഗ്നിക്കോ കീഴ്പ്പെടുത്താനാകാത്തവനും ഗരുഡനേക്കാൾ കായബലവും ആത്മാവിനേക്കാൾ വേഗതയും ഉള്ളവനാക്കുകയും ചെയ്തു. ആ പൂർവചരിത്രമെല്ലാം നീ വിസ്മരിച്ചു പോയോ എന്ന് ജാമ്പവാൻ ചോദിക്കുന്നു. നിൻകയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക് നീ. ത്വത് ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടു എന്ന് ജാമ്പവാൻ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ ഉണർന്നെണീറ്റ് ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങുന്ന ശബ്ദത്തിൽ സിംഹനാദം മുഴക്കി സമുദ്രലംഘനത്തിന് പുറപ്പെടുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാതെ

0: ലൗകിക പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നരേന്ദ്രനിൽ ഉറങ്ങിക്കിടന്ന ദിവ്യത്വത്തെ തൊട്ടുണർത്തി ആളി കത്തിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈച്ച് ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ ദിവ്യത്വം തിരിച്ചറിയാതെ പുറം ലോകം കാണുന്നതാണ് തന്റെ യഥാർത്ഥ വ്യക്തിത്വമെന്ന് കരുതി സ്വയം ബലഹീനനും ദുർബലനുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും വിശിഷ്ടനായ ജീവി മനുഷ്യനാണെന്നും അവനേക്കാൾ ശ്രേഷ്ഠനായി ഒരു ജീവിയും ഈ ഭൂമുഖത്തില്ലെന്നും സ്വാമിജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവങ്ങൾക്ക് പോലും പൂർണത കൈവരിക്കാൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കേണ്ടി വരുന്നു. നാം ഈശ്വരന്റെ സന്തതികളാണെന്നും അനശ്വരമായ ആനന്ദത്തിന് അർഹരാണെന്നും പരിശുദ്ധരും പൂർണരുമാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമെന്ന വികാരം നമ്മെ ഗ്രസിക്കുകയില്ല. ഇത് സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പാഠം. ഭയമുണ്ടെങ്കിൽ അതിന് കാരണം ആഗ്രഹമാണ്. കാമിനീ കാഞ്ചനമാണ് മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങൾക്കും പതനത്തിനും കാരണമെന്ന് ശ്രീരാമകൃഷ്ണൻ ശിഷ്യരെ നിരന്തരം ഉപദേശിച്ചിരുന്നല്ലോ. കാമമോഹലോഭാദികൾ, സമയകാല പരിമിതികൾ, ജാതി, വ്യക്തിബന്ധങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ സ്വയം സൃഷ്ടിച്ച ചതുരങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്നവനാണ് മനുഷ്യൻ. അവ കൽപ്പിക്കുന്ന വ്യക്തിബോധം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെങ്കിൽ, സ്വന്തം ശക്തി വീണ്ടെടുക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നാം സദാ ഓർമ്മിക്കണം. ഹനുമാൻ സ്വയം അറിഞ്ഞതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സിനെ ഉണർത്തി സ്വന്തം വ്യക്തിത്വത്തിന്റെ മാറ്റ് തെളിയിക്കണം. അജ്ഞതയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തിലേക്ക് മടങ്ങണം. താൻ അനശ്വരമായ ശുദ്ധബോധമാണെന്നും അതാണ് തന്റെ ശരിയായ സ്വത്വമെന്നും തിരിച്ചറിയുന്നതാണ് ശരിയായ ജ്ഞാനമെന്ന് സ്വാമിജി ഉദ്ബോധിപ്പിക്കുന്നു. അയം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ ആത്മ. പുറത്തെ അവസ്ഥ കാലദേശങ്ങൾക്കും വ്യാധികൾക്കും മരണത്തിനും അധീനമാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും മാറുന്നില്ല, അതിനൊരിക്കലും നാശമില്ല. ഈ ജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാകണം മനുഷ്യജീവിതം എന്നത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ഡി മായ. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Saira Mujtaba. Parliament has passed the Public Examinations Prevention of Unfair Means Amendment Bill 2026, with the Rajya Sabha approving it today. The bill was passed by the Lok Sabha yesterday. The legislation incorporates several significant provisions, including stringent penalties such as imprisonment for up to 10 years, fines of up to 10 crore rupees, and seizure of the properties of convicted offenders. To ensure the expeditious disposal of cases, the legislation mandates that every state government and union territory administration establish special fast-track courts for the day-to-day trial. It further provides that investigations into offences must be completed within 2 months from the date the information is recorded at the police station. The trials must be concluded within 3 months from the filing of the charge sheet. Parliament has also passed the Prevention of Insults to National Honour Amendment Bill 2026, with the Lok Sabha approving it today. Rajya Sabha passed the legislation yesterday. The law will further amend the Prevention of Insults to National Honour Act 1971. The legislation seeks to give Vande Mataram the same statutory protection as the national anthem Jan Gan Man and make the insult to the national song a criminal offence. These offences are punishable with imprisonment up to 3 years, a fine or both. Prime Minister Narendra Modi has said government is continuously taking one step after another to build a trustworthy examination system. In a video message on social media, Mr. Modi said, For the past several decades, every state government and the central government have faced the problem of paper leaks, and this has put the future of students at risk. He said keeping